ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 22 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 17, കൊല്ലവർഷം 1201, ഇടവം 24. 2026 ജൂൺ 7, ഞായറാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആൻസി ജോർജ്.
1: നമ്മൾ ഏറ്റവും അധികം കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള വാക്കുകളിൽ ഒന്നാണ് താങ്ക് യു അഥവാ നന്ദി എന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ONV ഇങ്ങനെ പാടി, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അക്ഷരങ്ങൾക്കപ്പുറം അത് ഒരു വികാരമാണ്, ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. ഈ ലോകത്തിലേക്ക് നമ്മൾ വെറും കൈയോടെയാണ് വന്നത്. അപ്പോൾ പിന്നെ ഈ ജീവിതവും ജീവനും തന്ന സൃഷ്ടാവിനെ ദിനവും നന്ദിയോടെ ഓർക്കേണ്ടതല്ലേ? നമ്മുടെ മാതാപിതാക്കൾ, ജനിച്ചു വീണ നിമിഷം മുതൽ സംരക്ഷണവും സ്നേഹവും കരുതലും തരുന്നവർ, നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ഒരുക്കി മക്കളുടെ ജീവിതത്തെ സ്നേഹം കൊണ്ട് പൊതിയുന്നവർ, നന്ദിയുടെ നടുമുറ്റത്ത് അവർക്കു വേണ്ടി കെടാവിളക്കുകൾ തെളിക്കേണ്ടവരല്ലേ മക്കൾ? മാതാപിതാക്കൾക്കെതിരെ മക്കൾ നടത്തുന്ന അതിക്രമങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ്. എങ്ങനെയാണ് നമുക്ക് അതിനെ സാധൂകരിക്കാൻ സാധിക്കുന്നത്? സഹോദര ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഇരട്ടി മധുരമാണ്, പരസ്പരം കാവൽ നിൽക്കേണ്ടവർ.

0: നിസ്സാര കാര്യങ്ങൾക്ക് എത്ര ക്രൂരമായാണ് പലപ്പോഴും സഹോദര ബന്ധങ്ങൾക്ക് മുറിവേൽക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കാതെ ചോദിക്കാതെ നമുക്ക് ലഭിച്ച സഹോദരങ്ങളെ നന്ദിയുടെ വാടാമലരുകൾ കൊണ്ട് ദിനവും അലങ്കരിക്കാൻ കഴിഞ്ഞാൽ അതെത്ര മനോഹരമാണ്. കൂരിരുട്ടിൽ നറുനിലാവ് പോലെയാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. ഒരു നല്ല സുഹൃത്തിന് പകരം വയ്ക്കാൻ ഒരുപക്ഷെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല എന്നു വരും. ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ അധ്യായങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ ഒരുപിടി നല്ല സുഹൃത്തുക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവർ സഹപാഠികളാവാം, അയൽവാസികളാവാം, കൂടെ ജോലി ചെയ്തവരാകാം, യാത്രക്കിടയിൽ കണ്ടുമുട്ടിയവരാകാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഊടും പാവും നൽകിയ എത്രയോ പേർ മറവിയുടെ കാണാകയങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ടാവും. അവരെയൊക്കെ ഓർത്തെടുത്ത് നന്ദിയുടെ വർണ്ണക്കടലാസുകൊണ്ട് പൊതിയാൻ ആരംഭിച്ചു തുടങ്ങിയാൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളെ ആകർഷിക്കാൻ നമുക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ദിവസവും എത്രയെത്ര അപകടങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. എത്ര ആൾക്കാരാണ് രോഗക്കിടക്കിയിൽ വേദനിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നത്. എത്രയോ മനുഷ്യരാണ് പട്ടിണിയുടെ ദുരിതത്തിലൂടെ കടന്നുപോകുന്നത്. നമുക്ക് ലഭിക്കുന്ന ആരോഗ്യത്തിന്, സമ്പത്തിന്, ജീവിത സൗഭാഗ്യങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവർ ആകേണ്ടതല്ലേ? ഓരോ പ്രഭാതവും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ശ്രമിച്ചാൽ കൃതജ്ഞതയുടെ ഒരന്തരീക്ഷം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്ത പലരും നന്ദിയുടെ മാനസികാവസ്ഥ സൂക്ഷിച്ചവരായിരുന്നു എന്ന് ജീവചരിത്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. കൃതജ്ഞത ബന്ധങ്ങളെ സുദൃഢമാക്കും. ചെറിയ ചെറിയ പിടക്കങ്ങൾ അതിൽ അലിഞ്ഞുപോകും. സ്നേഹത്തിൻ്റെ തിരുനാളങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ തെളിയും. ജീവിതം സമൃദ്ധമായ സന്തോഷം കൊണ്ട് പൂത്തുലയാൻ നന്ദിയുടെ നറുപുഷ്പങ്ങൾ മനസ്സിനുള്ളിൽ എപ്പോഴും കരുതി വയ്ക്കാം. നന്ദി മറ്റുള്ളവരോട് കാണിക്കുന്ന ഉദാരതയാണെന്ന് കരുതുന്നവരുണ്ട്. അതങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ നാം പണിതെടുക്കുന്ന സ്നേഹത്തിൻ്റെ വീടാണത്. പിന്നെ മെല്ലെ ഉറങ്ങാം, ശാന്തമായി. നന്ദിയോടെ ലോകത്തെ നോക്കുന്നവരെ നമുക്ക് വേഗം തിരിച്ചറിയാം. അവർ വിടർന്നു നിൽക്കുന്ന പൂക്കളെ തഴുകുന്ന ഇളം കാറ്റുപോലെ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആൻസി ജോർജ്.
2: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi yesterday chaired a meeting with members of the PM Economic Advisory Council. The Prime Minister and the Economic Advisory Council discussed various ideas and measures to further boost India's economic growth in times of global turmoil. In a social media post, the Prime Minister said they deliberated on a wide range of issues relating to India's economic transformation and long-term development priorities. They also shared perspectives on adding more momentum to the reforms journey and ensuring ease of living as well as ease of doing business. Union Home Minister Amit Shah has called for a sharper vigil on financial transactions, construction of buildings and sale and purchase of properties along the international borders. The directive came during a meeting chaired by Mr. Shah at BSF's Tripura Frontier Headquarters regarding the border areas of the northeastern state. The Home Minister also directed an examination of land records of the last 5 years be conducted. Mr. Shah said frequent operations against drug and arms trafficking must be conducted and the entire chain of contributors to drug trafficking must be dealt with a ruthless approach. External Affairs Minister Dr. S. Jaishankar virtually handed over 72 health facilities and 12 cultural heritage projects to Nepal under the reconstruction program post-2015 earthquake after meeting with his Nepalese counterpart Shishir Khanal in New Delhi. The two leaders jointly launched the linkage between UPI India and National Payments Interface of Nepal for facilitating cross-border personal remittances. Both leaders also witnessed the exchange of a memorandum of understanding between Digital India Bhashini and Kathmandu University for co-creating the national digital infrastructure for a voice-first language translation platform for Nepal.

0: In his opening remarks during the meeting with Mr. Khanal, External Affairs Minister said that India and Nepal collaborate closely to maintain security along their long and uniquely open border, and the two countries have always stood by each other in times of need.
1: Collaborate closely to maintain security our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. The importance accorded to this relationship by both sides has only recently been demonstrated. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
0: The National Testing Agency has refuted the claims circulating on social media and messaging platforms regarding an alleged leak, advance access or sale of the NEET UG 2026 re-examination question paper. In a social media post, the agency said that such content is the work of organized cheating rackets that prey on the anxiety of students and their families. The agency asserted that the integrity of the examination process remains fully intact and that all necessary safeguards are in place to ensure a fair and secure examination for candidates. West Bengal Chief Minister Suvendu Adhikari has said that BJP government will undertake major development initiatives to upgrade facilities at key religious sites across the state, such as Dakshineshwar and Kalighat temples. Speaking at a program in Kolkata, Mr. Adhikari said grand arrangements will be made for the upcoming Shravani Mela at Tarkeshwar. Hitting out at the previous Trinamool Congress administration, the chief minister alleged that West Bengal suffered from acute lack of employment opportunities and systemic corruption over the past 15 years. In the one-off test against Afghanistan, India will resume play at 368 for 3 in their first innings on day 2 in New Chandigarh today. Centuries from KL Rahul and captain Shubman Gill, who remains unbeaten on 103, have put the men in blue in a strong position. Sai Sudarshan also contributed 81 before missing out on a maiden test century, while Rishabh Pant remained unbeaten with a brisk half century. In hockey, Indian men's team has lifted the Under-18 Asia Cup for the third time, thrashing host Japan 4-1 in the final in the Kakamigahara yesterday. In SAF Women's Championship 2026 final, India defeated the defending champions Bangladesh 3-1 to win the title for a record sixth time, played in Madgaon, Goa yesterday. And that is the end of this news bulletin.
2: Akashavani, Kozhikode. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റി അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി. തുടർന്ന് പ്രഭാതഗീതം യേശുദാസ്, ജോളി എബ്രഹാം, മാർക്കോസ് എന്നിവർ പാടിയത്. തുടർന്ന് ശ്രദ്ധ. ചുറ്റുവട്ടം ട്രെയിൻ സമയം 7 മണിക്ക് ഓപ്പൺ ഫോറം. വഴികൾ യാത്രികർ. തുടർന്ന് ആരോഗ്യം മാമൂല്യം ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. മെയിൽ ബോക്സ് 7:45. 7:55 ഇളയ നില. 8:30 കഥാനേരം, അച്ഛൻ, ടി പത്മനാഭൻ എഴുതിയത്. 8:45 സുവർണ മലരുകൾ. 9:00 റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. അർജുൻ കാരിക്കുന്നത്ത് IRS പങ്കെടുക്കുന്നു. അവസാന ഭാഗം 9:30 ഓർമ്മകളുടെ സംഗീതം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യൂറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 സമൂഹ ഗാനം. തുടർന്ന് നാടകഗാനങ്ങൾ. 2:30 ഗസൽ. വൈകിട്ട് 4:45 6:40 8:00 8:40 ചലച്ചിത്രഗാനങ്ങൾ. 5:00 NDA ഗവൺമെൻറ്റിൻ്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ഡോക്ടർ ചന്ദ്രമോഹൻ കെ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും. 7:20 കമ്പോളവില വാരാന്ത്യ അവലോകനം.

0: എവർഗ്രീൻ ഡിയോൻസ് 7:35. രാത്രി 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ, 9:30 അക്ഷര സൗരഭം സാഹിത്യ പരിപാടി, 10:00 രവി വാസരി അഖിൽ ഭാരതീയ സംഗീത സഭ, 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റിയാണ് കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചുകൾ എന്ന കവിത ആലപിക്കുന്നത് ഡോക്ടർ സി.വി. ജിഷ മേരി.

0: നിങ്ങൾ കേട്ടത് ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം, ആദ്യഗാനം യേശുദാസ് പാടിയത് ആലയമുയർത്തി എന്നാരംഭിക്കുന്നു.

0: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: എടാ നീ കൈ എഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ കഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാര ശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, കാലഹരണപ്പെട്ട കോഴ്സുകളാണ്. ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്കുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ചില കോഴ്സുകൾ ഇപ്പോഴും പഠിപ്പിക്കുകയാണ്. ആ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്, ഒരാവശ്യം അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയില്ല. അതുകൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ലോകത്തിലെ തൊഴിൽ രംഗം മാറുന്നതനുസരിച്ച് ഉള്ള കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കരിക്കുലം ചേഞ്ച് വേണം. നമുക്ക് പുതിയ കോഴ്സുകൾ ഉണ്ടാകണം. ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാകണം. ഇന്ന് വളരെ വേഗത്തിലാണ് തൊഴിൽ മേഖല മാറുന്നത്. ഇന്നുണ്ടാകുന്നൊരു തൊഴിൽ 4 കൊല്ലം കഴിഞ്ഞാൽ ഇല്ല, അവിടെ ക്ലോസ്ഡ് ആവുകയാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് വേറൊരു ഓപ്പണിംഗ് ഉണ്ടാവുകയാണ്. സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കർക്ക് പെട്ടെന്ന് ജോലി ഇല്ലാതാവുകയാണ്. അയാളെ നമ്മൾ റീസ്കില്ല് ചെയ്ത് അതിനയക്കണം. ഇതാണ് ലോകത്തെ തൊഴിൽ രംഗം. ആ തൊഴിൽ രംഗത്തിന് കറസ്പോണ്ടിംഗ് ആയിട്ട് കരിക്കുലത്തിൽ ചേഞ്ച് വരുത്തണം. ബാക്കിയുള്ള തൊഴിൽ മേഖലകളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലും പുറത്തും അവർക്ക് തൊഴിലവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത്.
1: കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനു മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത്. പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗവും

0: തൊഴിൽ വിദ്യാഭ്യാസ രംഗവും മാറേണ്ടതിൻ്റെ അനിവാര്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ പല സർവകലാശാലകളിലും ഇപ്പോഴും പിന്തുടർന്നു പോരുന്ന പരമ്പരാഗത കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിൽ സാധ്യത പോലും വിരളമാണ് എന്നിരിക്കെ പുതുതലമുറ നൂതനമായ കോഴ്സുകൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ഏത് രീതിയിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം കൊണ്ടുവരേണ്ടത്? ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് എന്നീ സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ടീച്ചിംഗ് റിസർച്ച് ഗ്രൂപ്പ് മേധാവിയായി പ്രവർത്തിക്കുന്ന വടകര സ്വദേശി ഡോക്ടർ നിഖിത ഹരി തന്റെ വിദേശ പഠന തൊഴിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കേൾക്കാം. ശ്രദ്ധയിൽ ആദ്യം.
1: ഇന്ന് ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റലിജന്റ് റോബോട്ടിക്സ്, ക്വാണ്ടം ടെക്നോളജീസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലൂടെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പല സർവകലാശാലകളിലും കോഴ്സുകൾ ഇപ്പോഴും അറിവ് കൈമാറുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നലെയുടെ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത വിദ്യാഭ്യാസ സമ്പ്രദായം നാളെയുടെ സങ്കീർണമായ അവ്യക്തമായ ലോകത്തിനായി വിദ്യാർത്ഥികളെ തയ്യാറാക്കാൻ പര്യാപ്തമാകില്ല. ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് വിവരങ്ങൾ മനഃപ്പാഠമാക്കുന്ന കഴിവല്ല, മറിച്ച് വിമർശനാത്മകമായ ചിന്ത, പ്രശ്നപരിഹാര ശേഷി, സർഗാത്മകത, ആശയവിനിമയത്തിനുള്ള കഴിവ് തുടങ്ങിയ കഴിവുകളൊക്കെയാണ്. അപ്പോൾ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെയുള്ള എന്റെ ആഗോള വിദ്യാഭ്യാസ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വിദ്യാഭ്യാസം കോണ്ടന്റ് ഡെലിവറി മാത്രമല്ല, മറിച്ച് ക്രിട്ടിക്കൽ എൻക്വയറിയാണ്. അധ്യാപകർ എല്ലാ ഉത്തരങ്ങളും നൽകുന്ന വ്യക്തികളല്ല, മറിച്ച് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ട്യൂട്ടോറിയൽസ്, സൂപ്പർവിഷൻസ്, പ്രോബ്ലം ആൻഡ് ചാലഞ്ച് ബേസ്ഡ് ലേണിംഗ്, കേസ് സ്റ്റഡി ഡിസ്കഷൻസ്, ഗവേഷണാധിഷ്ഠിതമായ പഠനം എന്നിവയൊക്കെയാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിലും അതുപോലെ ഒരു മാറ്റം അനിവാര്യമാണ്. വിദ്യാർത്ഥികൾ വെറും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കാൻ വരുന്നവരാകരുത്. യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസം അവരെ പ്രാപ്തരാക്കണം. അതിനായി ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് കൂടുതൽ ശക്തിപ്പെടുത്തണം. ഉദാഹരണത്തിന്, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി AIയുടെ ഒരു ഫണ്ടമെന്റൽസ് അവർ പഠിക്കണം. ഒരു എഞ്ചിനീയർ എത്തിക്സും കമ്മ്യൂണിക്കേഷൻസും തീർച്ചയായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി ഡാറ്റ അനലിറ്റിക്സിന്റെ ബേസിക്സ് മനസ്സിലാക്കണം. അതോടൊപ്പം ഭാവിയിലെ സർവകലാശാല കോഴ്സുകൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ലോകത്തിലെ മികച്ച സർവകലാശാലകൾ ഇന്ന് മൈക്രോ ക്രെഡൻഷ്യൽസ്, സ്റ്റാക്കബിൾ കോഴ്സസ്, ലൈഫ് ലോങ് ലേണിംഗ് പാത്വേസ് എന്നിവയിലൊക്കെയാണ് നീങ്ങുന്നത്. ഒരു ഡിഗ്രി നേടിയാൽ പഠനം അവസാനിക്കുന്നു എന്ന സമീപനം ഇനി നിലനിൽക്കില്ല. നമ്മുടെ കുട്ടികളെ തുടർച്ചയായി അപ്സ്കിൽ ചെയ്യാനും റീസ്കിൽ ചെയ്യാനും ഒക്കെ നമ്മൾ പ്രാപ്തരാക്കണം. കേരളത്തിലെ സർവകലാശാലകളും വ്യവസായ മേഖലയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ ഒരു ടിക് ബോക്സ് എക്സസൈസോ ഒരു ആഡംബരമോ അല്ല, അതൊരു അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങളും തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങളും തമ്മിൽ കൂടുതൽ ഇന്റഗ്രേഷൻ ഉണ്ടാകണം. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലയിൽ ഇൻഡസ്ട്രി ഇൻഫോംഡ്, ഒരു കോ ക്രിയേറ്റഡ് കറിക്കുലം എന്നിവയൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇന്റേൺഷിപ്സ്, ലൈഫ് പ്രോജക്ട്സ്, ഇന്നോവേഷൻ ലാബ്സ് എന്നിവ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ഭാഗമാകണം. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദേശ പഠന കുടിയേറ്റത്തെ കുറിച്ച് നാം വളരെ ഗൗരവമായി ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ലോകോത്തര സർവകലാശാലകളിൽ പഠിക്കാനും അസാധാരണമായ അക്കാഡമിക് അവസരങ്ങൾ തേടിയും പോകുന്നവർ എപ്പോഴും ഉണ്ടാകും. അതൊരു സ്വാഭാവികവും സ്വാഗതാർഹവുമായ പ്രവണതയാണ്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത നിലവാരവും സോഷ്യൽ മൊബിലിറ്റിക്കും ആഗോള തൊഴിൽ അവസരങ്ങൾക്കും വേണ്ടി പുറത്തു പോകുന്നവരും ഉണ്ടാകും. എന്നാൽ ഇന്ന് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിലെ പരിമിതികളും കാലാനുസൃതമായ കോഴ്സുകളുടെയും ഗുണമേന്മയുള്ള തൊഴിൽ അവസരങ്ങളുടെയും അഭാവവും മൂലമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ തടയുക എന്നതല്ല നമ്മുടെ ലക്ഷ്യമാക്കേണ്ടത്. ലോകോത്തര അവസരങ്ങൾ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
0: തിയറി ക്ലാസുകളേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ ക്ലാസുകൾ കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള മാറ്റം നമ്മുടെ സിലബസിൽ വരേണ്ടതുണ്ട്. ഫ്രാൻസിലെ പാരീസ് ഒബ്സർവേറ്ററി സയന്റിസ്റ്റ് പ്രൊഫസർ അശ്വിൻ ശേഖർ.
2: ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള, നമ്മുടെ ഫണ്ടമെന്റൽ സയൻസസ് തന്നെ നമ്മൾ ഇന്ന് കൊടുക്കുന്ന പല കോഴ്സസും പ്രാക്ടിക്കൽ ഇത് കുറവും തിയറി വളരെ അധികം കുത്തി നിറച്ചിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് ഒരു കാലത്ത് കുഴപ്പമില്ലാതെ കുട്ടികളെ അബ്സോർബ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലും ആവശ്യം കൂടുതൽ

0: പ്രാക്ടിക്കൽ വശങ്ങളും പിന്നെ ഇത്ര ഹെവി അല്ലാത്ത കുറച്ചും കൂടെ ഒരു പോപ്പുലർ സയൻസ് പോലെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പലതും ചെയ്യേണ്ടത്. ഫിസിക്സിന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് കോർ തിയറട്ടിക്കൽ ഫിസിക്സിന്റെ ഒരുപാട് ഡെപ്തിലേക്ക് മാത്രം പോകുന്നതിന് പകരം ഒരുപാട് പേർക്ക് താല്പര്യമുള്ള വിഷയമാണ് സ്പേസ് സയന്റിസ്റ്റ് ആവാനും ആസ്ട്രോണോട്ട് ആവാനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസ് സയൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അതിൻ്റെതായ മൊഡ്യൂൾസ് ഉള്ള ഇത് ബാച്ചിലർ ലെവലിൽ തന്നെ തുടങ്ങണം. അല്ലാതെ പി എച്ച് ഡി ലെവലില് മാത്രമേ ഒരാൾക്ക് സ്പേസ് സയൻസിലോ ന്യൂക്ലിയർ ഫിസിക്സിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് അതൊരു വല്ലാത്തൊരു പുട്ട് ഓഫ് ആയിരിക്കും. കാരണം 5 6 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതുവരെ നിങ്ങൾ എല്ലാം ജനറൽ ഫിസിക്സ് പഠിച്ചോളണം എന്ന് പറഞ്ഞു വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ അറ്റൻഷൻ സ്പാൻ അതിന് അനുവദിക്കൂല, അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലോകം ഇന്നൊരു വളരെ ഫാസ്റ്റ് പേസ്ഡ് രീതിയിലാണ് പോകുന്നത്. ഇന്ന് ഫോസിൽ ഫ്യൂവലും എനർജി ക്രൈസിസിന്റെ ഒക്കെ പ്രോബ്ലം ഉള്ള കാലത്ത് ഇതിന് ന്യൂക്ലിയർ എനർജിയാണ് ഏറ്റവും അധികം പ്രോമിസിംഗ് ഇതായിട്ട് ഭാവിയിലേക്ക് നിൽക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് അതേപോലെ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസല് ഇതൊക്കെ ബാച്ചിലർ ലെവലിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ട ചില കോഴ്സസും കൊടുക്കേണ്ട ചില കാര്യങ്ങളുമാണ്. കാരണം രാജ്യത്തിന്റെ തന്നെ ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിക്കും ജിയോ പൊളിറ്റിക്കൽ പവറിനും ഒക്കെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇന്ന് സ്പേസ് റേസും ന്യൂക്ലിയർ റേസും ഒക്കെ. കെമിസ്ട്രിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫാർമ കെമിസ്ട്രി, പെട്രോ കെമിസ്ട്രി എന്നുള്ളതും ഒക്കെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റണം. അതിനാണ് ഇന്ന് ഏറ്റവും അധികം സ്കോപ്പ്. ബയോളജിയിൽ പറയുകയാണെങ്കിൽ ജീനോം എഡിറ്റിംഗ്, പല അസുഖങ്ങളും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഹ്യൂമൻ ജീനെ ഡി എൻ എ തന്നെ മാറ്റാമെന്നുള്ളതിനെ കുറിച്ച്, അതേപോലെ ഹൈബ്രിഡ് സീഡ്സ്, പുതിയ രീതിയിലുള്ള ഫാമിംഗ്, ഇതൊക്കെ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കുട്ടികൾക്ക് അത് പഠിക്കാവുന്ന രീതിയിൽ ഇതാക്കണം. അല്ലാതെ ഈ വകതെല്ലാം അഡ്വാൻസ്ഡ് പി എച്ച് ഡി ലെവലിൽ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കൂ, എന്നാൽ മാത്രമേ ഇതിൽ ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത് ധരിക്കുന്ന തെറ്റാണ്. മാത്തമാറ്റിക്സിന്റെ കേസിൽ സ്റ്റോക്ക് ട്രേഡിംഗ്, ഫിനാൻഷ്യൽ അനലിറ്റിക്സും ഒക്കെ പഠിപ്പിക്കണം. ഇന്ന് കുട്ടികളെ ഏറ്റവും അധികം അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അതാണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക യങ് ഏജിൽ തന്നെ. അപ്പൊ അവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചും അതിന്റെ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാത്തമാറ്റിക്കലി അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. ഹിസ്റ്ററിയിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മുടെ തന്നെ നാട്ടിലത്തെ ലെഗസിയും ഹിസ്റ്ററിയും കുട്ടികൾ അറിയേണ്ടതാണ്. അപ്പൊ അതിലും കാര്യമായിട്ടൊരു റീമോഡിഫിക്കേഷൻ ആവശ്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് പണ്ടത്തെ ഈ ഒരുപാട് ഫോർമൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ലൈഫ് സ്കിൽസ് കൊടുക്കാവുന്ന കാര്യങ്ങൾ, അതിനായിട്ട് തന്നെ ഒരു ഡിഫറെന്റ് ലെസൺ അല്ലെങ്കിൽ ഡിഫറെന്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് പീരീഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ന്യൂജൻ കുട്ടികളുടെ ഭാഷ തന്നെ വളരെ ഡിഫറെന്റ് ആണ്. നമ്മുടെ തന്നെ പല ടെക്സ്റ്റ് ബുക്സും വളരെ പണ്ടത്തെ രീതിയിലുള്ള ഭാഷകളും പണ്ടത്തെ രീതിയിലുള്ള ഹൈറാർക്കിയും പ്രോട്ടോകോൾസും ഒരുപാട് രീതിയിലുള്ള ഫോർമാലിറ്റീസിലും ഒബ്സെസ്ഡ് ആണ്. അതിൽ നിന്ന് തന്നെ കാര്യമായ ഒരു മാറ്റം വരണം. അപ്പൊ ഇതില് ഏറ്റവും ആവശ്യം നമ്മുടെ സൈഡിൽ തന്നെ ഒരു റീസ്കില്ലിങ്ങും ഒരു റീകാലിബ്രേഷനും റീതിങ്കിങ്ങും ആവശ്യം. പണ്ടത്തെ ക്ലാസിക്സും ചാൾസ് ഡാർവിനെ പോലെയും ഗ്രെഗർ മെൻഡലിനെ പോലെ എഴുതിയിട്ടുള്ളവരുടെയും ഒക്കെ നമ്മൾ പഠിക്കണം. പക്ഷെ അതിനൊപ്പം തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് എന്നുള്ള രീതിയിലും കുറച്ച് കാര്യങ്ങൾ ഒന്നിച്ച് പാക്കേജ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അവർ ഇതിലേക്ക് താല്പര്യം കാണിക്കൂ. എന്നാൽ മാത്രമേ നമുക്കൊരു പുതിയ തലമുറ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂ.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിവേഗ വളർച്ചയിലൂടെയാണ് നമ്മുടെ യുവതലമുറ കടന്നുപോകുന്നത്. ഇവിടെ പരമ്പരാഗത തൊഴിൽ രീതികളിൽ പലതും അപ്രത്യക്ഷമായെന്ന് വന്നേക്കാം. അതുകൊണ്ടുതന്നെ സാങ്കേതിക വൈദഗ്ധ്യം പ്രദാനം ചെയ്യുന്ന കോഴ്സുകൾ നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് കടന്നുവരേണ്ടതുണ്ട്. പുതിയ സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരമൊരു വിഷയം മുഖ്യമന്ത്രി തന്നെ എടുത്തു പറഞ്ഞത് ഏറെ പ്രതീക്ഷയോടെയാണ് പുതുതലമുറ ഉറ്റുനോക്കുന്നത്. സർക്കാരിന്റെ വരാനിരിക്കുന്ന ബജറ്റിൽ പ്രത്യേക ഫണ്ട് കൂടി ഇതിനായി മാറ്റിവെക്കും എന്ന് നമുക്ക് കരുതാം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തുപറ്റി?
2: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറി നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
1: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോന്നും ഒക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലെന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
2: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: ചുറ്റുവട്ടം.
1: ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാണുക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 പരിപാടി. 4 സമീപം ചാവറ കൾച്ചറൽ സെന്റർ ഹാളിൽ. ഇന്ന് നഗരത്തിൽ നടക്കുന്ന ചില പരിപാടികൾ. സരോവരം ബയോപാർക്കിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രകൃതി നടത്തും രാവിലെ 8 മുതൽ. അക്കാദമി ആർട്ട് ഗാലറിയിൽ ദർശനം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ചിത്ര പ്രദർശനം രാവിലെ 10. ആഴ്ചവട്ടം സമൂഹമന്ദിരം സി ചിരുകണ്ഠൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ പുസ്തക കുടവിതരണം രാവിലെ 10:30. ട്രെയിൻ സമയം രാവിലെ 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ടിയിരുന്ന മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:13 വൈകി ഓടുന്നു. കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റ് യാത്രാ വണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി കോഴിക്കോട്ടെ റെയിൽവേ അധികൃതർ അറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി
2: ഫീസ് നോക്ക്.
4: എന്തുണ്ടോ വിശേഷം? എന്തുപറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: സ്കൂള് തുറക്കാറായി.
8: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
7: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
8: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSF ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരു രാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു.

0: നടൻ സലീംകുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീംകുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുവൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച 2-ാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീംകുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ ും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
0: സലീംകുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീംകുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീംകുമാറെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സാപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി

ഈ തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ

0: കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4ന് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13ലേക്ക് മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലിം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ആർത്ഥിക പരാമർശ പരിഷദ സദസ്യൈ സമം ആകാരിതസ്യ ഉപവേശനസ്യ അധ്യക്ഷതാം അകരോത്. ഉപവേശനെ പ്രധാനമന്ത്രി പരിഷത് സദസ്യാശ്ച വൈശ്വിക നിശ്ചിതതാ കാലി ഭാരതസ്യ ഭൂയോപി ആർത്ഥിക വൃദ്ധിം കർത്തും വിഭിന്നേഷു പരാമർശോപായേഷു ചർച്ചിതവന്തൗ. ജീവനസ്തരം വ്യാപാരം ച സുഗമീകർത്തും അപി സവിസ്തരം വിചാരണാ ജാതാ. സദസ്യൈഃ ഭാരതെ വിശ്വേ ച പശ്ചിമൈഷ്യാ സംഘർഷേണ ഉത്പന്ന പ്രഭാവാനാം അപി ആകലനം പ്രസ്തുതം. വിദേശമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കരഃ ഉക്തവാൻ യത് ഭാരതം നേപാലം ച സുദീർഘമുക്തസീമായാം സുരക്ഷാവ്യവസ്ഥാം പ്രവർത്തയിതും ദൃഢതയാ സഹയോഗം കുരുതഃ. അപി ച ഉഭൌ ദേശൌ സങ്കടകാലേ അപി സർവദൈവ പരസ്പരം സാഹായ്യം കുരുതഃ. നവദില്യാം നേപാലസ്യ വിദേശമന്ത്രിണാ ശിശിര ഖനാലേന സഹ ഉപവേശനെ ഡോക്ടർ ജയശങ്കരഃ അവദത് യത് ഉഭയോഃ ദേശയോഃ സംബന്ധഃ ജീവിതജനസംബന്ധസ്യ സീമാപാരസമ്പർക്കസ്യ പാരസ്പരിക സാംസ്കൃതിക ധാർമ്മിക പരമ്പരാണാം ച സുദൃഢാധാരെ വിനിർമ്മിതഃ അസ്തി. കേന്ദ്രീയഃ ഗൃഹമന്ത്രി അമിത്ഷാഹഃ അന്താരാഷ്ട്രീയ സീമാസു വിത്തീയ വ്യവഹാരസ്യ ഭവന നിർമ്മാണസ്യ സമ്പത്തിക്രയ വിക്രയണസ്യ ച വിഷയേ വിശേഷ സമവധാനതായേ ആഹൂതവാൻ. ഏഷഃ നിർദ്ദേശഃ BSF ഇതി സീമസുരക്ഷാബലസ്യ ത്രിപുര സീമാമുഖ്യാലയെ ഗൃഹമന്ത്രിണഃ അധ്യക്ഷതായാം ആകാരിതെ പൂർവോത്തര രാജ്യ സീമാക്ഷേത്രവിഷയകെ സമ്മേളനെ പ്രദത്തഃ. ഗൃഹമന്ത്രി വിഗത പഞ്ചവർഷാണാം ഭൂമിലേഖാനാം പരീക്ഷണായ അപി നിർദ്ദിഷ്ടവാൻ. CBSE इति केंद्रीय माध्यमिक शिक्षा परिषद अंक सत्यापनार्थं पुनर्मूल्यांकनार्थं च आवेदन समर्पणाय अंतिमां तिथिं जून मासस्य सप्तम दिनांक पर्यन्तं अग्रे

0: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രകളിലെ ബുദ്ധന്റെ സാന്നിധ്യം. യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്.
1: കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഒരു ലേഖനത്തിൽ വലിയ കൗതുകമുണ്ടാക്കുന്ന ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നു, അജന്തയിൽ വരച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങളിലൊന്നിൽ ഒരു രാജാവ് ആനപ്പുറത്ത് വരുന്നു. തിക്കിത്തിരക്കി രാജാവിനെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്ന രംഗമാണ് ആ ചിത്രത്തിൽ വരച്ചിട്ടുള്ളത്. എന്നാൽ കേസരി എടുത്തു പറയുന്ന കാര്യം, ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരാൾ തൻ്റെ ചുമലിൽ ഒരു ചക്ക വെച്ചുകൊണ്ട് നിന്നാണ് രാജാവിനെ നോക്കുന്നത് എന്നതാണ്. കേസരി ചോദിക്കുന്നു, ആ ചക്ക എവിടെ നിന്നും വന്നതായിരിക്കും? ചിത്രത്തിൽ നാം കാണുന്ന ആ ഫലം കേരളത്തിൻ്റെതാണ് എന്നാണ് പൊതുവിൽ നമ്മൾ കരുതുന്നത്. എന്നാൽ അജന്തയിലെ ചിത്രങ്ങൾ വരച്ച കാലത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട ഈ ചക്ക കേരളത്തിൽ നിന്നുള്ളതായിരിക്കുമോ, അതായത് ഇന്ന് നമ്മൾ കേരളം എന്ന് വിളിക്കുന്ന പ്രദേശത്ത് നിന്ന് ഉള്ളതായിരിക്കുമോ, അതോ മറ്റ് ഇടങ്ങളിൽ ഇതേ ഫലം ചക്ക ഉണ്ടോ എന്ന ചോദ്യമാണ് കേസരി അജന്ത ചിത്രത്തെ മുൻനിർത്തി ചോദിക്കുന്നത്. ഇതന്നെ വലിയ തോതിൽ കൗതുകപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇന്ന് ആ ലേഖനം നൽകുന്ന സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, മനുഷ്യൻ സഞ്ചരിച്ചതിനൊപ്പം പല പഴങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വിത്തുകളും സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ഒരു സിദ്ധാന്തം പൊതുവിൽ ലോകത്തുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദർഭത്തെയായിരിക്കാം കേസരി ബാലകൃഷ്ണപിള്ള അഭിസംബോധന ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ഞാൻ 1991 അജന്തയിലും എല്ലോറയിലും ആദ്യമായി പോകുന്നത്. എന്നെ ആ യാത്രയിലേക്ക് നയിച്ചതിൽ തീർച്ചയായും കേസരിയുടെ ഈ ലേഖനത്തിന് പങ്കുണ്ട്.

ആദ്യമായി അജന്തയിലും എല്ലോറയിലും പോയ ആ ദിവസം അതെന്നിൽ ഉണ്ടാക്കിയ വിസ്മയം വളരെ വലുതായിരുന്നു. അതെന്നെ വാസ്തവത്തിൽ എന്നെ കീഴ്പ്പെടുത്തിയ ഒരു സ്ഥലമാണ് അജന്ത എല്ലോറ എന്ന് പറയുന്നത്. അത്തരമൊരു സ്ഥലം അവിടെ എനിക്ക് അന്ന് തോന്നിയിട്ടുള്ള, അന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച വാചകം, ഇത് ബുദ്ധന്മാരുടെ പൂന്തോപ്പാണ് എന്നതാണ്. കാരണം അത്രയധികം ബുദ്ധ രൂപങ്ങളെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ബുദ്ധൻ അനന്തശയനത്തിൽ എന്ന പോലെ കിടക്കുന്ന ബുദ്ധൻ മുതൽ പല രൂപത്തിലുള്ള ബുദ്ധനെയും പല ജന്മങ്ങളായി അവതരിക്കുകയും പുനരവതരിക്കുകയും ചെയ്തതായി ബുദ്ധമത വിശ്വാസികൾ കരുതുന്ന ബുദ്ധ രൂപങ്ങളെയൊക്കെ നമുക്ക് അജന്തയിൽ കാണാൻ സാധിക്കും. എല്ലോറയിലും തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പിന്നീട് ഇന്ത്യൻ യാത്രകളിലും ചില വിദേശ യാത്രകളിലും ബുദ്ധൻ്റെ സാന്നിധ്യം വന്ന സ്ഥലങ്ങൾ എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ശ്രീലങ്കയിൽ കൊളംബോയിൽ മാത്രം നടത്തിയ വളരെ ഹ്രസ്വമായ ഒരു യാത്രയിൽ ഞാൻ ഒരു വലിയ ബുദ്ധവിഹാരത്തിലെയും ബുദ്ധപ്രതിമയുടെയും സ്ഥലങ്ങളിലൂടെ സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ലഡാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച മറ്റൊരു സ്ഥലം. കാരണം അവിടെ ബുദ്ധവിഹാരങ്ങളോ ബുദ്ധപ്രതിമകളോ ബുദ്ധരൂപങ്ങളോ ഇല്ലാത്ത സ്ഥലങ്ങൾ ലഡാക്കിൽ വളരെ വളരെ കുറവാണ്. അതിനൊരു കാരണം ഈ ലഡാക്കിലെ ഈ പാതയിലൂടെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധമതം ഇന്ത്യയുടെ പുറത്തേക്ക് വ്യാപിച്ചിട്ടുള്ളത്. നമുക്കത് ഇന്ന് ആ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വില്യം ഡാർലിംബിൾ അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ റോഡ് എന്ന് പറയുന്ന പുതിയ പുസ്തകത്തിൽ അദ്ദേഹം ഇക്കാര്യം ഊന്നി പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലേക്ക് പല നാടുകളിൽ നിന്നും പല മതങ്ങളും വന്നു, എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഏത് മതമാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ ബുദ്ധമതം എന്നാണ് അതിനുള്ള ഉത്തരം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ സന്ദർഭങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരം യാത്രകളിലൂടെയാണ് ബുദ്ധമതം ചൈനയിലേക്കും വിയറ്റ്നാമിലേക്കും കൊറിയയിലേക്കും ജപ്പാനിലേക്കും അങ്ങനെ ലോകത്തിൻ്റെ മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് എന്നതിനെക്കുറിച്ച് ഡാർലിംബിൾ ആ പുസ്തകത്തിനകത്ത് വിശദമാക്കുന്നുണ്ട്. കേസരിയുടെ ഈ പഴയ ലേഖനം എന്നിൽ ഉണ്ടാക്കിയ ഒരു പ്രചോദനമാണ് ആദ്യമായി അജന്ത കാണാൻ പോയത് എന്ന് ഞാൻ പറയുകയുണ്ടായി. പിന്നീടും 3 തവണ കൂടി ഞാൻ അജന്തയും എല്ലോറയും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തെല്ലാം ഈ സന്ദർശനങ്ങളെല്ലാം ബുദ്ധ മതത്തിൻ്റെ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധൻ കൊണ്ടുവന്ന സമാധാനത്തിൻ്റെതായ ഒരു ആശയം ലോകത്ത് അദ്ദേഹം സംഭാവന ചെയ്തു. അതാണ് എന്നെ പോലെയുള്ള സഞ്ചാരികളെ ബുദ്ധനിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. എന്നാൽ പിൽക്കാലത്ത് നമ്മൾ ശ്രീലങ്കയിലും ബർമ്മയിലും ബുദ്ധമത സന്യാസികൾ തന്നെ ഹിംസയുടെ വക്താക്കളായി മാറിയ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്ന ചരിത്ര സന്ദർഭത്തിനും സാക്ഷികളായിട്ടുണ്ട്. അത് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. എങ്ങനെയാണ് സമാധാനത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ എങ്ങനെയാണ് ഹിംസ വരുന്നത് എന്നത് ലോകത്തെ മനസ്സിലാക്കി കൊടുത്ത സന്ദർഭം കൂടിയാണ് അത്. ഇങ്ങനെ ബുദ്ധന് ബോധോദയം ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലമായ ഗയയിൽ പോയി നമ്മൾ ആ സ്ഥലം കാണുമ്പോഴും അതല്ലെങ്കിൽ ലുംബിനി പോലെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ ബുദ്ധനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും, അതുമല്ലെങ്കിൽ നമ്മളുടെ കോഴിക്കോട്ട് നിന്ന് 5-6 മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന കൊടകിലെ ബൈലക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നത്തെ ദലൈലാമയും അദ്ദേഹത്തിൻ്റെ അനുയായികളായ ബുദ്ധ മതവിശ്വാസികളും ബുദ്ധൻ്റെ ഒരു സുവർണ ക്ഷേത്രവും ആ ബുദ്ധിസം പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ഉള്ള സ്ഥലമാണ് ബൈലക്കുപ്പയ്ക്ക് അടുത്തുള്ള കുശാൽ നഗർ എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങനെ പലയിടങ്ങളിൽ നമ്മൾ ബുദ്ധവിശ്വാസത്തിൻ്റെ ബുദ്ധരൂപങ്ങളുടെ വ്യാപനം കാണുന്നുണ്ട്. കേരളത്തിലും അത്തരത്തിലുള്ള ചില വാദങ്ങൾ ചില ചരിത്രകാരന്മാർ, ഉദാഹരണത്തിന് കരിമടക്കുട്ടൻ പോലെയുള്ള പ്രതിഷ്ഠകൾ ബുദ്ധ പ്രതിഷ്ഠകളാണ് എന്നും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ബുദ്ധമത വിശ്വാസത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ടും പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ചില ചരിത്രകാരന്മാർ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബുദ്ധമത വിശ്വാസത്തിൻ്റെയും ഒരു യാത്രാപഥം കേരളത്തിലെ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനുള്ള ചില തെളിവുകൾ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. ഇത്രയധികം ബുദ്ധ വിശ്വാസത്തിൻ്റെതായ കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ പ്രധാനമായി നോക്കിയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ഉയരമുള്ള, അതായത് തണുപ്പ് ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ബുദ്ധവിഹാരങ്ങൾ പലതും പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം, അതായത് മനുഷ്യൻ ഏറ്റവും കഠിനതയും ഏറ്റവും ക്ലേശവും അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലത്ത് ബുദ്ധവിഹാരങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം അത് കൂടുതൽ സഹനത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ സഹനം പരീക്ഷിക്കുവാനോ അല്ലെങ്കിൽ സഹനം അനുഭവിക്കുവാനോ വേണ്ടിയായിരിക്കാം കൂടുതൽ തണുപ്പുള്ള, എത്തിപ്പെടാൻ തന്നെ വളരെ

0: ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണ് പല ബുദ്ധവിഹാരങ്ങളും പ്രവർത്തിക്കുന്നത്. കേസരി ബാലകൃഷ്ണപിള്ള അവതരിപ്പിച്ച ഒരു സന്ദർഭം, ഒരാൾ ചക്കയുമായി നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് ആരംഭിച്ച എൻ്റെ ഈ ബുദ്ധമതവിശ്വാസ സന്ദർശനങ്ങൾ അല്ലെങ്കിൽ യാത്രകളിൽ ബുദ്ധമതവിശ്വാസത്തിൻ്റെ സാന്നിധ്യം പറയാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഒരു ബുദ്ധപ്രതിമ കണ്ടതിൻ്റെ സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയെക്കുറിച്ച് പറയാം. ലക്ഷദ്വീപിലെ അഗത്തി എന്ന് പറയുന്ന ദ്വീപിൽ, അഗത്തി ദ്വീപിൽ ഒരു മ്യൂസിയം ഉണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് കേരളവുമായി ബന്ധമുള്ള പല കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും. അതല്ലാതെ ദ്വീപിൻ്റെ മൗലികതയുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ ആ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ആ മ്യൂസിയത്തിൽ ഒരു ബുദ്ധ ശില്പം, ബുദ്ധ രൂപം, കല്ലിൽ തീർത്തിട്ടുള്ള ഒരു ബുദ്ധ രൂപം മൂന്ന് കഷ്ണങ്ങളായി കിടക്കുന്നത് കാണാം. അതായത് തല ഒരു കഷ്ണം, ഉടൽ വേറൊരു കഷ്ണം, കാലിൻ്റെ ആ ഭാഗങ്ങൾ വേറെ ഒരു കഷ്ണമായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അവിടെ ആ മ്യൂസിയത്തിൽ ഈ മൂന്ന് കഷ്ണങ്ങളും യോജിപ്പിച്ചിട്ടുണ്ട്. അത് ബുദ്ധരൂപമാണ് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ധാരാളം ബുദ്ധരൂപങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ലക്ഷദ്വീപിൽ ബുദ്ധ രൂപം എത്തിയത് എന്നതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിരുന്നു. 1960s ആന്ത്രോത്തിൽ നടത്തിയ ഉത്ഖനനത്തിൽ കിട്ടിയ ബുദ്ധരൂപമാണ് ഇത് എന്നാണ് അവിടെ പറയുന്നത്. ബുദ്ധിസത്തിന് എത്തിപ്പെടാൻ സാധ്യത കുറഞ്ഞ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ ബുദ്ധ പ്രതിമ എത്തിയത് എന്നത് അല്പം നിഗൂഢത കൂടി അതിനകത്തുള്ളതായി എനിക്ക് തോന്നി. ലോകത്തിൻ്റെ തന്നെ പലയിടങ്ങളിലും ബുദ്ധനുമായി ബന്ധപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങളിൽ പോയതിനേക്കാളെല്ലാം ഒരുപക്ഷെ എന്നെ ഇന്നും കൗതുകപ്പെടുത്തുന്നതും ഇന്നും അത്ഭുതപ്പെടുത്തുന്നതും ലക്ഷദ്വീപിലെ അഗത്തി മ്യൂസിയത്തിൽ ഞാൻ കണ്ട ആ ബുദ്ധ പ്രതിമയാണ്.
1: യാത്രകളിലെ ബുദ്ധന്റെ സാന്നിധ്യം, യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

0: ആരോഗ്യം അമൂല്യം.
1: കാൽമുട്ട് വേദന, കാരണങ്ങളും യുനാനി ചികിത്സയും. സംസാരിക്കുന്നത് തിരൂർ തലക്കാടുള്ള ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ യുനാനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
2: മുട്ടുവേദന കുറയ്ക്കാനും വരാതിരിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യായാമം തന്നെയാണ്. ദിവസവും ചെറിയ നടത്തം, ലളിതമായ സ്ട്രെച്ചിങ്, തുടയുടെ മസിൽ ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങൾ എന്നിവ ചെയ്യണം. മസിൽസ് ശക്തമായാൽ തന്നെ മുട്ടിന് നല്ല സപ്പോർട്ട് ലഭിക്കും. ദീർഘസമയം നിന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടമ്മമാർ പ്രത്യേകിച്ച് കുറച്ച് സമയം ഇരുന്ന് ജോലി ചെയ്യാൻ ശ്രമിക്കണം. എല്ലാം ഒരേ സമയം നിന്ന് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വിശ്രമമെടുക്കണം. മുട്ടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം ലഭിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പല ലളിതമായ കാര്യങ്ങളുമുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് അതിൽ കുറച്ച് കല്ലുപ്പ് ചേർത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടി ബാൻഡേജ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് മുട്ടുവേദന കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. ഒരാറു മണിക്കൂറിന് ശേഷം ഉലുവയും ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളം കൊണ്ട് ചൂട് പിടിപ്പിക്കാം. ഇത് മുട്ടിലെ സ്റ്റിഫ്നെസ് കുറയാനും രക്തപ്രവാഹം കൂട്ടാനും സഹായിക്കും. അതുപോലെ ചുടുവെള്ളത്തിൽ ടവൽ മുക്കി ചൂട് പിടിപ്പിക്കൽ, മഞ്ഞൾ ചേർത്ത പാല് കുടിക്കൽ, എള്ള്, ബദാം, പാല്, ചെറിയ മീൻ തുടങ്ങിയ കാൽസ്യമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, രാവിലെ സൂര്യപ്രകാശം കൊള്ളുന്നത് എല്ലാം മുട്ടുവേദനയെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ്. അമിതവണ്ണം കുറക്കുക എന്നതും വളരെ പ്രധാനമാണ്. ചെറിയ വെയ്റ്റ് ലോസ് പോലും മുട്ടുവേദനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. യുനാനി ചികിത്സയിൽ മുട്ടുവേദനയെ വെറും കേവലം ഒരു വേദനയായി മാത്രം കണ്ടല്ല ചികിത്സിക്കുന്നത്. ജോയിൻ്റ് വീക്ക്നെസ്, ഇൻഫ്ലമേഷൻ, മസിൽ ടൈറ്റ്നെസ്, ഡ്രൈനെസ് എന്നിവ എല്ലാം പരിശോധിച്ചാണ് യുനാനിയിൽ മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ നൽകുന്നത്. യുനാനി വൈദ്യശാസ്ത്രത്തിൽ കാൽമുട്ടുവേദനയ്ക്കുള്ള പ്രത്യേക ഔഷധ ചികിത്സയും മരുന്ന് ചികിത്സകൾക്ക് പുറമെ മരുന്നില്ലാതെ ചികിത്സിക്കുന്ന ഇലാജിബിൽ തദ്ബീർ എന്ന പ്രത്യേകതരം മെത്തേഡുകളും ലഭ്യമാണ്. ഇലാജിബിൽ തദ്ബീറിൽപ്പെട്ട മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് കപ്പിംഗ് മസാജ്. ശരീരത്തിൽ ചില പ്രത്യേക പോയിന്റുകളിൽ കപ്പ് വെച്ച് വാക്വം ഉണ്ടാക്കി ചെയ്യുന്നതാണ് കപ്പിംഗ് മസാജ്.

0: വേദനയ്ക്ക് കാരണമാകുന്ന നാഡി, ഞരമ്പ്, മസിൽ എന്നിവയിലെ നീർക്കെട്ടിൻ്റെ സ്ഥാനം മാറ്റി അതിലൂടെയുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് ചില പ്രത്യേക പ്രഷർ പോയിൻ്റുകളിൽ പ്രഷർ വർദ്ധിപ്പിക്കുക വഴി രോഗികൾക്ക് മുട്ടുവേദനയ്ക്ക് വളരെ പെട്ടെന്ന് ഫലം നൽകുന്നതാണ് കപ്പിംഗ് മസാജ്. മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഇലാജ് ബിൽ തദ്ബീറിലെ മറ്റൊരു ചികിത്സാ രീതിയാണ് ഹിജാമ തെറാപ്പി. വിദഗ്ധനായ ഒരു യുനാനി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ കൃത്യമായി ഒരു രോഗിയുടെ വൈറ്റൽസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഹിജാമ ചെയ്യാൻ പാടുള്ളൂ. ശരീരത്തിൽ വേദനകൾ ഉണ്ടാവാൻ കാരണമാകുന്ന നീർക്കെട്ടുകളെ പുറന്തള്ളാൻ ആവശ്യമായ മുൻസിജ മുഷിലെ ചികിത്സാ രീതികൾ, വേദന കുറക്കാനുള്ള മുസക്കിനെ ദർദ്, സിമദ്വത്തില, ദലക്ക്, തലീക്ക് തുടങ്ങിയ അനേകം യുനാനി ചികിത്സകൾ ലഭ്യമാണ്. യുനാനി ചികിത്സകളെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് യുനാനി ഡിസ്പെൻസറികൾ സന്ദർശിക്കാവുന്നതാണ്. മുട്ടുവേദനക്കും മറ്റ് അസുഖങ്ങൾക്കുമുള്ള സൗജന്യ യുനാനി ചികിത്സയും സൗജന്യമായ യുനാനി തെറാപ്പികളും ലഭിക്കാൻ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് യുനാനി റെജിമെൻ്റൽ തെറാപ്പി യൂണിറ്റായ തിരൂരിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്.
1: കാൽമുട്ട് വേദന, കാരണങ്ങളും യുനാനി ചികിത്സയും. സംസാരിച്ചത് ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.

0: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: പാട്ടുപെട്ടി കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്ക.
2: പി ഭാസ്കരൻ എഴുതി, കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ടത് പി ഭാസ്കറിൻ എഴുതി, കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: ഓണക്കാലത്തേക്കായി ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ തുടങ്ങാം. 4 ആഴ്ച പ്രായമുള്ള തൈകളാണ് നടേണ്ടത്. ഹൈബ്രിഡ് ഇനങ്ങളാണ് മികച്ചത്. നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങൾ മാത്രം കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിൽ കുമ്മായം ചേർത്ത് വാട്ടരോഗത്തിൽ നിന്ന് രക്ഷ നേടാം. അടിവളമായി ചാണകപ്പൊടി, NPK വളങ്ങൾ എന്നിവ നൽകണം. നട്ട് 70 മുതൽ 75 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് നടത്താം. ഒരു വാഴയുടെ ചുവട്ടിൽ 1 അല്ലെങ്കിൽ 2 കന്നുകളിൽ കൂടുതൽ നിർത്താൻ പാടില്ല. അധികമായി ഉണ്ടാകുന്ന കന്നുകൾ ചവിട്ടി ഒടിച്ചു കളയുകയോ നിലം പറ്റേ മുറിച്ച് കഷ്ണങ്ങളാക്കി വാഴത്തടത്തിലിടുകയോ ചെയ്യാം. ഓരോ ആഴ്ചയിലും ജീവാമൃതം അല്ലെങ്കിൽ വളച്ചായ 5 ലിറ്റർ വാഴയ്ക്ക് ചുറ്റുമായി ഒഴിച്ചു കൊടുക്കാം. തടങ്ങളിൽ കരിയിലകൾ കൂട്ടിക്കൊടുക്കുന്നതും നല്ലതാണ്. കുല വെട്ടിക്കഴിഞ്ഞാൽ വാഴകളുടെ തട തോട്ടത്തിൽ നിർത്താൻ പാടില്ല. അത് വെട്ടി നെടുകെ കീറി പിണ്ടിപ്പുഴുവിന്റെ വണ്ടുകൾ, പുഴുക്കൾ എന്നിവയെ നശിപ്പിച്ചു കളയണം. ശേഷം വെട്ടിമുറിച്ച് തെങ്ങിൻ തടങ്ങളിലോ ഇടച്ചാലുകളിലോ നിക്ഷേപിച്ച് അവയുടെ പുറത്ത് കുമ്മായം വിതറിക്കൊടുക്കാം. വിളവെടുത്ത മാങ്ങകൾ 46 മുതൽ 55 ഡിഗ്രി ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് മുക്കിവയ്ക്കുന്നത്, കായീച്ചകളുടെ മുട്ടകൾ വിരിഞ്ഞ് കായകൾ കേടാവുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു വർഷ PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ കോഴ്സിൽ 2 സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ, വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9946823812 എന്ന നമ്പറിൽ വിളിക്കാം. മീനങ്ങാടി IHRD മോഡൽ കോളേജിൽ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. കൊമേഴ്സ് വിഷയത്തിൽ നാളെയും കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ മറ്റന്നാളും രാവിലെ 10:30 അഭിമുഖം നടക്കും. ഫോൺ നമ്പർ 8547005007. കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ഇവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ കൽപ്പറ്റ പഴയ സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിൻ്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC ആണ് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക്

0: അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ ഒ ബി സി, എസ് സി, എസ് ടി എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, ബി പി എൽ ആണെങ്കിൽ റേഷൻ കാർഡിൻ്റെ കോപ്പി, വിധവ അല്ലെങ്കിൽ വിവാഹമോചിതർ ആണെങ്കിൽ ആയത് തെളിയിക്കുന്ന രേഖ സഹിതം, പ്രിൻസിപ്പൽ കോച്ചിംഗ് സെൻറ്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. ഫോൺ നമ്പർ 0493620228. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹോർട്ടിക്കൾച്ചർ, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹൌസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7025692560. ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ പി എസ് സി അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539936725. ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 8590605275.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നെന്ന നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
5: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീം കുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീം കുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാറിന്റെ ശൈലികളും മാനർസുകളും

0: അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യ നടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീം കുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീം കുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സലീം കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീം കുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാർ എന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPI നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. NEET UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ

0: 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6-ാം കിരീടം ചൂടിയത്. 2026 പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3-ാം തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ് ബർഗ ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവേ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: എന്തായാലും വേണ്ടില്ല, എന്തു തന്നെ ആയാലും സാരമില്ല എന്ന് പറയാറില്ലേ? എന്തായാലും, എന്തു തന്നെ ആയാലും എന്നീ അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്ന ഇംഗ്ലീഷ് പദമാണ് വാട്ട് എവർ. WHATEVER. വാട്ട് എവർ, എന്തായാലും, എന്ത് തന്നെ ആയാലും എന്ന് അർത്ഥം. വാട്ട് എന്ന പദത്തിന്റെ കൂടെ EVER എവർ എന്ന പദം ചേരുമ്പോൾ ഊന്നൽ അഥവാ എംഫസിസ് കൂടുന്നു. വാട്ടിനേക്കാൾ കൂടുതൽ തീവ്രത, ഊന്നൽ അഥവാ എംഫസിസ് ഉണ്ട് വാട്ട് എവർ എന്ന് പ്രയോഗിക്കുമ്പോൾ. അച്ഛനമ്മമാർ ചെയ്യുന്നതെന്തും മക്കളുടെ നന്മയ്ക്കാണ്. വാട്ട് എവർ ആ പേരൻസ് ഡു ഇസ് ഫോർ ആ ഗുഡ്. വാട്ട് എവർ ആ പേരൻസ് ഡു ഇസ് ഫോർ അവർ ഗുഡ്. ചിലരെ കുറിച്ച് പറയാറുണ്ട്, അയാൾ തൊടുന്നതെല്ലാം പൊന്നാകും എന്ന്. വാട്ട് എവർ ഹി ടച്ചസ് ടേൺസ് ടു ഗോൾഡ്. അയാൾ സ്പർശിക്കുന്നതെന്തും സ്വർണമായി മാറും. അയാൾ ചെയ്യുന്നതെന്തായാലും വിജയിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. ഹി സക്സീഡ്സ് ഇൻ വാട്ട് എവർ ഹി ഡസ്. അയാൾ ചെയ്യുന്നതെന്തിലും അയാൾ വിജയിക്കുന്നു. വിരുന്ന് ബുഫേ ആണെങ്കിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ? വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്തു കഴിക്കാം. വി മേ ഹാവ് വാട്ട് എവർ വി വോണ്ട്. എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. വി മേ ഹാവ് വാട്ട് എവർ വി വോണ്ട്. ഇത് ഉപചാരപൂർവം പറയുകയാണെങ്കിൽ യു മേ ഹാവ് വാട്ട് എവർ യു വോണ്ട്. എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ താങ്കൾക്ക് കഴിക്കാം. യു മേ ഹാവ് വാട്ട് എവർ യു വോണ്ട്.

0: നമ്മൾ എന്തെങ്കിലും തിരക്ക് പിടിച്ച ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴായിരിക്കും കുട്ടികൾ എന്തെങ്കിലും കശപിശ കൂടുന്നത്. അപ്പോൾ പറയാറില്ലേ, എന്താണെന്ന് വച്ചാൽ ചെയ്തോളൂ, പക്ഷേ ദയവായി എന്നെ അലോസരപ്പെടുത്തരുത്. ഡു വാട്ട് എവർ യു വോണ്ട് ടു ഡു, ബട്ട് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡു വാട്ട് എവർ യു വോണ്ട് ടു ഡു, ബട്ട് പ്ലീസ് ഡു നോട്ട് ഡിസ്റ്റർബ് മീ. വാട്ട് എവർ എന്ന പദം ചോദ്യരൂപേണയും പ്രയോഗിക്കാം. അതെങ്ങനെയാണ്? ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ചോദിക്കാൻ തോന്നിയിട്ടില്ലേ, എന്തൊക്കെയാണ് കാണിച്ചു വെക്കുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെയാണ് നീ ചെയ്തു വെക്കുന്നത്? വാട്ട് എവർ ആർ യു ഡൂയിങ്? എന്തൊക്കെയാണ് നീ ചെയ്തു വെക്കുന്നത്? വാട്ട് എവർ ആർ യു ഡൂയിങ്? സ്വയം വാചകങ്ങൾ ഉണ്ടാക്കി വാട്ട് എവർ എങ്ങനെ പ്രയോഗിക്കാമെന്ന് പരിശീലിക്കുക.
1: English Matters, presented by Smita Manikoth.
2: Novel Time, Adiyala Pretham, P.F. Matthews എഴുതിയ നോവൽ.
3: കുഞ്ഞുമാക്കോത പരേതർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ദുരാത്മാക്കളുടെ ലോകത്തേക്ക് കടന്നവരെ സേവിച്ചും പൂജിച്ചും മന്ത്രസേവ നടത്തിയും മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം. ഇത് മുഴുവൻ അച്ചമ്പിമാപ്പിളയ്ക്ക് വേണ്ടിയാണ് നടത്തുന്നത്. അവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. ഇപ്പൊ നടത്തുന്ന ദുർമന്ത്രവാദം അപകടം പിടിച്ച ഏർപ്പാടാണെന്ന് അവൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. എങ്ങനെയും കുഞ്ഞുമാക്കോതയെ അതിൽ നിന്ന് വിലക്കണം. ചീരയെ ഉടുക്കമായി കറുപ്പൻ കണ്ടതപ്പോഴാണ്. പിന്നീടൊരിക്കലും അവളെ കണ്ടിട്ടില്ല. ചീര വന്നു പോയതിൽ പിന്നെ പലവട്ടം കുഞ്ഞുമാക്കോതയെ കാണാൻ കറുപ്പൻ ശ്രമിച്ചിരുന്നു. അയാൾ പിടിതരാതെ മാറിമാറി പോകുന്നത് പോലെ തോന്നി. ഒരു സന്ധിക്ക് വായനശാല പൂട്ടി ഇറങ്ങുന്ന നേരത്ത് ആരോ വന്നു പറഞ്ഞു അയാൾ കടപ്പുറത്തുണ്ടെന്ന്. അവിടെ ചെല്ലുമ്പോൾ ആളുകളുടെ നടുക്ക് ഒരു കോഴിയുടെ പിന്നാലെ പായുകയാണ് കുഞ്ഞുമാക്കോത. കോഴിയെ പിടികൂടിയതും അതിൻ്റെ കഴുത്തിൽ കടിച്ചുപിടിച്ച് തൂവലുകൾ കാറിത്തുപ്പി പച്ചത്തെറിയും മറുഭാഷയും പറയപ്പേച്ചും കൂട്ടിക്കലർത്തി അട്ടഹാസത്തോടെ അയാൾ അതിൻ്റെ ചോര കുടിക്കാൻ തുടങ്ങി.
4: ആ നേരത്ത് അയാൾക്കട മുഖം കാണണമായിരുന്നു. പൈശാചികമെന്നാണോ പറയേണ്ടത്, അതോ ഭ്രാന്തെന്നോ? എനിക്കറിയില്ല. നേര് പറയാമല്ലോ, അയാളുടെ അടുത്തേക്ക് ചെല്ലാനോ സംസാരിക്കാനോ എനിക്ക് പറ്റിയില്ല. അത്രയും കാലം കണ്ട മാക്കോതയായിരുന്നില്ലത്. എനിക്കെന്തോ ഒരുതരം പേടി പോലെ തോന്നി,
3: കറുപ്പൻ പറഞ്ഞു. ബെഞ്ചമിൻ്റെ മനസ്സ് പതറിപ്പോയി. കുറച്ച് ദിവസത്തിനിടയിൽ കേട്ട കാര്യങ്ങൾ ഭ്രാന്തിനെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും തകിടം മറിക്കുന്നതായിരുന്നു. മനുഷ്യ മനസ്സിന് പിടിപെടുന്ന രോഗമെന്നതിനേക്കാൾ ഉപരി ജീവിതവുമായുള്ള കെട്ടുകളഴിച്ച് സഹജീവികൾക്ക് പോലും തിരിച്ചറിയാനാകാത്ത സമാന്തരമായൊരു ലോകത്തിലേക്ക് ചില മനുഷ്യർ നടത്തുന്ന യാത്ര പോലെയാണത്. മനുഷ്യൻ നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ചങ്ങലക്കെട്ടുകളും വൻമതിൽക്കെട്ടുകളും പൊളിച്ച് പുറത്തുകടക്കലാണതെന്ന് ബെഞ്ചമിന് തോന്നി. അത്രമാത്രം അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം മനുഷ്യന്റെ ഭാവനയ്ക്ക് ഉൾക്കൊള്ളാനാകില്ലെന്നുണ്ടോ? അതുകൊണ്ടാകണം നാഗരികർ ഭ്രാന്തുള്ളവർക്ക് തടവറകൾ ഒരുക്കിയത്. കാഴ്ചയിൽ നിന്നവരെ മറച്ച് ആ സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഇല്ലാതാക്കാനായിട്ടായിരിക്കുമോ?
4: പിന്നെ ഞാൻ കുഞ്ഞുമാക്കോതനെയും ചേരിയനെയും മക്കളെയും കണ്ടിട്ടില്ല.
3: അവർക്കെത്ര മക്കളാണ് ഉണ്ടായിരുന്നത്?
4: രണ്ടു പേര്. മൂത്തതൊരു പെങ്കൊച്ചാണ്, കൊച്ചവനാണ്.
3: അവർ ഈ മണ്ണിൽ നിന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരായിട്ടുണ്ടാവും. കുഞ്ഞുമാക്കോതയെയും കുടുംബത്തെയും കാണാനില്ലെന്ന പരാതിയുമായി കറുപ്പൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എസ് ഐ യവരാജനെ രസിച്ചില്ല. അയാൾ കറുപ്പന്റെ അപ്പനും മുത്തിക്കും ഒക്കെ വിളിച്ചു. ആ തെറി കേട്ടാലുടൻ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. എന്നാൽ കറുപ്പൻ ഇറങ്ങിയില്ല. മൂന്നാം ലോകരാജ്യത്ത് വിലയില്ലാത്തത് പൗരനും പൗരാവകാശങ്ങൾക്കുമാണെന്നൊക്കെ നാവാടിയപ്പോൾ ഈ പറഞ്ഞതിന് നിന്നെയും പിടിച്ചകത്തിടാൻ വകുപ്പുണ്ടെന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ടാണ് അവരാജൻ അധികാരം പ്രഖ്യാപിച്ചത്.
4: കാഞ്ഞിരപ്പള്ളിക്കാരൻ കുഞ്ഞവരാജൻ നമ്പൂതിരി മാർക്കം കൂടി വന്ന സവർണ സുറിയാനി ക്രിസ്ത്യാനിയാണത്രേ. ചരിത്രമറിയാത്ത പോഴച്ചാര്.
3: പരിഹാസം കൊണ്ട് കറുപ്പന്റെ മുഖം കൂടി. ചിരിച്ച് ചിരിച്ച് ചുമക്കാൻ തുടങ്ങി. പിന്നെ അത് നിർത്താനായി ബദ്ധപ്പാട്. ചുമക്കോളം നടങ്ങിയപ്പോൾ അയാൾ തുടർന്നു,
4: ബാലനായ ഞാൻ തീണ്ടലും തൊടിയിലും വരെ അനുസരിക്കേണ്ടവനാണ് പോലും. അടുത്തുനിന്ന് സംസാരിക്കാൻ അനുവദിച്ചത് നമ്പൂരിച്ചനിലുണ്ടായെന്ന് വിചാരിക്കണം. ആ പരനാറിയുടെ മഹാമനസ്കതയാണത്രേ.
3: സംസാരിക്കാൻ വിഷമമുണ്ടായിട്ട്

0: പോലും വികാരഭരിതനായ കറുപ്പൻ നിർത്തിയില്ല. സാറേ, മതം മാറിയാലും ജാതി മാറൂലാന്ന് അന്ന് തന്നെ നസ്രാണികൾ തെളിയിച്ചതാണല്ലോ. കറുപ്പന്റെ പരാതിക്കൊരു നടപടിയും ഉണ്ടായില്ല. പ്രതിഷേധയോഗം നടത്താൻ ആളെക്കൂട്ടിയപ്പോൾ അവരാച്ചൻ അക്രമം പുറത്തെടുത്തു. കറുപ്പൻ മനോരോഗിയാണെന്ന് സ്ഥാപിക്കാനും വായനശാലയിൽ നിന്ന് പുറത്താക്കാനും അയാൾക്ക് എളുപ്പത്തിൽ സാധിച്ചു. ആ അന്വേഷണത്തിന്റെ വാതിലടഞ്ഞത് അങ്ങനെയാണ്.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
2: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്വാഗതം.
4: പ്രിയ ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം നമുക്ക് ഹൃദയപൂർവ്വം പരിശോധിക്കാം.
3: വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. ഇനി ആ ശബ്ദം ആകാശവാണിയിലൂടെ കേൾക്കാൻ കഴിയില്ലല്ലോ. വാർത്താവതാരകൻ അനിൽചന്ദ്രൻ സാറിന്റെ ആകാശവാണിയിൽ നിന്നുള്ള പടിയിറക്കം ശ്രോതാക്കൾക്ക് തീരാ നഷ്ടമാണ്, ഒപ്പം ഒത്തിരി സങ്കടവും. പ്രഭാതത്തിലെ പ്രാദേശിക വാർത്തകൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ കേൾക്കുന്നത് വല്ലാത്തൊരു സുഖമായിരുന്നു. 3 പതിറ്റാണ്ടിലേറെക്കാലം ആകാശവാണിയിൽ വാർത്താവതാരകനായ അനിൽചന്ദ്രൻ സാറുമായി ഫഹദ് റാസ ഗാനോത്സവത്തിൽ നടത്തിയ പ്രത്യേക അഭിമുഖം വളരെ നന്നായി. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും മുൻകാലങ്ങളിൽ ജോലി ചെയ്ത അനുഭവങ്ങളെക്കുറിച്ചും പച്ചയായി വിവരിച്ചു. സാറിന്റെ വിശ്രമ ജീവിതം ആനന്ദകരമാവട്ടെ. കത്തയച്ചിരിക്കുന്നത് അനീഷ് കൊല്ലപ്പടിയാണ്.
4: കുറെ സന്തോഷത്തോടെയും കുറച്ച് ദുഃഖത്തോടു കൂടിയുമാണ് ഈ കത്ത് അയക്കുന്നത്. പി മോഹൻദാസ് തമ്പുരു മുക്കത്തിന്റേതാണ് കുറിപ്പ്. സന്തോഷത്തിന്റെ കാരണം വർഷങ്ങളായി പേര് മാത്രം കേൾക്കുകയും നമുക്കെല്ലാവർക്കും ആകാശവാണി കൊച്ചി, കണ്ണൂർ എന്നീ നിലയങ്ങളിലൂടെ സുപരിചിതനുമായ കെ വി ശരചന്ദ്രനുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണം കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല. അദ്ദേഹത്തിന്റെ ആകാശവാണി അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ നല്ല രസവും കൗതുകവും തോന്നി. ആ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് 3 പരിപാടികളാണ്: ഗാനലോക വീഥികളിലും, ഓലച്ചൂട്ടും, ഓർമ്മകളുടെ സംഗീതവും, പിന്നെ കുറേ നല്ല നല്ല നാടകങ്ങളും. അദ്ദേഹത്തിന്റെ സേവനം കോഴിക്കോട് ആകാശവാണിക്ക് അവസാന കാലത്താണ് കിട്ടിയത്. ഇനി എന്നും രാവിലെ മധുര ശബ്ദത്തിൽ ലോകവാർത്തകൾ നമ്മുടെ കാതുകളിൽ എത്തിക്കുന്ന 2 പേരുകളാണ് ഹക്കീം കുട്ടായിയും അനിൽചന്ദ്രനും. അവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിരുന്നു. അനിൽചന്ദ്രനുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖം രസകരമായിരുന്നു. പ്രഭാതത്തിൽ പാതിമയക്കത്തിൽ അവരുടെ വായന കേൾക്കുക എന്നത് ഒരു ഹരമായിരുന്നു. അനിൽചന്ദ്രന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും. കെ വി ശരചന്ദ്രന്റെ 5 നാടകങ്ങൾ 5 ദിവസങ്ങളിലായി പ്രക്ഷേപണം ചെയ്തത് ഏറെ നന്നായി. അദ്ദേഹത്തിനുള്ള യാത്രയയപ്പ് സമ്മാനമായി അത് മാറി.
3: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്നും ഗീത സന്ദേശം വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 31 മെയ് ആകാശവാണിക്കും ശ്രോതാക്കൾക്കും ഒരു നഷ്ടദിനം കൂടിയായിരുന്നു. പേരുപോലെ നിലാവ് പൊഴിച്ചിരുന്ന രണ്ടുപേർ പടിയിറങ്ങി. പ്രോഗ്രാം മേധാവിയായിരുന്ന കെ വി ശരചന്ദ്രനും വാർത്താവതാരകനായിരുന്ന അനിൽചന്ദ്രനും അന്നുച്ചയ്ക്ക് ശരത് സാറുമായുള്ള അഭിമുഖം കേട്ടു. പ്രവർത്തിച്ച മേഖലകളിലെല്ലാം അദ്ദേഹത്തിന് സ്വന്തമായൊരു കയ്യൊപ്പുണ്ടായിരുന്നു. തലക്കെട്ടുകൾക്ക് പോലും ഒരു പ്രത്യേകത. ഗാനലോക വീഥികൾ, റേഡിയോ നാടകമായ കാൺക കടലിനെ കൺതുറക്കാതെ, ആ നാടകം കൺതുറക്കാതെ തന്നെ കേട്ടു. തിക്കോടിയൻ മാഷിന് മകളും ആകാശവാണിയും ചേർന്നൊരുക്കിയ ഒരു ശ്രദ്ധാഞ്ജലി കൂടിയായിരുന്നു ആ നാടകം.
4: പി എം മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ കത്ത്. നീണ്ട 3.5 പതിറ്റാണ്ടോളം പ്രക്ഷേപണ രംഗത്ത് പുത്തൻ പരീക്ഷണങ്ങൾ നടത്തി ശ്രോതാക്കളുടെ മനം കവർന്ന കൊച്ചി, കണ്ണൂർ നിലയങ്ങളിലെ സേവനങ്ങൾക്ക് ശേഷം കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവിയായി വിരമിച്ച കെ വി ശരചന്ദ്രനുമായി അഭിമുഖത്തിലൂടെ തന്റെ പ്രക്ഷേപണ ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ച 31-ാം തീയതിയിലെ ഗാനോത്സവം ശ്രദ്ധേയമായി.
3: അനിൽചന്ദ്രൻ എന്ന വാർത്താവതാരകൻ കൂടി ആകാശവാണിയുടെ പടിയിറങ്ങിയിരിക്കുകയാണല്ലോ. അദ്ദേഹവുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. സത്യനായർ കരുവള്ളിക്കുന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത്.
4: മൂത്തേടം പൂളപ്പൊയ്കയിൽ നിന്ന് ടി മുഹമ്മദും കുടുംബവുമാണ്. രാവിലെ 6:45 അനിൽ സാറിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. സാരമില്ല, എത്ര വിലപ്പെട്ടതാണെങ്കിലും എന്നും നമുക്കൊപ്പം ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാൻ പല പ്രാവശ്യം ആകാശവാണിയിൽ വന്നിട്ടുണ്ടെങ്കിലും നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. സാറിന്റെ വിശ്രമ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞതായിരിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ ആശംസ.
3: രാഗപരാഗം പരിപാടിയിൽ മധ്യമാവധി രാഗം അവതരണം വളരെ നന്നായിരുന്നു. കുറവുകൾ മാറ്റാൻ കച്ചേരികളിൽ ഈ രാഗം അവസാനം പാടപ്പെടും എന്ന വിവരവും തുടർന്ന് പൊയ്കയിൽ എന്ന ഗാനം കേൾപ്പിച്ചതും ഇഷ്ടപ്പെട്ടു. രവീന്ദ്രൻ മാസ്റ്റർക്കും നന്ദുകർത്ത സാറിനും ആകാശവാണിക്കും നന്ദി അറിയിക്കുന്നു. രാജൻ എസ് കെ, തൂവക്കോട്.
4: കാരപ്പറമ്പ് ഗാന്ധി കോളനിയിൽ നിന്ന് ശശിധരന്റെ കത്താണ്.

0: 24-ാം തീയതി ഞായറാഴ്ച കാലത്ത് കയ്യൊപ്പ് എന്ന പരിപാടിയിൽ മുൻ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ ആർ എൽ സരിതയുമായുള്ള അഭിമുഖം ഏറെ ആനന്ദകരവും അഭിമാനവും ഉണ്ടാക്കിയ പരിപാടിയാണ്. കാരണം നിപ്പയുടെ കാലത്ത് പി പി കിറ്റിട്ട് മണിക്കൂറുകളോളം ഷിഫ്റ്റ് ഡ്യൂട്ടി എടുത്തിട്ടുള്ള ഒരാളെന്ന നിലയിലും മഴയത്ത് നിപ്പ വാർഡിൽ നിന്നുള്ള മാലിന്യം സ്ട്രെച്ചറിലാക്കി കൊണ്ടുപോകുന്ന ചിത്രം മാതൃഭൂമിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി വൈറസ് എന്ന ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ ആവിഷ്കരിച്ചതും എല്ലാം ഓർമ്മകളിൽ വന്നു ഈ പരിപാടി കേട്ടപ്പോൾ. സരിതാ മേഡത്തിനെ കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മറ്റൊന്ന്, അതിനുശേഷം വന്ന ഒളവണ്ണയിലെ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പൂക്കൂട എന്ന പരിപാടിയിൽ ഒരു കുട്ടിയുടെ അവതരണത്തിൽ നായ്ക്കളെ കൊന്നൊടുക്കണം എന്നൊരു പരാമർശം വന്നത് ഏറെ ഖേദകരമായി തോന്നി. മുതിർന്ന ഒരാൾ എഴുതി കൊടുത്തത് കുട്ടി അവതരിപ്പിച്ചതാവാനേ വഴിയുള്ളൂ. ആ ആൾ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ ഒന്ന് മനസ്സിരുത്തി വായിക്കണം എന്ന് തോന്നിപ്പോയി. കുട്ടികൾക്ക് ഇത്തരം ചിന്തകൾ പകർന്നു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു പരാമർശം പരിപാടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അവതരിപ്പിച്ചവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും.
1: ജൂൺ 2-3 തീയതികളിലുള്ള വയലും വീടും പരിപാടിയെക്കുറിച്ച് ഒരു ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ട്.
2: ഞാൻ ഡോക്ടർ അവിനാഷ്, മാനേജർ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്. ഈ ക്ഷീരമേഖലയുടെ ലാഭകരമായ നടത്തിപ്പിനെ കുറിച്ച് ശ്രീ തങ്കച്ചന്റെ അവതരണം വളരെ പ്രസക്തവും ചിന്തിപ്പിക്കുന്നതുമായിരുന്നു. ഉൽപാദന ചെലവ് കുറയ്ക്കാനും ശാസ്ത്രീയമായ മാനേജ്മെന്റ് പ്രോത്സാഹിപ്പിക്കാനും ഗുണമേന്മയുള്ള ജനിതക ശേഷിയുള്ള മൃഗങ്ങളെ വളർത്തിയും ക്ഷീരകർഷകന്റെ യഥാർത്ഥ ലാഭം ഉറപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ആ സംഭാഷണങ്ങളിൽ ഉടനീളം കേൾക്കുന്നത്. കേരളത്തിലെ ക്ഷീരമേഖല നേരിടുന്ന വെല്ലുവിളികളും അതിജീവന മാർഗങ്ങളും ലളിതമായി അവതരിപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ നേരുന്നു.
1: 23-ാം തീയതി രാവിലെ 8:30 പ്രക്ഷേപണം ചെയ്ത സസ്നേഹം, നടൻ ബഹദൂറിന്റെ മകൾ റുഖിയ വിജയകുമാറുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖം, അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പഴയകാല സിനിമകളിലേക്ക് മനസ്സ് ഊർന്നിറങ്ങി. വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന അനശ്വര നക്ഷത്രം, ഹാസ്യനടൻ ബഹദൂർ, ഇനിയൊരിക്കലും മടങ്ങി വരാത്ത മറ്റൊരു വെള്ളിത്തിരയിലേക്ക് മടങ്ങി എന്ന ഓർമ്മ നൊമ്പരപ്പാടുകളായി. പ്രിയവാണിയുടെ സസ്നേഹം പരിപാടിക്കായി ഇനിയും കാതോർക്കുന്നു. മിനി വി എസ് വാളവയിലാണ് കത്തയച്ചിരിക്കുന്നത്. 30-ാം തീയതിയിലെ സസ്നേഹത്തെക്കുറിച്ചും മിനി കത്തയച്ചിട്ടുണ്ട്. ആ പരിപാടി കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, അത്രയധികം ഹൃദയസ്പർശിയായി. ബാല്യകാലത്തിന്റെ ഓർമ്മകളിലേക്ക്, വായനയുടെ ലോകത്തേക്ക് വഴുതിയിറങ്ങുമ്പോൾ സുമംഗല എന്ന എഴുത്തുകാരിയുടെ തൂലികകൾ, ചെറുകഥകൾ വായിച്ചത്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനായി കാത്തിരുന്നത്, അവയെല്ലാം ഓർമ്മയിൽ ഓടിയെത്തി. നഷ്ടങ്ങളിൽ മാത്രം ഒരു ഓർമ്മയായി സുമംഗല എന്ന മലയാള സാഹിത്യകാരി നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ മകൾ ഡോക്ടർ ഉഷ നീലകണ്ഠൻ പങ്കുവച്ച വിവരങ്ങൾ എന്നും മനസ്സിൽ പതിഞ്ഞു നിൽക്കും.
0: ആർകെ ഇരവിലിന്റെ കത്താണ്. നഗരമേ നന്ദി, ഒരു തെരുവിന്റെ കഥ എന്ന പരിപാടിയിൽ ശ്രീകുമാർ നിയതി എന്ന പത്രപ്രവർത്തകൻ മിഠായ് തെരുവിനെ കുറിച്ച് പങ്കിട്ട ഓർമ്മകളെക്കുറിച്ചാണ്. തിരക്കേറിയ മനുഷ്യഗണത്തിനിടയിൽ നിന്നും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിലാവിന്റെ വിശുദ്ധി സെൻട്രൽ മാർക്കറ്റിന്റെ പിറകിലെ അഴിയിട്ട കിണറിന് മുകളിൽ മലർന്നുകിടന്നു കാണുന്ന സിദ്ധാർത്ഥൻ, കറമണി, ജഡായു, ശരീരത്തിൽ മുദ്രകുത്തുന്ന ജഗദമ്മ എന്നിങ്ങനെ ഒരു കൂട്ടം മറക്കാത്ത ജീവിതങ്ങളെ യഥാതഥമായി ആവിഷ്കാരം നടത്തിയ ശ്രീകുമാറിന്റെ അവിസ്മരണീയമായ ഓർമ്മകൾക്ക് നമോവാകും. കുട്ടിത്താറാവിന്റെ ഓർമ്മ പോലും ഏറ്റവും സരസവും ഹൃദ്യവുമായി ആവിഷ്കരിക്കാൻ പ്രഭാഷകന് കഴിഞ്ഞു. ആകാശവാണിക്കും പ്രഭാഷകനും പിന്നണി പ്രവർത്തകർക്കും ഈ ശ്രോതാവിന്റെ കുപ്പ് കൈ. മറ്റൊരു കുറിപ്പ് കൂടി ആർക്കെ ഇരവിൽ അയച്ചിട്ടുണ്ട്. ആകാശവാണി എന്നാണ് പേരെങ്കിലും ജൂൺ 2-ാം തീയതി കാലത്ത് 9 മണിക്കുള്ള കണ്ണാടിക്കൽ സ്വദേശി ബീരാൻ കോയയുടെ അനുഭവ സാക്ഷ്യം കേട്ടപ്പോൾ ഇത് ഒരു ആകാശഭൂവാണി തന്നെയല്ലേ എന്ന് തോന്നി. കാരണം സമൂഹത്തിലെ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും സാധാരണ മനുഷ്യരെ വിഭിന്നങ്ങളായ പരിപാടികളിലൂടെ അവരുടെ ശബ്ദം ആകാശത്തോളം ഉയർത്താൻ മറ്റൊരു മാധ്യമത്തിനും കഴിയുന്നില്ല എന്നതുതന്നെ. കടൽപ്പാലവുമായും കടലുമായും അഭേദ്യ ബന്ധം പുലർത്തിയ ബീരാൻ കോയ പങ്കിട്ട നാട്ടു ശൈലിയിലുള്ള അനുഭവ പരമ്പര എന്നു തന്നെ പറയാം തികച്ചും ശ്രദ്ധേയമായി. കയ്യെഴുത്തിന് അവസരം നൽകുന്ന ഏക പങ്ക്തി മെയിൽ ബോക്സ് മാത്രമാണ് കോഴിക്കോട് നിലയത്തിലുള്ളത്. അതുപോരാ, ഇനിയും പരിപാടികൾ ക്ഷണിച്ച് വരമൊഴികൾക്ക് അവസരം നൽകണം. ഈ നിലയത്തിലേക്ക് തപാൽ വഴി കത്തയക്കുന്നവർ കുറവേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് എന്റെ കണക്കുകൂട്ടൽ. മാറ്റത്തിനു വേണ്ടി മാറ്റം സൃഷ്ടിക്കുമ്പോൾ സംസ്കൃതിക്ക് നാശമുണ്ടാകും. ഒപ്പം അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, സ്റ്റുഡിയോയിൽ പരിപാടികൾ അനൗൺസ് ചെയ്യുന്നവർ ചിലർ ഈയിടെയായി അശ്രദ്ധ പുലർത്തി വരുന്നു. ലളിതഗാനങ്ങളിലും ചലച്ചിത്ര ഗാനങ്ങളിലും അത് പ്രകടമാണ്. പുതിയ അവതാരകർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 90 വർഷം പിന്നിട്ട ഇന്ത്യൻ പ്രക്ഷേപണം പൂർവ്വസൂരികൾ എത്രമാത്രം ശ്രദ്ധയോടെ കൈകാര്യം

0: കൈകാര്യം ചെയ്തിരുന്നതാണ് എന്നത്. എഫ് എം പ്രധാന വാർത്തകൾ വേഗത്തിൽ വായിക്കുന്നത് ശ്രോതാക്കൾക്ക് അലോസരം സൃഷ്ടിക്കുന്നു. തപ്പിത്തടഞ്ഞു വായിക്കുന്നത് ആകാശവാണി പ്രക്ഷേപണത്തെ ചോദ്യം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരം വിമർശനാത്മകമായ ചൂണ്ടിക്കാണിക്കലുകൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അവതാരകർക്ക് ഇക്കാര്യത്തിൽ വേണ്ട ജാഗ്രത ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കത്തുകളയക്കുക മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് 673032.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
0: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
2: ലോക ഭക്ഷ്യസുരക്ഷ

0: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: 1980 പുറത്തിറങ്ങിയ ദൂരമരികെ എന്ന ചിത്രത്തിലെ അരികെ എന്നാകിലും എത്ര ദൂരം എന്ന ഗാനം ഒരു മ്യൂസിക്കൽ സിംഫണി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല. സമീപസ്ഥായിയിലും ദൂരസ്ഥായിയിലും അരികെ എന്ന പദപ്രയോഗവും സംഗീതശകലങ്ങൾ വിന്യസിച്ചിരിക്കുന്ന രീതിയും കൂട്ടി വായിച്ചാൽ അത് നമുക്ക് ബോധ്യമാകും. അറിയില്ലേ യാത്രയും സ്വപ്നമോ സത്യമോ, രചനയും അതുല്യം. ഈ പാട്ടിന്റെ രചന നിർവഹിച്ചത് ONV കുറുപ്പ്, പാടിയത് യേശുദാസ്.

0: ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
0: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
0: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: Headlines: UN Food Agency says millions are being pushed into hunger by Iran war. The Sunday Statesman, in its editorial titled Beyond Hormuz, writes the geopolitical shock created by the Iran conflict is forcing countries far beyond West Asia to confront an uncomfortable reality. Energy security can no longer be built around a single set of political assumptions. For India, the renewed importance of Venezuela is less a story about one oil supplier and more a reflection of a changing global energy map. And finally, Sunday Tribune confronts a grim reality: silent killer on our plates. WHO links unsafe food to 1.5 million deaths worldwide. And with that, it's back to you, Saira.
1: Thanks, Shagun. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah calls for sharper vigil on financial transactions, construction of buildings and sale and purchase of properties along international borders. National Testing Agency dismisses claims of NEET UG 2026 re-exam paper leak as false, warns of strict action against those spreading such content. West Bengal government to undertake major development initiatives to upgrade facilities at key religious sites across the state. India hands over 72 health facilities and 12 cultural heritage projects to Nepal. IATA says India will be a significant player to air traffic boom in Asia-Pacific region by 2044. And in football, India beat defending champions Bangladesh 3-1 to win SAF Women's Championship for record sixth time. And with that, we end the morning news. Have a great day.
2: ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
4: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
3: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
4: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
3: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
5: കഥാനേരം.

കഥാനേരത്തിൽ ഇന്ന് കേൾക്കാം ടി പത്മനാഭൻ രചിച്ച അച്ഛൻ എന്ന കഥ. അവതരണം അഭിരാമി. രാവിലെ ചായയുമായി മുറിയിലെത്തിയപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. എഴുന്നേൽക്കുക മാത്രമല്ല, രാവിലത്തെ കൃത്യങ്ങളൊക്കെ തീർക്കുകയും ചെയ്തിരുന്നു. കുളിയടക്കം. എന്നിട്ട് വസ്ത്രവും മാറി വെളിയിലേക്ക് നോക്കി വെറുതേ ഇരിക്കുകയായിരുന്നു. നേരം പുലർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലാരും എഴുന്നേറ്റിരുന്നില്ല. സാധാരണ ചായയുമായി ചെല്ലുമ്പോൾ ഞാൻ കാണുക എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെയായിരിക്കും. അത് ചിലപ്പോൾ പഴയ ഒരു ഇംഗ്ലീഷ് പുസ്തകമായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം തവണ നോക്കിയിട്ടുള്ള തലേ ദിവസത്തെ പത്രം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പുതുതായി വന്ന ടെലിഫോൺ ഡയറക്ടറിയെങ്കിലും. അച്ഛൻ എന്തെങ്കിലും ഒന്ന് വായിക്കണമെന്നേ ഉള്ളൂ. അത് ഇന്നതായിരിക്കണം എന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ അച്ഛൻ ചിരിക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കയ്യിലൊരു കടലാസ് തുണ്ടുപോലുമില്ലാതെ എന്തൊക്കെയോ ആലോചിച്ച് അച്ഛൻ വെറുതെ ഇരിക്കുകയായിരുന്നു. ജനലുകളും വരാന്തയുമൊക്കെ തുറന്നു കിടക്കുകയായിരുന്നുവെങ്കിലും അച്ഛൻ വെളിയിലേക്ക് നോക്കിയിട്ട് തന്നെയാണ് ഇരുന്നിരുന്നതെങ്കിലും അച്ഛൻ എങ്ങോട്ടും നോക്കുന്നില്ല, ഒന്നും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നി. അച്ഛാ, ചായ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഞെട്ടിത്തിരിഞ്ഞ് എന്നെ നോക്കി. ആദ്യം പരിചയമില്ലാത്ത ആരെയോ നോക്കുന്നതുപോലെയായിരുന്നു. എനിക്കെപ്പോൾ പേടി തോന്നി. പക്ഷേ പിന്നീട് വേഗം ഭാവം മാറുകയും അച്ഛൻ എന്നെ നോക്കി സ്നേഹത്തോടെ ചിരിക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ ആലോചിച്ചോണ്ടിരുന്നത്? അച്ഛനൊന്നും പറയാതിരുന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു. മുറിയിലേക്ക് വന്നപ്പോൾ അറിഞ്ഞതുപോലുമില്ല. കുറച്ചുനേരം ഒന്നും പറയാതിരുന്നതിന് ശേഷം അച്ഛൻ പൊടുന്നനെ ചോദിച്ചു, നീ അത് കേൾക്കുന്നുണ്ടോ? വെളിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ തെല്ലുനേരം ചെവിയോർത്തു നിന്നെങ്കിലും എനിക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കുയില് കരയുന്നത് നീ കേൾക്കുന്നില്ലേ? ഇന്നലെ രാത്രി മുഴുവൻ അത് കരയുകയായിരുന്നു, ഇപ്പോഴുണ്ട്. അതിന് എന്ത് പറ്റിയോവോ? അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് കേൾക്കാൻ കഴിയാത്ത ഏതു പക്ഷിയുടെ കരച്ചിലാണാവോ അച്ഛന് കേൾക്കാൻ കഴിയുന്നത്? അല്പനേരം അവിടെ ഒന്നും പറയാതെ നിന്നതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോകാൻ ഭാവിക്കുകയായിരുന്നു. അവിടെ പണിക്കാരുണ്ടെങ്കിൽ കൂടി രാവിലത്തെ ഈ സമയത്ത് ഞാനില്ലെങ്കിൽ. പക്ഷേ അച്ഛൻ എന്നെ പെട്ടെന്ന് വിലക്കി. അവിടെ നിൽക്ക്, എനിക്ക് ചിലത് പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അടുക്കളയില്. വാചകം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ എന്റെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങി മേശപ്പുറത്ത് വെച്ച ശേഷം

ബലമായി പിടിച്ചു കിടക്കയിലിരുത്തി എന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, സാരമില്ല, ഇവിടെ വേറെയും ആളുകളുണ്ടല്ലോ. ഇപ്പോൾ നീ നിന്റെ അച്ഛന്റെ കൂടെ ഇരിക്കെ. അച്ഛന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ പതുക്കെ, ആരെങ്കിലും കേട്ടാൽ. അപ്പോൾ സേതുവേട്ടൻ മുറിയിൽ വന്നു. സേതുവേട്ടൻ എന്തെങ്കിലും കേട്ടിരിക്കുമോ എന്ന ഭയവും ചമ്മലും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ കേട്ടതിന്റെ ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് മാത്രമല്ല, ഇന്നലെ വൈകുന്നേരത്തെ അനുഭവമേൽപ്പിച്ച വല്ലായ്മകളും അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഇരിക്കി, നിങ്ങളെ രണ്ടാളോടും എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാനപ്പോൾ വല്ലാതെയായി. ഈശ്വരാ, എന്താണാവോ അച്ഛൻ പറയാൻ പോകുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒന്നും പറയാതെ നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാ ഞാൻ പുറപ്പെടും. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരണം. കുറച്ചു ദിവസം ഇനി അവിടെ എന്റെ കൂടെ താമസിക്കാം. എന്താ? അച്ഛനങ്ങനെ പൊടുന്നനെ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെയായി. ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണതെന്ന് സേതുവേട്ടൻ വിചാരിക്കുമോ എന്നതായിരുന്നു എന്റെ ഭയം. സത്യത്തിൽ അച്ഛന്റെയുള്ളിൽ അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ അപ്പോഴായിരുന്നു. അച്ഛൻ വീണ്ടും പറയാൻ തുടങ്ങി. പക്ഷേ ഇത്തവണ സേതുവേട്ടന്റെ മുഖത്തേക്ക് മാത്രമായിരുന്നു അച്ഛൻ നോക്കിയത്. ആണായും പെണ്ണായുമൊക്കെ എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ എന്ന് അറിയാമല്ലോ. ഒരു മകൾക്കപ്പുറം ഇവളെന്റെ ചങ്ങാതിയും കൂട്ടുകാരനുമൊക്കെയായിരുന്നു. അങ്ങനെയാണ് ഞാനിവളെ വളർത്തിയത്. വേണമെങ്കിൽ ഇവളുടെ അമ്മ മരിച്ചപ്പോ എനിക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കാമായിരുന്നു. ചിലരൊക്കെ അതിനെന്നെ നിർബന്ധിക്കുകയും ചെയ്തു. ആരോഗ്യമുണ്ട്, പണമുണ്ട്, പിന്നെ അതിലൊക്കെ ഉപരിയായി നിങ്ങളുടെ ചെറിയ കുട്ടിക്ക് പുതിയൊരമ്മയെ കിട്ടുകയും ചെയ്യും. ഇതൊക്കെയായിരുന്നു അവരുടെ ന്യായങ്ങൾ. പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്കേറ്റവും വലുത് ഇവളായിരുന്നു. ഇവളുടെ സന്തോഷം. ഇവളെ ഒരു ദുഃഖവും അറിയിക്കാതെ വളർത്തി. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകി. സമയമാകുമ്പോൾ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ. അച്ഛൻ എന്തൊക്കെയോ ആലോചിച്ച് നിർത്തിയപ്പോൾ ഞാൻ വിഷമത്തോടെ പറഞ്ഞു, അച്ഛൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അച്ഛൻ ഇങ്ങനെയൊന്നും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ലല്ലോ. എന്നിട്ടിപ്പോ? അച്ഛൻ എന്നെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകട്ടെ. അടുക്കളയില് പെട്ടെന്ന് എന്നെ തടഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നിൽക്ക്. എന്താ പറഞ്ഞത്? അടുക്കളയിൽ ജോലിയുണ്ടെന്നോ? അവിടെ പണിക്കാരികൾക്ക് പുറമേ വേറെയും ആൾക്കാരില്ലേ? സേതുവിന്റെ അമ്മയില്ലേ? ഏട്ടത്തിയില്ലേ? എത്രയോ നാളുകൾ കൂടി നിന്നെയും നിന്റെ ഭർത്താവിനെയും കാണാൻ വന്ന അച്ഛന്റെ കൂടെ ചിലവഴിക്കാൻ നിനക്ക് സമയമില്ലെങ്കിൽ പിന്നെ. അച്ഛൻ പെട്ടെന്ന് നിർത്തി. എന്നിട്ട് തന്നോട് തന്നെ എന്ന പോലെ പറഞ്ഞു, എനിക്ക് ഖേദമുണ്ട്, വളരെ വളരെ ഖേദമുണ്ട്. ഞാനപ്പോൾ സത്യത്തിൽ വിളറിപ്പോയി. എന്താണച്ഛാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കാതെ അച്ഛൻ സേതുവോട് പറഞ്ഞു, സോറി സേതു, ഐ എം റിയലി സോറി. സേതുവേട്ടൻ അപ്പോൾ ഒന്നും പറയാതെ പതുക്കെ, വളരെ പതുക്കെ, അച്ഛന്റെ കൈ പിടിച്ചമർത്തുന്നുണ്ടായിരുന്നു. അച്ഛൻ പിന്നീട് അല്പനേരത്തെ മൗനത്തിന് ശേഷം എന്നോട് പറഞ്ഞു, മോളെ, എനിക്കും വയസ്സായി വരികയല്ലേ. ക്ഷീണവുമുണ്ട്, ശരീരത്തിനു മാത്രമല്ല മനസ്സിനും. നിങ്ങൾ രണ്ടാളും അന്യോന്യം നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ചിലപ്പോൾ നിന്നോട് ഞാൻ തെറ്റ് ചെയ്തുപോയോ എന്നൊരു സംശയം എന്റെ മനസ്സിനെ. അച്ഛനൊരു കരച്ചിലിന്റെ വക്കോളം എത്തിയതുപോലെയുണ്ടായിരുന്നു. ഞാൻ പിന്നീട് അവിടെ നിൽക്കാതെ അടുക്കളയിലേക്ക് നടന്നപ്പോൾ സേതുവേട്ടനും എന്റെ കൂടെ വന്നു. അച്ഛനപ്പോൾ പറഞ്ഞു, സേതു നിൽക്ക്. ഞാനും അപ്പോൾ അവിടെ സംശയിച്ചു നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മോള് പോയിക്കോളൂ. അടുക്കളയിൽ ചെന്ന് ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടപ്പോഴും മനസ്സ് മുഴുവൻ അച്ഛന്റെ അരികിലായിരുന്നു. അവിടെ അവരെന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക എന്ന ചിന്ത എന്നെ ഏറെ വിഷമിപ്പിച്ചു. സേതുവേട്ടൻ എളുപ്പത്തിലൊന്നും ക്ഷോഭിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും ഇന്നലെ വൈകുന്നേരമുണ്ടായ സംഭവവും മനസ്സിലുണ്ടായിരുന്നു. വൈകുന്നേരം ചായ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഓർക്കാപ്പുറത്ത് പറഞ്ഞത്, നമുക്കൊന്ന് നടന്നിട്ട് വരാം, ഇവിടമൊക്കെ കണ്ടിട്ടും കുറച്ചായല്ലോ. എന്നോടും സേതുവേട്ടനോടുമാണത് പറഞ്ഞത്. അപ്പോൾ അവിടെ അമ്മയും ഉണ്ടായിരുന്നു. അച്ഛന്റെ വാക്കുകൾ അവർക്ക് അത്ര ഇഷ്ടമായില്ലെന്ന് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നി. അച്ഛനും അങ്ങനെ തോന്നിയിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കും അച്ഛൻ വീണ്ടും പറഞ്ഞത്, ഇല്ല, അധികമൊന്നും വൈകില്ല, വേഗം മടങ്ങും. പ്രത്യേകിച്ചൊരു ഉദ്ദേശവുമില്ലാതെ ഞങ്ങൾ നടന്നു. നാട്ടുവഴികളിലൂടെ, വയലോരങ്ങളിലൂടെ, ഇടയ്ക്ക് ഇത്തിരി ഉയർന്ന സ്ഥലം, പിന്നീട് കുറെ താഴ്ന്ന സ്ഥലം, ഇടയിൽ ഫലസമൃദ്ധമായ തെങ്ങുകളുള്ള പറമ്പുകളും ചെറിയ വീടുകളും, തരിശുഭൂമികളിൽ കല്ലുവെട്ടുകുഴികൾ, അകലെ നെൽവയലുകൾ, വയലുകളുടെ മധ്യേ തീവണ്ടിപ്പാത. മഴയൊക്കെ കഴിഞ്ഞ് ഓണക്കാലം വരാറായിരുന്നു. ഭൂമിയിൽ നിന്ന് നേരിയൊരു സുഗന്ധം ചുറ്റും പരക്കുന്നുണ്ടായിരുന്നു. പലതും പറഞ്ഞു നടന്ന ഞങ്ങൾ ഒടുവിലെത്തിയത് സേതുവേട്ടൻ ഫാക്ടറി സ്ഥാപിക്കാൻ വാങ്ങിയ പറമ്പിന്റെ മുന്നിലായിരുന്നു. അച്ഛൻ കരുതിക്കൂട്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് തോന്നുന്നില്ല. നടന്ന് നടന്ന് ഇവിടെ എത്തിപ്പെട്ടു എന്ന് മാത്രം. പറമ്പ് കാടുമൂടിക്കിടക്കുകയായിരുന്നു. മുള്ള്, മുരട്, മൂർഖൻ പാമ്പ് എന്നൊക്കെ പണ്ടൊക്കെ പുസ്തകങ്ങളിൽ പറയാറില്ലേ, അതുപോലെ. പറമ്പിന്റെ അതിരുകളിലുണ്ടായിരുന്ന കമ്പിവേലി പൂർണ്ണമായി തുരുമ്പിക്കുകയും അവിടെവിടെ പൊട്ടിവീഴുകയും ചെയ്തിരുന്നു.
ഇനിയും പൊട്ടിയിട്ടില്ലാത്ത ഒരു കമ്പിയിൽ പിടിച്ച് എങ്ങോട്ടോ നോക്കി

ഈ അച്ഛൻ നിന്നു. ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. സേതുവേട്ടന്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്കേറെ വിഷമമുണ്ടായിരുന്നു. മടക്കത്തിലും ഞങ്ങൾ അധികമൊന്നും സംസാരിക്കുണ്ടായില്ല. എന്നാൽ തീർത്തും മൗനമായിരുന്നതുമില്ല. പക്ഷേ അച്ഛന്റെ സംസാരത്തിൽ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി അച്ഛൻ സേതുവേട്ടന് കൊടുത്ത പണത്തെക്കുറിച്ചോ അതെടുത്ത് സേതുവേട്ടൻ അമ്മയുടെ ആവശ്യപ്രകാരം അനുജനെ ഗൾഫിലേക്ക് അയച്ചതോ ആയ പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു. രാവിലെ പുറപ്പെടുമ്പോൾ അമ്മയും ഏട്ടത്തിയുമൊക്കെ വരാന്തയിലുണ്ടായിരുന്നു. ആരുടെ മുഖത്തും പ്രസാദമുണ്ടായിരുന്നില്ല. എന്തോ ഒരു വലിയ അപകടം സംഭവിച്ചതുപോലെയായിരുന്നു. നാളെ തന്നെ വരണേ എന്നമ്മ മകനെ ഓർമ്മിപ്പിച്ചപ്പോൾ അച്ഛൻ പെട്ടെന്ന് ചോദിച്ചു, അതെന്തിനാ? ഒരു രണ്ടാഴ്ചയെങ്കിലും അവിടെ താമസിക്കട്ടല്ലേ? എന്തോ അവിശ്വസനീയമായൊരു വാർത്ത കേട്ടിട്ടെന്ന പോലെ അമ്മ തരിച്ചു നിന്നു. രണ്ടാഴ്ചയോ? അതൊന്നും പറ്റില്ല. അപ്പോൾ അച്ഛൻ തറപ്പിച്ചു ചോദിച്ചു, അതെന്താ രണ്ടാഴ്ച നിന്നാൽ? അമ്മ പറഞ്ഞു, അവനങ്ങനെ പോയാ ഇവിടെ ആരാ ഉള്ളത്? അച്ഛനപ്പോൾ വളരെ ശാന്തനായി ചോദിച്ചു, ബാലചന്ദ്രനില്ലേ? അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു, ബാലചന്ദ്രനോ? അവൻ ദുബായിലല്ലേ? അച്ഛനപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുബായ് അത്ര ദൂരത്തൊന്നുമല്ലോ. ഇപ്പോൾ തന്നെ ഫോൺ ചെയ്താൽ മറ്റന്നാൾ രാവിലെ ഇവിടെ എത്താൻ കഴിയും, അതുമതി. അമ്മ ഒന്നും പറയാൻ കഴിയാതെ സ്തംഭിച്ചു നിന്നപ്പോൾ ഞാൻ വിഷമത്തോടെ സേതുവേട്ടന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവിടെ ഞാൻ കണ്ടത് അടക്കി പിടിച്ച സന്തോഷമായിരുന്നോ? വിശേഷിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരുന്ന അച്ഛൻ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, കയറിയട്ടെ, ഇപ്പത്തന്നെ നേരമേറെയായി. പിന്നിലെ സീറ്റിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രം, ഭാര്യയും ഭർത്താവും. ഏറെക്കാലം കൂടിയുള്ള ഒരു യാത്ര. എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. യാത്രക്കിടയിൽ എപ്പോഴോ എന്റെ കൈ സേതുവേട്ടന്റെ മടിയിലായി. സേതുവേട്ടൻ സ്നേഹപൂർവം പതുക്കെ. ഞങ്ങളൊന്നും സംസാരിച്ചിരുന്നില്ല. എങ്കിലും സേതുവേട്ടന്റെ മനസ്സ് സന്തോഷപൂർണമാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരമായിരുന്നു. പഴയ ജോലിക്കാർ, അമ്മുവേട്ടത്തിയും കുമാരേട്ടനുമൊക്കെ ഞങ്ങളെ, എന്നെയും സേതുവേട്ടനെയും കാത്തു നിൽക്കുകയായിരുന്നു. പുളിയും ചായയുമൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് വെളിയിൽ പോയിരിക്കാം. വെളിയിൽ അച്ഛന്റെ കൂടെ എത്രയോ വൈകുന്നേരങ്ങൾ ഞാൻ ചെലവഴിച്ചിട്ടുള്ള സ്ഥലം, പടിഞ്ഞാറേ അതിരിലുള്ള പാറക്കൂട്ടങ്ങൾക്കരികെ. അവിടെയിരുന്ന് നോക്കുമ്പോൾ വീട് പരന്നുകിടക്കുന്ന വലിയൊരു ഷെഡാണെന്നേ തോന്നൂ. ആഫ്രിക്കയിൽ ദീർഘകാലം താൻ താമസിച്ച വീടിന്റെ പ്ലാൻ അതേപടി ഇവിടെ പകർത്തിയത് അച്ഛൻ പറയാറുണ്ടായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഷെഡ് തന്നെ, സമ്മതിച്ചു. പക്ഷെ അകത്ത് ചെന്നാലോ സ്വർഗമല്ലേ? അതെ, സ്വർഗം തന്നെ. അമ്മയുടെ കാലശേഷവും വീട് സ്വർഗമായി തന്നെ നിൽക്കാൻ അച്ഛൻ എത്രമാത്രം പാടുപെട്ടു. സന്ധ്യയുടെ നേരിയ ഇരുൾ, ലോകത്തെ മുഴുവൻ മൂടുന്ന നിശബ്ദത. അച്ഛൻ പറഞ്ഞു, രാവിലെ അങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. തെല്ലുനിരത്തെ മൗനത്തിനുശേഷം അച്ഛൻ സേതുവേട്ടനോട് ചോദിച്ചു, വിസയ്ക്ക് വേണ്ടി കൊടുത്ത കാശ് ബാലൻ മടക്കിത്തന്നോ? ഇല്ലെന്ന് സേതുവേട്ടൻ തലയാട്ടിയപ്പോൾ അച്ഛൻ വീണ്ടും ചോദിച്ചു, ബാലൻ ഇപ്പോൾ അവിടെ നല്ല നിലയിലല്ലേ? ഭാര്യയോടും കുട്ടിയോടും കൂടി സുഖമായി കഴിയുന്നില്ലേ? വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് വന്ന ആളല്ലേ സേതു? എല്ലാവരും അതിനുവേണ്ട പ്രേരണയും നൽകി. എന്നിട്ടിപ്പോ? ഞാനിടയ്ക്ക് തടയാൻ ശ്രമിച്ചപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല. ഇല്ല മോളെ, എനിക്ക് സേതുവിനോട് യാതൊരു ദേഷ്യവുമില്ല. നിന്നോട് സേതുവിനേറെ സ്നേഹമാണെന്നും അറിയാം. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. നിങ്ങൾക്കും നിങ്ങളുടേതായ, നിങ്ങളുടെ സ്വന്തമായ ഒരു ജീവിതം ഉണ്ടാവണ്ടേ? ഇങ്ങനെ പോയാ എപ്പോഴാണ്? തെല്ലുനേരം മിണ്ടാതിരുന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. രാത്രി സേതുവേട്ടനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? സേതുവേട്ടൻ അപ്പോൾ ആലോചനയിലായിരുന്നു, അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. നാളെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പൊ കിടക്ക് എന്നു മാത്രം പറഞ്ഞു. രാത്രി ഓരോന്നോർത്ത് കിടന്നപ്പോൾ വീണ്ടും വീണ്ടും എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ സേതുവേട്ടൻ ഇത്ര നല്ലവനായി പോയല്ലോ. രാവിലെ കുളി കഴിഞ്ഞ് ചായയുമായി മുറിയിലെത്തിയപ്പോൾ സേതുവേട്ടൻ ഉണർന്നു കിടക്കുകയായിരുന്നു. രാവിലെ തന്നെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, എന്നെ പറഞ്ഞയക്കാൻ ധൃതിയായോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നുമല്ല, ഡ്രൈവറോട് നേരത്തെ തന്നെ വരാൻ അച്ഛൻ പറയുന്നത് കേട്ടിരുന്നു, അതുകൊണ്ടാണ്. അല്പനേരം ഒന്നും പറയാതിരുന്ന ശേഷം സേതുവേട്ടൻ പറഞ്ഞു, രാത്രി മുഴുവൻ ആലോചിക്കുകയായിരുന്നു. ഈയിടെയും പഴയ കമ്പനിയിൽ നിന്ന് എഴുത്തു വന്നിരുന്നു. അവിടെ എന്റെ സ്ഥാനം ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. എപ്പോ ചെന്നാലും ഇനി അതു അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്തെങ്കിലും കാര്യമായി, ഇനി വൈകാൻ പറ്റില്ല. ആദ്യം ഈ വാക്കുകൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്നിറങ്ങിച്ചെന്നില്ല. പക്ഷേ പിന്നീട് ഇറങ്ങിച്ചെന്നപ്പോൾ എനിക്ക് ചിരിയും കരച്ചിലും ഒപ്പം വന്നു. ഈശ്വര, എന്തായി കേൾക്കുന്നത്? ഞാൻ അല്പം കുസൃതിയോടെ ചോദിച്ചു. അപ്പോ വീട്ടിലെ കാര്യങ്ങളോ? സേതുവേട്ടൻ ഗൗരവം വിടാതെ പറഞ്ഞു, അത് സാരമില്ല, അവിടെ അമ്മയുണ്ട്, ഏട്ടത്തിയുണ്ട്, പിന്നെ കൂടിയേ കഴിയൂ എങ്കിൽ ബാലുവിനും വരാമല്ലോ. ഞാൻ വീണ്ടും ഞെട്ടി. കാര്യമായിട്ട് തന്നെയാണോ പറയുന്നത്? സേതുവേട്ടൻ തലയാട്ടിയപ്പോൾ ഞാൻ

0: ചോദിച്ചു. അച്ഛനോട് പറയട്ടെ. അതിനും തലയാട്ടിയപ്പോൾ ഞാൻ ചിരിച്ചും കരഞ്ഞും കൊണ്ട് അച്ഛന്റെ മുറിയിലേക്കോടി. കഥാനേരത്തിൽ ഇതുവരെ കേട്ടത് ടി പത്മനാഭൻ രചിച്ച അച്ഛൻ എന്ന കഥ. അവതരണം അഭിരാമി.
1: കഥാനേരം.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യ ഗാനം വയലാർ എഴുതി, ദേവരാജൻ ചിട്ടപ്പെടുത്തി, മാധുരി പാടിയത്. ചിത്രം ഓമന.

0: സുവർണ മലരുകൾ.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
3: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
3: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
0: റിയൽ എഫ് എം പോഡ്കാസ്റ്റിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ സിവിൽ സർവീസിലേക്കുള്ള തന്റെ യാത്രയെക്കുറിച്ച് തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അർജുൻ കാരിക്കുന്നത്ത് IRS പങ്കുവച്ച അനുഭവങ്ങൾ കേട്ടിരുന്നല്ലോ. അദ്ദേഹവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. കൂടെ ഫഹദ് റാസ.
2: ഒരു തവണ മാത്രമല്ലേ ഇന്റർവ്യൂ എത്തിയിട്ടുള്ളൂ, അതിൽ ക്വാളിഫൈ ചെയ്തു. അതിന്റെ ഒരു A to Z കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ ഇന്റർവ്യൂ അനുഭവം,
3: ഇന്റർവ്യൂ കോള് കിട്ടുന്നു, മെയിൻസ് കഴിയുമ്പോൾ ഈ 1,000,000 ഒരു 3,000 പേരെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 800,000 പേരോളാണ് എല്ലാ വർഷവും ലിസ്റ്റിൽ വരുന്നത്.
2: ഇന്റർവ്യൂവിന് എത്തുന്നതിൽ നിന്ന് ഒരു 4-1 പേര് മാത്രമേ ക്വാളിഫൈ ചെയ്യൂ.
3: അപ്പോൾ നേരെ പോകുന്നു, ഇന്റർവ്യൂ ബോർഡ് ഉണ്ടാവും. ഇന്റർവ്യൂ

0: ബോർഡിൽ ഒരു സീനിയർ ആയിട്ടുള്ള യു പി എസ് സി മെമ്പർ ഉണ്ടാവും, കൂടാതെ അക്കാഡമീഷ്യൻസ് ഉണ്ടാവും, റിട്ടയേർഡ് ആർമി നേവിയർ വൈസ് മാർഷൽസ് സെക്കൻഡ് ഇൻ ചീഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ചീഫ് ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവാം, അക്കാഡമീഷ്യൻസ് ഉണ്ടാവാം. എന്തൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് പോയാലും അത് അവർ ബ്രേക്ക് ചെയ്യാനുള്ള റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഒരു ഒരു പ്രിവിലേജ് സെറ്റ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ അത്രയും അക്കാഡമിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ്.
1: നമുക്കപ്പോൾ ഫേക്ക് ചെയ്യാൻ പറ്റില്ല,
0: ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഫേക്ക് ചെയ്താൽ പോലും വിത്തിൻ ഒരു 10 മിനിറ്റ് കൊണ്ട് അവരത് പൊളിച്ച് പിന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കി തരും നമ്മൾ ഫേക്ക് ആണെന്ന്. ഇപ്പം എൻ്റെ ഒരു ഇൻ്റർവ്യൂ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചെയർപേഴ്സൺ ആയിരുന്നു, ചെയർപേഴ്സൺ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു.
1: ആരായിരുന്നു അത്?
0: ബണ്ടേ സാർ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഷീ വാസ് വൈസ് അഡ്മിറൽ, റിട്ടയർഡ് ആയിരുന്നു ആള്. എന്നിട്ട് ബോർഡിൽ വന്നിരുന്നു. ഫസ്റ്റ് നമ്മുടെ ഒരു കാഷ്വലി നമ്മളൊന്ന് കംഫർട്ടബിൾ ആക്കും, സെക്കൻഡ് അടുത്ത മെമ്പറിലേക്ക് ചോദിക്കും. അന്ന് കോവിഡ് വളരെയധികം നമ്മുടെ കേരളത്തിൽ സെക്കൻഡ് വേവ് നടക്കുന്ന സമയമായിരുന്നു, ബാക്കി ഇന്ത്യയിലെല്ലായിടത്തും ആ ഒരു കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ എല്ലായിടത്തും കുറയുന്നു, പക്ഷെ കേരളത്തിൽ കൂടുന്നു. പക്ഷെ അതിൻ്റെ റീസൺസ് ആരും പറയുന്നില്ല. പിന്നെ രണ്ടാമത് കർഷക സമരം നടക്കുന്ന സമയമായിരുന്നു, 3 പെഗാസസ് നടക്കുന്ന സമയമായിരുന്നു, അതും എൻ്റെ ഇൻ്റർവ്യൂ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോയത്, പക്ഷെ എങ്ങനെ ചോദിക്കുന്നു അറിയില്ല. അവർ ഫസ്റ്റ് കംഫർട്ട് സോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർ നമ്മളെ കംഫർട്ടാക്കുന്ന നമ്മുടെ അടുത്ത് നിന്ന് ലൈക്ക് ദ വി ആർ കംഫർട്ടബിൾ എന്നൊരു ഇമേജ് വരുത്തിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് എൻ്റെ ഹോബീസിൽ ഞാൻ എഴുതിയിരുന്നത് ഡിബേറ്റിങ്ങും സ്പീച്ചും ഇതൊക്കെ ആയിരുന്നു, പബ്ലിക് സ്പീക്കർ ആയിരുന്നു എന്നൊക്കെ ആയിരുന്നു എഴുതിയിരുന്നത്.
1: അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം മുമ്പ് ഉണ്ടായിരുന്നു?
0: ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ പബ്ലിക് സ്പീക്കിങ്ങും പിന്നെ സ്പീക്ക് ഫോർ ഇന്ത്യ, ഫെഡറൽ ബാങ്കിൻ്റെ ഓൾ കേരള എക്സ്റ്റംബർ സ്പീച്ച് കോമ്പറ്റീഷനും ഡിബേറ്റ് കോമ്പറ്റീഷനും ഒക്കെ പോയിരുന്നു. അപ്പോൾ അതും വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്പീച്ച് എന്നായിരുന്നു ആദ്യം ചോദ്യം. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓക്കെ, നമ്മുടെ സീസറിൻ്റെ സ്പീച്ച് ഉണ്ട്, സോറി മാർക്ക് ആൻ്റണി സ്പീച്ച്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഓക്കെ, യു ആർ സ്റ്റാൻഡിങ് ആസ് മാർക്ക് ആൻ്റണി, യു റിസൈറ്റ് ദ സ്പീച്ച് എന്ന് പറഞ്ഞു.
1: പറഞ്ഞു കൊടുക്കുകയോ?
0: ആ പറഞ്ഞു. ഒന്ന് രണ്ട് സ്പീച്ച് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് റോമൻസ് ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡു യു നോ എനി അതർ ഗുഡ് സ്പീക്കേഴ്സ് ഫ്രോം ഇന്ത്യ ഹു വാസ് അവർ പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നെഹ്റു. നെഹ്റു സ്പീച്ച് അറിയുമോ എന്ന് ചോദിച്ചു. ട്രസ് വിത്ത് ഡെസ്റ്റിനി, അതും എന്നോട് റിസൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു.
1: അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ്?
0: അവിടെ ഇരുന്നു കൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യമായിരുന്നു, കമ്പയർ നെഹ്റു സ്പീച്ച് വിത്ത് മാർക്ക് ആൻ്റണി സ്പീച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് രണ്ട് എലമെൻസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലും സമയം വേണമെങ്കിൽ നമുക്ക് ചോദിക്കും, ക്യാൻ ഐ ടേക്ക് 30 സെക്കൻഡ്സ് ടു തിങ്ക് ഓവർ ഇറ്റ് എന്ന് ചോദിച്ചു. സമ്മതിച്ചു. അപ്പോൾ ഞാൻ രണ്ട് സ്പീച്ചും വളരെയധികം ഇമോഷണലി ഹൈ ഇൻ കണ്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിക്ലമേഷൻ എന്ന് പറയും. രണ്ട് സ്പീച്ചും ഡിക്ലമേഷൻ ആയിരുന്നു. അപ്പോൾ നെഹ്റു സ്പീച്ച് ആണെങ്കിൽ ഒരു പുതിയതായിട്ട് ഇൻഡിപെൻഡൻറ് കൺട്രിക്ക് ഒരു പ്രത്യാശ കൊടുക്കുന്നതായിരുന്നു. പക്ഷെ എന്തൊക്കെയായാലും മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ അവസാനം നടന്ന ബ്രൂട്ടസിനെ എല്ലാവരും കൂടി കൊന്നു. അപ്പോൾ അതൊരു നെഗറ്റീവ് കണ്ടറ്റേഷനാണ് എൻ്റെ ചെയ്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദേ വാർ ലൈക്ക് ഓക്കെ കൺവിൻസ്. പിന്നെ അടുത്ത മെമ്പറുടെ അടുത്ത് പോയപ്പോഴേക്കും പെഗാസസ് എന്താണെന്ന് അറിയോ ചോദിച്ചു. പെഗാസസ് ഈസ് എ സ്പൈസ് സോഫ്റ്റ്വെയർ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഐ സെഡ് ലൈക്ക് വി ഡോണ്ട് ഹാവ് എനി റിപ്പോർട്ട്സ് വിച്ച് ഇസ് വാലിഡേറ്റിംഗ് ഇറ്റ്സ് യൂസേജ് ഇൻ ഇന്ത്യ, ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ സുപ്രീം കോർട്ട് എൻക്വയറി. പിന്നെ അടുത്ത ചോദിച്ചത്, ഓൺ ദിസ് ബിഹാഫ് യു ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ മാം, വിത്ത് ഹോം ടു ഡിബേറ്റ്? യു ഡിബേറ്റ് വിത്ത് യുവർ സെൽഫ്. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് അതിന് ഫോറായിട്ട് സംസാരിക്കാം, ഒരു മിനിറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. ഞാൻ അതേമാതിരി ഡിബേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ
1: അപ്പോൾ മുൻപ് എടുത്തിട്ടുള്ള ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തതിൽ
0: വളരെയധികം സഹായിച്ചു. അതെ, കാരണം ഫ്ലോറും എഗെയിൻസ്റ്റും നമ്മൾ അതും ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വരാറില്ല സാധാരണ, ഫ്ലിപ്പായിട്ട് നമ്മൾ തന്നെ കൊടുക്കേണ്ടത്. പക്ഷെ അത് വളരെയധികം സഹായിച്ചു, കാരണം സ്പോണ്ടേനിയസ്ലി നമുക്ക് ഉത്തരങ്ങൾ വായിക്കാൻ
1: പറ്റും.
0: അതെ, ഇതൊക്കെയാണെങ്കിലും നാഷണൽ സെക്യൂരിറ്റി ഷുഡ് ബി ദർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ആ ഒരു ബാലൻസിങ് ടെക്നിക്ക് നമ്മൾ കൊടുത്തിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് അടുത്ത മെമ്പർ ചോദിച്ചു, ലൈക്ക് കേരളാസ് കോവിഡ് ഈസ് ഇൻക്രീസിംഗ് ബട്ട് ഓൾ ഇന്ത്യ ഇറ്റ് ഈസ് ഡിക്രീസിംഗ്, ഈസ് കേരള സ്റ്റേറ്റ് എ ഫെയിലിയർ എന്ന് ചോദിച്ചു. ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ, ലിറ്ററലി കേരള സ്റ്റേറ്റ് ഒരു ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചു. എൻ്റെ ചിന്താഗതി, നമ്മളെന്തൊക്കെയാലും ഒരു ബ്യൂറോക്രറ്റ്സ് ആണ്, സിവിൽ സർവൻസ് ആണ്, കേരള ഗവൺമെൻറ് ഫെയിലിയർ ആണോ എന്ന് ചോദിക്കുന്ന അതിന് ഉത്തരം പറയാൻ ഐ എം നോട്ട് എ പേഴ്സൺ. കാരണം ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും അത് ഫെയിൽഡ് ആണോ സക്സസ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇറ്റ്സ് പീപ്പിൾ. അടുത്ത ഫെയിലിയർ ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് ഇറ്റ് ത്രൂ ദ നെക്സ്റ്റ് എലക്ഷൻസ്, പുതിയ ആളെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ പൊളൈറ്റ്ലി തന്നെ പറഞ്ഞു, മാഡം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വി ക്യാൻ കോൾ കേരള ഗവൺമെൻറ് ആസ് എ ഫെയിലിയർ. ദർ ഹാസ് ബീൻ സം ലാപ്സസ്, അത് നമ്മൾ അംഗീകരിക്കുന്നു, കാരണം ചില കോവിഡ് പ്രോട്ടോക്കോളിൽ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ബട്ട് ദ കേരള ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു സോൾവ് ഇറ്റ് ആൻഡ് മൂവിങ് ഫോർവേഡ്. ആൻഡ് ഇതൊരു അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ്, ആർക്കും അറിയില്ല ഇതിൻ്റെ ഇത്. സോ വി ആർ ഓൾസോ വർക്കിംഗ് ഓൺ ഇറ്റ്. ആൻഡ് കേരള വാസ് വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് വെർ ദ മെഡിക്കൽ സിസ്റ്റം ഡിഡ് ഇൻ കംപ്ലീറ്റ്ലി കൊളാപ്സ്.
1: അതെ.
0: സോ ദാറ്റ് ഈസ് ഓൾ പോസിറ്റീവ്സ്, ബട്ട് ദർ ആർ മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആൻഡ് ഐ ടോൾ ലൈക്ക് മാഡം, ദെൻ ദ ഗവൺമെൻറ് is failed or not, I think I am not the right person to tell that. It should be proved through the next election. That is the test of a government's failure or this.
1: അന്ന് election നടന്നിട്ടില്ല, രണ്ടാമത്.
0: അന്ന് election നടന്നിട്ടില്ല.
1: 2020 ലാണോ ഇത്?
0: ഇത് എന്റെ 2020 വരാൻ പോവാണ്. 2021 election നടക്കുകയായിരുന്നു. പിന്നെ ഈ പോയിന്റ് ഞാൻ ആയിരുന്നു, നിപ്പയും കോവിഡും അങ്ങനത്തെ പല ഇൻസിഡൻസ് വന്നപ്പോഴും കേരള വാസ് ദ സ്റ്റേറ്റ് വിച്ച് വാസ് ബാറ്റ്ലിംഗ്. ആൻഡ് സോ വി ഹാവ് എക്സ്പീരിയൻസസ് വി ആർ ഗെയിൻഡ് എക്സ്പീരിയൻസസ് ബട്ട് മിസ്റ്റേക്സ് ഉണ്ട് ഇറ്റ്സ് ബീങ് കറക്റ്റഡ് ആൻഡ് മൂവിംഗ് ഫോർവേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഉണ്ട്

0: അവരും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് നൗ വി ആർ മൂവിങ് ഫോർവേഡ് എന്ന് പറഞ്ഞു. ഷീ വാസ് സ്മൈലിംഗ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ദെൻ ഫൈനലി ലൈക്ക് എന്തായി ഡൽഹിയിൽ എവിടെയൊക്കെ കണ്ടു,
1: കൂളായി
0: കൂളായി. അപ്പോൾ ആ റോസ്റ്റിംഗ് സ്റ്റേജ് കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ടു ബി ഹോണസ്റ്റ് ആ ഇന്റർവ്യൂ പാനലിൽ എത്തുമ്പോൾ നമുക്ക് ടെൻഷൻ വരും, ഇപ്പം ആരാണെങ്കിലും എന്ത് പറഞ്ഞാലും. പക്ഷെ നമ്മൾ മാക്സിമം ജെനുവിൻ ആവാൻ നോക്കുക. ജെനുവിൻ എന്ന് പറയുമ്പോൾ വളരെയധികം എക്സ്ട്രീമിസ്റ്റ് ഒപ്പീനിയൻസ് പറയാതെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം ബോർഡിലുള്ളവരാണെങ്കിലും നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരു ബ്യൂറോക്രറ്റ്സ് ആയിട്ടാണ്.
1: അതെ,
0: നമ്മൾ ഗവൺമെൻറ്റോ പ്രോ ഗവൺമെൻറ്റോ ആൻറ്റി ഗവൺമെൻറ്റോ ആവേണ്ട കാര്യമില്ല. നമ്മൾ വളരെയധികം ഒരു മിഡിൽ പാത്ത് എടുക്കുക, പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറയാം, ഹൗ ടു ഇംപ്രൂവ് ഫോർവേഡ്. ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കൊടുത്തിട്ട് പോസിറ്റീവ് നോട്ടിൽ ഇന്റർവ്യൂ ആണ് ഞാൻ എൻഡ് ചെയ്തത്. എനിക്ക് ഇന്റർവ്യൂവിൽ ഒരു 180 മാർക്സ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ഡീസന്റ്, ഒരു ഗുഡ് അബവ് മാർക്സ് ആയിരുന്നു.
1: അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിരുന്നോ?
0: ഒന്ന് രണ്ട് ബോർഡ് മെമ്പേഴ്സ് എന്നല്ലാതെ ബാക്കിയുള്ളവരുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈവൻ നമുക്ക് റെസ്പോൺസ് പോലും കിട്ടില്ല. ബിക്കോസ് അത് അവർക്ക് റെസ്പോൺസ് തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല, ദേ ജസ്റ്റ് വാണ്ട് ടു ഷോ ദാറ്റ് ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ലെറ്റ് യു ബി ഓപ്പൺ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് എന്തൊക്കെ പറയാനുള്ള പറഞ്ഞോളൂ. ഒന്ന് രണ്ട് ഈ മെമ്പറെ ചിരിച്ചു എന്ന് പറയുന്ന ഒഴിച്ച് ബാക്കി എല്ലാവരും എൻ്റെ ബോർഡ് മെമ്പറിൽ ഒരാളെ എൻ്റെ അടുത്ത് ക്വസ്റ്റിനേ ചോദിച്ചില്ല. ആൾ എൻ്റെ ഹാൻഡ് ജെസ്റ്റേഴ്സും എൻ്റെ ഐ മൂവ്മെന്റ്സും അനലൈസ് ചെയ്യായിരുന്നു. സോ ഐ തിങ്ക് മേ ബി ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഗെസ്റ്റേഴ്സ് നമ്മൾ അവരിന്ന് എക്സ്പെക്ട് ചെയ്ത്, ബട്ട് നമ്മളൊരു പ്ലസന്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു ലെവലിൽ നമ്മൾ ഇരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്.
1: ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പോസിറ്റീവ് ആയിട്ട് തന്നെയാണല്ലോ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുക. ആ ഒരു സ്റ്റേജ് എങ്ങനെയായിരുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് വരെയുള്ള?
0: ഏപ്രിൽ ആയിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞ. ഡിസംബറിൽ മെയിൻസിന്റെ റിസൾട്ട് വരും. ഒരു ഫെബ്രുവരി തൊട്ട് തന്നെ ഇന്റർവ്യൂ തുടങ്ങും. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും ഇന്റർവ്യൂ കഴിഞ്ഞ് മെയിൽ റിസൾട്ട് വരും. അതാണ് സാധാരണ ഇത്. അപ്പൊ എന്റെ ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കൊക്കെ തീർന്നിരുന്നു. പിന്നെ മാർച്ച് ഏപ്രിൽ ആയപ്പോഴേക്കും ഞാൻ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാൻ നിന്നില്ല. കാരണം കിട്ടിയാലും ഇല്ലെങ്കിലും ലെറ്റ് അസ് ഗോ വിത്ത് ദ പ്രിപ്പറേഷൻ. അപ്പൊ അടുത്ത പ്രിലിംസിലേക്കുള്ള സമയമായിരുന്നു. അപ്പോഴേക്കും പ്രിലിംസ് പഠിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇന്റർവ്യൂ പീരീഡ് ഞാൻ പ്രിപ്പറേഷനിലേക്ക് ഡിവോട്ട് ചെയ്യാണ് ചെയ്തത്. ആ ഇന്റർവ്യൂ കഴിഞ്ഞു, തിരിച്ചത് ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് എടുക്കുന്നു, തിരിച്ച് പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കിട്ടിയിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള നമ്മളൊരു ലെവലിലേക്ക് പോയാൽ എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പ്രിലിംസ് പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോവാ ചെയ്തത്.
1: ആ റിസൾട്ട് വന്ന ദിവസത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഒന്നായിട്ട് തീർച്ചയായിട്ടും ഇപ്പോഴും ഓർക്കുന്ന ഒരു നിമിഷം അതായിരിക്കും. അതെങ്ങനെയാണ് ആ ഒരു മൊമെന്റ്?
0: ആ മൊമെന്റ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 26 സെപ്റ്റംബർ 2021 20 പരീക്ഷയുടെ റിസൾട്ട് 21 ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അന്ന് ഞാനും എൻ്റെ അച്ഛൻ്റെ അമ്മ മുത്തശ്ശി എന്ന് പറയും, മുത്തശ്ശി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയൊക്കെ ഒരു കല്യാണത്തിനായിട്ട് തമിഴ്നാട് പോയിരിക്കുന്നു ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം, രണ്ടു ദിവസം മുന്നേ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അച്ഛ റിസൾട്ട് വരാനായി തോന്നുന്നു, കയറിയില്ലെങ്കിൽ നമ്മുടെ പ്ലാൻസ് എന്താണെന്ന്. ഞാനിങ്ങനെ അച്ഛൻ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം, കയറിയാലും ഇല്ലെങ്കിലും അടുത്തതിന് പ്രിപ്പയർ. അച്ഛൻ്റെ ആൻസർ വളരെ സോളിഡ് ആയിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നു. ഫസ്റ്റ് കാര്യം നമ്മൾ അറിയുന്നത് ടിവിയിലൂടെയും പിന്നെ ഫ്രണ്ട്സ് വിളിച്ചിട്ടൊക്കെ ആയിരിക്കും. പിന്നെ റിസൾട്ട് വന്നു 257. നമ്മൾ എനിക്ക് തോന്നുന്നു ഏതൊരാളും ചെയ്യുക ഒരു
1: 257
0: ആയിരുന്നു. അപ്പോൾ ഇത് ഏതൊരു വ്യക്തിയും ചെയ്യുക ഒരു 10 തവണയെങ്കിലും നമ്മൾ റാങ്ക് ലിസ്റ്റ് എടുത്തു വെച്ച് നോക്കാം, അല്ല നമ്മുടെ ഒരു ഉറപ്പ് വരുത്തണല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷമായിരുന്നു. മുത്തശ്ശിയും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഇപ്പോൾ പാലക്കാട് ഒരു നാട്ടിൻപുറമാണ്. അപ്പോൾ കുറേ രാഷ്ട്രീയക്കാരും എല്ലാവരും സന്തോഷം അറിയിക്കാൻ വന്നിരുന്നു. ബന്ധുക്കൾ എല്ലാവരും വന്നിരുന്നു. പിന്നെ പല സംഘടനകളെ ആൾക്കാരും വന്നു. ഒരു 3-4 ദിവസത്തോളം നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു
1: എയർലൈൻ.
0: അതെ, പിന്നെ നമ്മളും ഇതായിരിക്കും. നമ്മളൊരു 4 ദിവസം നമ്മുടെ ഫോണും ഇതും എല്ലാം റിംഗിങ് ആയിരിക്കും. കൺഗ്രാജുലേഷൻ പറയാൻ വിളിക്കുന്നു, ഓൾ ദി ബെസ്റ്റ് പറയാൻ വിളിക്കുന്നു. പിന്നെ എല്ലാം നമ്മൾ ആ ഒരു സന്തോഷത്തിലാണ്. ഈ പറഞ്ഞൊരു 3 വർഷത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഓക്കെ, ഇത് മാത്രമല്ല ബട്ട് അതും കൂടി ചേർത്തിട്ടുള്ളൊരു വേർത്ത് ഉണ്ടല്ലോ. അച്ഛനും അമ്മയൊക്കെ പിറ്റേ ദിവസമാണ് വന്നത്. പിന്നെ എല്ലാവരുമായിട്ട് വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുള്ള വളരെയധികം കുറഞ്ഞ സമയം കിട്ടിയുള്ളൂ. കാരണം വീട്ടിൽ ആരെങ്കിലും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും, അതിഥികൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുള്ളൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. ഈ പറഞ്ഞൊരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. കാരണം എല്ലാ UPSC ആസ്പിറൻസും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് ഈ റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറയുന്നത്. പേടിയും സന്തോഷം ഒരേപോലെ വരുന്ന ഒരു ഇതാണ്.
1: അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് എല്ലാവരും സ്വപ്നം കണ്ട മറ്റ് അല്ലെങ്കിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് മസൂറിയിൽ എത്തുക എന്നുള്ളത്. ആ ട്രെയിനിങ്ങിന് വേണ്ടി അറ്റൻഡ് ചെയ്യുക. മസൂറിയിലെ ആ ഒരു ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ഉള്ള ഒരു എൻട്രി കൂടിയാണ് എല്ലാവരും തുടക്ക കാലം തൊട്ടേ സ്വപ്നം കാണുന്നത്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
0: ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് ആ ട്രെയിനിങ്ങിന് നമ്മൾ പറയുന്നത്. അതൊരു ബേസിക് ഫൗണ്ടേഷൻ, 3-3.5 മാസത്തിന്റെ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ്. അത് എല്ലാ സർവീസുകാർക്കും, ഈ UPSC ഇപ്പം 800 പേരോളം എടുക്കുന്ന 800 പേർക്കും ഒരുമിച്ചായിരിക്കും ട്രെയിനിങ്. 800 പേരിൽ എല്ലാവരും ചിലപ്പോൾ ജോയിൻ ചെയ്യണം എന്നില്ല. ഒരു 500 പേരോളം മറ്റേ ജോയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർ അടുത്ത പരീക്ഷയ്ക്ക്
1: വീണ്ടും തയ്യാറെടുക്കും.
0: അപ്പൊ നമുക്ക് ലീവ് എടുക്കാം.
1: അതെങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റേജിനെ കണ്ട്? അതായത് ആദ്യം 257 റാങ്കിൽ വരുന്നു, IRS കിട്ടും എന്ന് മനസ്സിലാകുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാൻ?
0: പിന്നീട് ഞാൻ പ്രിലിംസ് വരുന്ന വർഷം പ്രിപ്പയർ ചെയ്തില്ല. കാരണം ട്രെയിനിങ്ങിന്റെ ഇടയിൽ കൂടെ നമുക്ക് എക്സാം എഴുതുന്നതിൽ നിന്ന് നമുക്കൊരു ബാൻ ഉണ്ട്. കാരണം ട്രെയിനിങ് ഇടയ്ക്ക് വെച്ചിട്ട് പോവാതിരിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എഴുതണം തോന്നിയിരുന്നു. പിന്നെ എനിക്കും തോന്നി കേരളം ഞാൻ കംഫർട്ടബിൾ ആയി. കേരളത്തിൽ തന്നെയായിരുന്നു പോസ്റ്റിംഗും.
1: സ്വന്തം സംസ്ഥാനം കിട്ടാനുള്ള സാധ്യത കൂടുതലാണോ?
0: ഞങ്ങളുടെ സാധ്യത ഒട്ടും പറയാൻ

0: അപ്പോൾ ആ ഒരു വർഷത്തെ മിനിസ്ട്രിയിൽ നിന്ന് എന്താണ് ഒരു തീരുമാനം വരുന്നത്? ഇപ്പം ഞങ്ങൾക്കൊക്കെ ഓപ്ഷൻ കൊടുക്കാം, കേരളം, തമിഴ്നാട്, കർണാടകം. ആ വർഷം ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നിന്നുള്ള ഇത് അവർ ഓപ്റ്റ് ചെയ്ത സ്റ്റേറ്റ്സ് കൊടുക്കാമെന്നായിരുന്നു. പിന്നെ കേരളത്തിലേക്ക് എത്തി, കൊച്ചിയിൽ പോസ്റ്റിംഗ് വന്നു. അതുകൊണ്ട്
1: ആദ്യത്തെ എൻട്രി പോസ്റ്റിംഗ് എന്താണ്?
0: എൻട്രി പോസ്റ്റിംഗ് ലെവൽ 10 അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആയിട്ടായിരിക്കും പോസ്റ്റിംഗ്. 4 വർഷം കഴിഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കും പോസ്റ്റിംഗ്. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞാൽ ജോയിന്റ് കമ്മീഷണറായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ IRS പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ IRS ഇൻകം ടാക്സ് എന്നുള്ള വിഭാഗത്തിലാണ്. അതിൽ നമുക്ക് മൊത്തം 16 വർഷത്തോളം നമുക്ക് നമ്മുടെ സ്വന്തം സ്റ്റേറ്റിൽ നിൽക്കാം.
1: തുടർച്ചയായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? മൊത്തം സർവീസ് കാലയളവ്
0: തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 8 വർഷം കഴിഞ്ഞ് 2 പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജോയിന്റ് കമ്മീഷണർ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ 1 റീജിയനിലെ പുറത്തു പോകേണ്ടി വരും. പിന്നെ 2 വർഷത്തെ കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞ് പിന്നെയും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ മൊത്തം 16 വർഷം ചെയ്യും.
1: അപ്പോൾ ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നത് കേരളത്തിന് പുറത്താണെങ്കിലോ?
0: എല്ലാ വർഷവും ഇതിൽ ജനറൽ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുക്കാം, അവർ ആ സ്റ്റേറ്റിലത്തെ വേക്കൻസി നോക്കും. വേക്കൻസി നോക്കിയിട്ട് നേരത്തെ ഒരു കർണാടകയിലുള്ള ഒരാളാണ്, ഒരു 4 വർഷം കഴിഞ്ഞ് കേരളത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. കൊടുത്തിട്ട് കേരളത്തിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ കിട്ടും. കേരളത്തിൽ കിട്ടി തുടങ്ങിയാൽ 16 വർഷം ആ കിട്ടുന്ന സമയം തൊട്ടാണ് കാലിക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ കംഫർട്ടബിൾ ഒരു പോസ്റ്റ്, പിന്നെ ഹോം പോസ്റ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു
1: പോസ്റ്റിംഗ്
0: സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ 3.5 മാസത്തോളം ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അത് മുസൂരിയിൽ നടക്കും, ചിലപ്പോൾ ഗുർഗാണിൽ നടക്കും, 3-4 അക്കാഡമീസ് ഉണ്ട്, എവിടെ വേണമെങ്കിലും നടത്താം. അതിൻ്റെ ബേസിക്സ് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ, ബേസിക്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, എത്തിക്സ് ഉണ്ടാവും. പിന്നെ മോർ ദാൻ പഠിക്കലിനെക്കാട്ടിലും ഫിസിക്കൽ എക്സസൈസ് അപ്പം തന്നെ നമുക്ക് തുടങ്ങും. രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ കമ്പൽസറി. അവിടെ പിന്നെ ഏത് അക്കാഡമീസിലാണെങ്കിലും, ഏത് സർവീസിലും, ഏത് അക്കാഡമീസിലും 6 തൊട്ട് 7 വരെ കമ്പൽസറി ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 7 to 8, 9 നമുക്ക് ബ്രേക്ക് ഉണ്ടാവും. 9 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു, 10 ക്ലാസ് തുടങ്ങുന്നു, വൈകുന്നേരം 5 മണി വരെ ക്ലാസ്സാണ്. പിന്നെ ഈവനിങ് സ്പോർട്സ്, ഒരു എനിക്ക് തോന്നുന്നു 2 മണിക്കൂറോളം സ്പോർട്സ് ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ടപ്പോഴേക്കും ഡിന്നർ ആവുന്നു. നമ്മൾ ആ ഒരു സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് ആ ഒരു കുറേ കൂടെ ഒരു ഡിസിപ്ലിൻഡ് ഒരു സൈക്കിൾ നമുക്ക് കിട്ടും. ഈ പറഞ്ഞ ഒരു ടൈമിങ്സിലാണെങ്കിൽ നമ്മൾ അത്ര പേരൊക്കെ നമ്മുടെ ഓവർ നൈറ്റ് ഒക്കെ ആയിരിക്കും ഇരുന്ന് പഠിക്കുന്നുണ്ടാവുക UPSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. നമുക്ക് അതൊക്കെ ആ ഒരു എന്താ പറയുക സർക്കേഡിയൻ റിത്തമൊക്കെ ബയോളജിക്കൽ ക്ലോക്ക് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്.
1: എന്നാൽ ഈ മസൂറിയിലൊക്കെ രാവിലെ 6 മണിക്ക് എണീറ്റ് ഗ്രൗണ്ടിലെത്തുക എന്നുള്ളത്
0: ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. തണുപ്പും ഇതൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നെ ആ ഒരു സ്ട്രിക്റ്റ് ആണ്, അക്കാഡമീസ് ഏതെടുത്താലും സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്ട് ഇൻ ദ സെൻസ് റൂൾസ് റൂൾസ് ആണ്, അതിലൊരു കോംപ്രമൈസ് ഇല്ല. 6 മണി 6 മണി 5:55 അവിടെ എത്തണം.
1: പണിഷ്മെന്റ് ഉണ്ടോ?
0: പണിഷ്മെന്റ് ഉണ്ട്, മെമ്മോ ഉണ്ടാവും, ഓരോ ഡിഫറെന്റ് രീതിക്കുള്ള പണിഷ്മെന്റ്സ് ഉണ്ടാവും.
1: ഗ്രൗണ്ടിലൊക്കെ എത്താൻ വൈകി കഴിഞ്ഞാൽ എന്താണ് പണിഷ്മെന്റ് ഉണ്ടോ?
0: മോസ്റ്റ്ലി ഒന്നുകിൽ എക്സ്ട്രാ ചെയ്യേണ്ടി വരും, ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മൾ 1 അവർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈവനിങ് എക്സ്ട്രാ വല്ല പ്ലേയിങ് ഗെയിംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഗെയിംസ് 1 അവർ കളിക്കേണ്ടി വരും. അപ്പൊ അതും പിന്നെ
1: കിട്ടിയിട്ടുണ്ടാവാറുണ്ട്,
0: കിട്ടിയിട്ടുണ്ട്. പിന്നെ യോഗയുണ്ട്, യോഗ കമ്പൽസറി ആണ്. പിന്നെ ഏറ്റവും ഗുണം ഫൗണ്ടേഷൻ കോഴ്സ് ഏത് അക്കാഡമി ചെയ്താലും ഭാരദർശൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞൊരു ഓൾ ഇന്ത്യ ഡേയ്സ് ഉണ്ട്, ഓരോ സ്റ്റേറ്റിൻ്റെ ഇത് എല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഉണ്ട്. നമ്മൾ പാക്ഡ് ആയിരിക്കും, ടൈറ്റ് പാക്ഡ് ആയിരിക്കും. നാളെ ചിലപ്പോൾ പ്രോഗ്രാം ഉണ്ടാവും, നാളെ ഒരു PPT ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മളെ കുറേ കൂടെ എല്ലാവരുമായിട്ട് ഒന്ന് ജെല്ലി ചെയ്ത് ആ ഒരു ബാച്ചിൽ എല്ലാവരുമായിട്ട് ജെല്ലി ചെയ്യാൻ നമ്മളെ സഹായിക്കും. പിന്നെ മെയിൻ ട്രെയിനിങ്ങിലേക്ക് പോകുന്നതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. കാരണം മറ്റേ മെയിൻ ട്രെയിനിങ് ഇപ്പോൾ IRS ആണെങ്കിൽ നാഗ്പൂരാണ് ഞങ്ങളുടെ ഒരു 1.5-2 വർഷത്തോളമുള്ള ട്രെയിനിങ്. IPS ആണെങ്കിൽ ഹൈദരാബാദാണ്. IAS ആണെങ്കിൽ മുസൂരിയിൽ തന്നെയാണ്. കസ്റ്റംസ് ആണെങ്കിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പാലാസമുദ്രത്തിലാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ 2 വർഷത്തോളം ട്രെയിനിങ് ആണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് നമ്മുടെ നോർമൽ UPSC ലൈഫ് എന്ന് ഈ ഒരു ലൈഫിലേക്ക്. കാരണം ആ അക്കാഡമിയിൽ, മെയിൻ പാരന്റ് അക്കാഡമിയിൽ വരുന്നത് തൊട്ട് നമുക്ക് നമ്മൾ ഏതാണോ സർവീസ് അതിനെക്കുറിച്ചായിരിക്കും നമ്മളെ പഠിപ്പിക്കുക. ഇപ്പം ഇൻകം ടാക്സ് ആണെങ്കിൽ ഇൻകം ടാക്സ് ലോയും ആക്ടിനെ കുറിച്ചും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. പോലീസിലാണെങ്കിൽ IPC CRPC ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് കണ്ടന്റ് ഹെവിയാണ്, അത് വളരെയധികം സമയവും ഇതൊക്കെ ഉള്ളതാണ്.
1: അപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ച അത്ര തന്നെ ഹെവി ആയിട്ട് അത് കഴിഞ്ഞാലും
0: പഠിക്കാനുണ്ട്. അതെല്ലാ സർവീസിലുണ്ട്, പഠിക്കാനുണ്ട്. നമ്മൾ ഫിസിക്കലി, ഇപ്പോൾ ചിലവർ പറഞ്ഞാൽ മിക്കവരും പരീക്ഷ കഴിയുന്നിടത്തോളം എല്ലാവരും ഫിസിക്കലി വളരെ ഇനാക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ എയ്തർ യു ഡു അല്ലെങ്കിൽ പണിഷ്മെന്റ് വാങ്ങിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസും എല്ലാം കമ്പൽസറി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. പക്ഷെ അതൊരു കണക്കിന് നല്ലതുമാണ്. നമ്മൾ അതുവരെ നമ്മൾ കുറച്ചുകൂടി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, കഴിക്കുന്നു, പഠിക്കുന്നു, കിടക്കുന്നു. അത് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെൽത്ത് കൂടി ഒന്ന് ബെനിഫിഷ്യൽ ആവാനായിട്ട് സഹായിക്കും. നാഗ്പൂർ IRS അക്കാഡമി എന്ന് പറഞ്ഞാൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ IRS ഓഫീസേഴ്സാണ് വന്ന് ക്ലാസ്സസ് എടുക്കുന്നത്. നമുക്ക് അത്ര എക്സ്പോഷർ കിട്ടുകയാണ്. ഇപ്പോൾ IPS ആണെങ്കിൽ സീനിയർ മോസ്റ്റ് IPS ഓഫീസേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മുടെ സബ്ജക്ട് നോളജ് വളരെയധികം കൂട്ടാനും സഹായിക്കും, പ്ലസ് അറ്റ് ദ സെയിം ടൈം ഫിസിക്കലി നമ്മൾ കുറെ കൂടെ ആക്റ്റീവ് ആവുകയും ചെയ്യും.
1: നെറ്റ്വർക്കിംഗ്, അതിനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? എല്ലാ സർവീസിലുള്ള ആളുകളും എത്തുന്നു, ആ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്?
0: ഇപ്പോൾ ഈ പറഞ്ഞവർ മുസൂരിയിലോ അല്ലെങ്കിൽ ഗുഡ്ഗാണിലോ എവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാ സർവീസിനുള്ള ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഫ്രഷ് ന്യൂ ആണ് അവിടേക്ക്. അപ്പോൾ നമുക്ക് പല കൺസേൺസും ഉണ്ടാവും, പല ഇതും ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്യും. പിന്നെ പല ക്ലബ്സ് ഉണ്ടാവും. അപ്പം അതൊക്കെ വഴിക്ക് നമ്മൾ കുറെ കൂടെ ജെല്ലാവും എല്ലാവരും തമ്മിൽ. പിന്നെ ഒരുപാട് ട്രക്കിങ്സ് ഉണ്ടാവും അവിടെയും. ഇതാ ഞാൻ പറഞ്ഞു, ഒരു ട്രക്കിങ്സ് ഓപ്ഷനല്ല, കമ്പൽസറി ട്രക്കിങ്സ് ആയിരിക്കും. നമ്മളെല്ലാം ഇപ്പം ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ട്രക്കിംഗ് കുറച്ചുകൂടി എന്താ

0: പറയാം, ഫിസിക്കലി എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, കൂടെയുള്ള ആൾ ചിലപ്പോൾ നമ്മളെ അപ്പോഴായിരിക്കും സപ്പോർട്ട് ചെയ്യുക, അപ്പോൾ അതുവഴിക്കായിരിക്കും നമ്മളൊരു ബോണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ രാജ്യത്ത് ഓരോ സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് ആയാലും ഇന്ന് അല്ലെങ്കിൽ നാളെ ഔദ്യോഗികപരമായിട്ടുള്ള ആവശ്യങ്ങളും വരും, പേഴ്സണലായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ ഇവരുമായിട്ടുള്ളെല്ലാം ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കുറേ കൂടെ ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻകം ടാക്സ്, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ IRS ഇൻകം ടാക്സ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സെർച്ചിന് പോവാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പോലീസ് ഫോഴ്സ് വേണം, സ്റ്റേറ്റ് പോലീസിൻ്റെ പോലീസ് ഫോഴ്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബാച്ച് മേറ്റോ നമ്മുടെ സീനിയറോ ആയിരിക്കും ചിലപ്പോൾ അവിടുത്തെ ACPO CPO. അപ്പോൾ നമുക്ക് നോർമൽ റൂട്ടിൽ കൂടെ കിട്ടും, കിട്ടില്ല എന്നല്ല, പക്ഷെ നമ്മളൊരു ഒരു ഫോൺ വിളിച്ചാൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അർജൻറ് ആണ്, അപ്പോൾ അവർ ആ ഒരു നമ്മുടെ ആ ഒരു ബോണ്ട് കൊണ്ട്, അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ കാര്യം പോലും ആ ഒരു ബോണ്ടിങ് കൊണ്ട് നടക്കും. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ ഒബ്വിയസ്ലി നമ്മുടെ പല പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കൺസേൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ടാവും, അപ്പോൾ അവിടെ അവർ അറിയാം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോത്ത് ഒഫീഷ്യലി ആൻഡ് പേഴ്സണലി അവർ ഈ പറഞ്ഞതുപോലെ എല്ലാം ഹെൽപ്പ് ചെയ്യും സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൊണ്ട്.
1: തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ IAS IPS പോലുള്ളതിനൊക്കെ കാഡർ വരുമ്പോൾ ഭാഷ പഠിപ്പിക്കുമെന്ന് പറയാറുണ്ട്, അത് IRS-നുണ്ടോ?
0: ആക്ച്വലി IRS-ന് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഇല്ല ഞങ്ങൾക്ക്, കാരണം ഇത് ഓൾ ഇന്ത്യ സർവീസ് ആയതുകൊണ്ട് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ബേസ് മിനിമം. ഹിന്ദി ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നെ ഉണ്ട് അക്കാഡമിയിൽ, ഇംഗ്ലീഷ് എക്സ്പെക്റ്റഡ് ആണ് നമ്മുടെ അടുത്ത്, ഇംഗ്ലീഷും ഒരു പേപ്പർ ഉണ്ട്. പിന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോയാലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണോ വേണ്ടോ എന്നുള്ള നമ്മുടെ ഒരു ഇതാണ്. IAS-ൽ IPS-ൽ അത് കമ്പൽസറി ആണ്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കമ്പൽഷൻ നമുക്കില്ല. പക്ഷേ വർക്ക് ഈസി ആവാൻ നമ്മളത് പഠിക്കുന്നത് നല്ലതായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കന്നഡയാണെങ്കിൽ കന്നഡ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക്സ് എങ്കിലും. നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ചിലപ്പോൾ മെജോറിറ്റിയും ലോക്കൽ ആൾക്കാരായിരിക്കും, അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഏതെങ്കിലും സെൻസിറ്റീവ് പോസ്റ്റിലാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നമുക്ക് അറിയണം, അല്ലെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞൊരു ലോക്കൽ കൾച്ചർ കൂടി നമുക്ക് ഇംബൈബ് ചെയ്താൽ നമുക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും, ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണെങ്കിലും എല്ലാം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കേരളത്തിലുള്ളിടത്തോളം കാലം എനിക്ക് അതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല, പക്ഷേ എവിടെയാണെങ്കിലും അത് പഠിക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം.
1: ഫൗണ്ടേഷൻ കോഴ്സിന് ശേഷം നാഗ്പൂർ ട്രെയിനിങ് 2 വർഷം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽ പുറകോട്ട് പോയാൽ നമുക്ക് ആ ട്രെയിനിങ്ങിൽ പൂർണ്ണമായിട്ടും അത് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ്
0: ഭവിഷ്യത്ത്, അതെല്ലാ അക്കാഡമിയിലും ഉള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ UPSC കഴിഞ്ഞ അക്കാഡമിയിൽ ട്രെയിനിങ് നാഗ്പൂരാണെങ്കിൽ പേപ്പേഴ്സ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്, ഒരു 10-20 പേപ്പേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. നല്ല പാടുള്ള പേപ്പേഴ്സാണ്, കാരണം ഇൻകം ടാക്സ് ആക്ട് നമ്മളുമായിട്ട് ഒരു ബന്ധം അതുവരെ ഉണ്ടായിരുന്നില്ല. ഞാൻ BTech കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, അപ്പോൾ നല്ല കോച്ചിങ് ആയിരിക്കും. ഇപ്പോൾ നാഗ്പൂരാണെങ്കിൽ എനിക്കറിയാം അവിടെ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷെ പഠിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ എക്സാംസ് എന്തെങ്കിലും വശാൽ ക്ലിയർ ആയില്ലെങ്കിൽ അവർ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു ചാൻസ് കൂടി തരും എഴുതാനായിട്ട്. പിന്നെ ഐ തിങ്ക് 1-2 ചാൻസ് കൂടി ഉണ്ട് അത് ക്ലിയർ ആവാനായിട്ട്. ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ IRS ഡെസിഗ്നേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും. പിന്നെ പൊതുവെ എല്ലാവരും 2 അറ്റംപ്റ്റ് കഴിയുമ്പോഴേക്കും അതിൽ ക്ലിയർ ആവുന്നതാണ്,
1: അതിന് കപ്പാസിറ്റി ഉള്ളവരാണല്ലോ ഇത് ക്ലിയർ
0: വരുന്നത്. അതെ, അപ്പോൾ അതിന് കപ്പാസിറ്റി ഉള്ളവരാണ് വരുന്നതും. പിന്നെ ലൈക്ക് അവർ ഹെൽപ്പും ചെയ്യും. ഇപ്പം ഇൻ കേസ് ഏതെങ്കിലും ഒരു പേപ്പറിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ് ഉണ്ട് അവിടെ, ഫാക്കൽറ്റീസ് എല്ലാം IRS ഓഫീസേഴ്സ് ആയിരിക്കും ഉണ്ടാവും അവിടെ. അപ്പോൾ പിന്നെ അവരെന്തായാലും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ IPS-ലും ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് സ്വിമ്മിംഗ് അറിയില്ല, ഇനി എന്ത് ചെയ്യും? പക്ഷേ അത് വേറെ ഓപ്ഷനില്ല, അത് പഠിക്കുന്നു, അത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ക്ലിയർ ആണ്. പിന്നെ ഹെൽപ്പ് ചെയ്യും, ഏത് അക്കാഡമീസ് ആണെങ്കിലും അവർക്ക് അൾട്ടിമേറ്റ്ലി കോളേജ് പോലെ നമ്മളെ അവിടെ തോൽപ്പിച്ചിട്ട് അവർക്കൊന്നും കാര്യമില്ല, കാരണം ഓഫീസേഴ്സ് ഇത്രയും നമ്പേഴ്സ് വേണം പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യും, പിന്നെ 1-2 അറ്റംപ്റ്റും തരും, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ.
1: ക്ലിയർ ചെയ്ത് പോസ്റ്റിംഗിലേക്ക് എത്തിക്കഴിഞ്ഞാലേ, ഇപ്പോൾ നേരത്തെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് പറഞ്ഞു റെയ്ഡ് ഉണ്ടായിരിക്കുന്നു, ഈ എന്തൊക്കെയാണ് ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്?
0: IRS-ലെ ജോലിയുടെ നേച്ചർ പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പോസ്റ്റിംഗ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആയിട്ടായിരിക്കും,
1: ഏതെങ്കിലും ജില്ലയിലായിരിക്കും.
0: മോസ്റ്റ്ലി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻകം ടാക്സിൻ്റെ കൊച്ചിയിലാണ്. 4-5 മേജർ ഓഫീസസ് കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്, പിന്നെ തിരുവനന്തപുരത്തുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മേജർ ഓഫീസസ് വരുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും 1-2 പോസ്റ്റുകളുണ്ടാവും. അപ്പോൾ 2 വിഭാഗമായിട്ടാണ് ഇതിനകത്ത് വരുന്നത് ഇൻകം ടാക്സിൽ. ഒന്ന് ഈ പറഞ്ഞ ഒരു അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം വരുന്നുണ്ട്. അസസ്മെൻ്റ് എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ എല്ലാ വർഷവും ITR ഫയൽ ചെയ്യുന്നുണ്ട്. ITR ഫയൽ ചെയ്യുന്നതിൽ എല്ലാം കറക്റ്റ് അല്ലേ. ഇപ്പോൾ ഒരാളുടെ ഇൻകം, ഇപ്പം ഞാനൊരു 10 ലക്ഷമാണ് ഇൻകം കാണിച്ചിരിക്കുന്നത്, പക്ഷേ എൻ്റെ ബാങ്കിൽ ഒരു 15 ലക്ഷം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻകവും എൻ്റെ ബാങ്കും തമ്മിലുള്ള ഒരു അന്തരമുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു പെശകുണ്ടെന്നുള്ളത് സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം നോക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റം അത് നോക്കിയിട്ട് നമുക്ക് നോട്ടീസ് അയക്കാം, അത് ക്ലാരിഫിക്കേഷൻ ഈ പറഞ്ഞ ഈ വ്യക്തിയോട് ചോദിക്കുക. അതാണ് അസസ്മെൻറ്റ്. കുറേ കൂടെ അവരുടെ ടാക്സ് അസസ് ചെയ്യാണ്. ആദ്യത്തെ ഒരു വർഷം ഞാൻ അതിലായിരുന്നു ഇരുന്നിരുന്നത്, അസസ്മെന്റിലായിരുന്നു ഇരുന്നിരുന്നത്, കൊച്ചിയിലായിരുന്നു ഇരുന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ വിഭാഗമാണ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അത് കുറേ കൂടെ ഫീൽഡ് ഓറിയൻറ്റഡ് ആണ്. സെർച്ച് നടത്തുന്നു, സർവേ നടത്തുന്നു, ഈ പറഞ്ഞ സോ കോൾഡ് റെയ്ഡ് നടത്തുന്നു. അപ്പോൾ അതൊരു കുറേ കൂടെ ഇൻട്രൂസീവ് ആക്ഷൻ ആണ്. നമ്മൾ ഒരാളുടെ വീട്ടിലോ ഫാക്ടറിയിലോ പോയിട്ട് അത് നമ്മുടെ ടെമ്പററി നമ്മുടെ കസ്റ്റഡിയിലാക്കിയിട്ട് ആ ഫാക്ടറി, അപ്പോൾ അതിനൊക്കെ നമ്മൾ വളരെയധികം ടാക്സ് ഇവേഷൻ നടന്നു എന്നുള്ളതിൻ്റെ നമുക്ക് നല്ല ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻട്രൂസീവ് ആക്ഷന് പോകുള്ളൂ. കാരണം അത് കുറേ കൂടെ ഒരാളുടെ പ്രൈവസി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻസും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അണക്കൗണ്ടറായിട്ടുള്ള ക്യാഷ് ഉണ്ടോ ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അവസാനം അതിൻ്റെ ബേസിസിൽ ഇദ്ദേഹത്തിൻ്റെ അസസ്മെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻട്രൂസീവ് ആക്ഷൻ ആണ് നമ്മുടെ മെയിൻലി ഒരു ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൻ്റെ വരുന്നത്. ഈ രണ്ടാണ് മേജർ ഡിവിഷൻസ് വരുന്ന ഇൻകം. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് കുറേ കൂടെ പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും

0: എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മൂന്നൊരു മേജർ വെർട്ടിക്കൽ. പിന്നെ ഇപ്പോൾ പുതിയ വെർട്ടിക്കൽസ് വരുന്നത് നമ്മുടെ ഫോറിൻ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർ ഫോറിനിൽ പ്രോപ്പർട്ടി അക്വയർ ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അറിയിക്കാതിരിക്കുകയാണ്. അപ്പോൾ അതിന് ഫോറിൻ അസറ്റ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഉണ്ട്. അവർ ഈ പറഞ്ഞവർ നമ്മൾ പല കൺട്രീസുമായിട്ട് നമുക്ക് എം ഒ യു ഉണ്ട്, ദുബായ് ആയിട്ടോ യു എ ആയിട്ടൊക്കെ നമുക്ക് എം ഒ യുസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻസിന് അവിടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവർ നമ്മളെ റിപ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. അത് വെരിഫൈ ചെയ്യാനായിട്ട് സ്പെസിഫിക് ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഇൻ്റലിജൻസ് യൂണിറ്റ് വേറെ ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. അവരിപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻസും ബാങ്ക് സ്റ്റേറ്റ്മെൻസും നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഡിസിമിനേറ്റ് ചെയ്ത് എൻക്വയറി ചെയ്യുന്ന യൂണിറ്റ്സ് ഉണ്ട്. അങ്ങനെ ബിനാമി പ്രൊഹിബിഷൻ യൂണിറ്റ്സ് ഉണ്ട്. ഇൻകം ടാക്സിൽ മൂന്ന് ആക്ടുകളാണ് മെയിൻലി നമ്മുടെ കൺസേണിൽ വരുന്നത്. ഒന്ന് ഇൻകം ടാക്സ് ആക്ട് 1961 വന്നതാണ്, പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് വരാൻ പോവാണ്. പിന്നെ നമ്മുടെ ബിനാമി പ്രൊഹിബിഷൻ ആക്ട്, ബിനാമി പ്രോപ്പർട്ടി, എൻ്റെ സ്വത്ത് വെച്ച് ഞാൻ വേറൊരാളുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചു പക്ഷെ അത് അനുഭവിക്കുന്ന ഞാൻ,
1: അപ്പം
0: അതുവഴിക്ക് ഉണ്ടാകുന്ന ടാക്സ് ഇവേഷൻ അന്വേഷിക്കാനാണ് ബിനാമി പ്രൊഹിബിഷൻ ആക്ട്. അതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ നമ്മുടെ ബ്ലാക്ക് മണി ആക്ട്. ഇപ്പം നമ്മൾ ഫോറിൻ അസറ്റിന് പറയുന്ന പേരാണ് നമ്മുടെ ഇൻകം, സാധാരണ എല്ലാവരും ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ അൺഅക്കൗണ്ടഡ് ക്യാഷിനാണ്, പക്ഷേ ഫോറിൻ അസറ്റ് അല്ലെങ്കിൽ ഫോറിൻ മണി ഉണ്ട് പക്ഷെ അത് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതിനാണ് ബ്ലാക്ക് മണി ആക്ട്. അപ്പോൾ ഈ മൂന്ന് ആക്റ്റാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർവ്യൂവിൽ മെയിൻലി വരുന്നത്. പിന്നെ ചെറിയ ചെറിയ ആക്ട് വേറെ ഉണ്ടാവും, പക്ഷേ ഇതാണ് മൂന്ന് മേജർ ആക്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഫിനാൻഷ്യലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സർവീസ് ആണിത്.
1: അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സർവീസിന്റെ ഒരു ഭാഗമാകുമ്പോൾ പ്രത്യേകിച്ചും പോളിസി മേക്കിംഗിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആരാധകരും ഒരുപാട് ഉണ്ടാകും, ശത്രുക്കൾ അത്ര തന്നെ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സ്റ്റേജിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്?
0: നമ്മൾ ഒരു കാര്യം വളരെ ക്ലിയർ ആയിരിക്കാം, നമ്മൾ ഒരിക്കലും ഒരു പോസ്റ്റ് ബേസ്ഡ് ആയിരിക്കരുത് നമ്മുടെ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ആണ്, ഇന്ന് ഈ പോസ്റ്റ് ആണെങ്കിൽ ഇതിന് മേ ബി ടുമാറോ വേറെ പോസ്റ്റ് ആയിരിക്കും, ഗവൺമെന്റ് ക്യാൻ ഡിസൈഡ്.
1: അതെ,
0: അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഡിസിഷനിൽ ഒരു പകുതി വരെ പോകും. കാരണം നമ്മൾ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കത് ചെയ്യണം. വിത്ത് സീനിയേഴ്സിന്റെ എല്ലാം പെർമിഷൻ ഉണ്ട്, എല്ലാ അപ്രൂവൽസും ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർവേഡ്. പിന്നെ അതുകൊണ്ട് ഉണ്ടാവുന്ന ശത്രുക്കൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരായിരിക്കും. ഇത് നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ്, ഇതിൽ നത്തിങ് പേഴ്സണൽ. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം ആരാധകരുണ്ടായിരുന്നു, അതെനിക്ക് തോന്നുന്നത് സിവിൽ സർവീസിൻ്റെ ആ ഒരു സോക്കോൾഡ് ഗ്ലാമറിൽ ആൾക്കാർ എപ്പോഴും ഒരു ഇതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ആ ഒരു ആരാധകർ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കണ്ടിട്ട് വേണം ആരാധകരുണ്ടാവാനായിട്ട്. അല്ലാതെ നമ്മുടെ പോസ്റ്റോ ഇതിനെ ഉപരിയായിട്ട് ശത്രുക്കളാണെങ്കിലും ആരാധകരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു ശരിയാണോ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാവുന്നവർ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
1: അപ്പോൾ കരിയറിന്റെ കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. ഇനി അതോടൊപ്പം തന്നെ ഒരു സ്റ്റേജിൽ നമ്മുടെ കരിയറിൽ വലിയൊരു ഷിഫ്റ്റ് വരികയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ താങ്കളുടെ കാര്യം പറയുകയാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന കോളേജ് ലൈഫിൽ നിന്നും ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് എല്ലാം മാറി മുഴുവനായിട്ട് ഇത്രയും ഗൗരവമുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തുന്നു, അതിനുള്ള ട്രെയിനിങ് എത്തുന്നു, പുതിയ സർവീസിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ പാഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇത് അതിൻ്റെ ഭാഗമായിരുന്നു. എങ്കിലും ഇതല്ലാത്ത നേരത്തെ ഇപ്പോൾ ഇന്റർവ്യൂവിന് സഹായിച്ചു എന്ന് പറഞ്ഞ ഡിബേറ്റിംഗ്, പ്രസംഗ മത്സരങ്ങൾ, വായന, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
0: സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രിപ്പറേഷൻ്റെ മൂന്ന് വർഷത്തിൽ കാര്യമായിട്ട് ഒരു ഹോബീസ് ഒന്നും നടന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സർവീസ് കയറിയിടത്തോളം പല ഹോബീസും പുതിയെടുപ്പം. ഞാൻ സൈക്ലിംഗ് എൻ്റെ ഒരു വളരെയധികം വലിയൊരു ഹോബിയും ബാഡ്മിൻ്റണൊക്കെ ഹോബി ആയത് നാഗ്പൂർ അക്കാഡമിയിലെ ട്രെയിനിങ്ങിൻ്റെ സമയത്താണ്. അപ്പോൾ അത് ഒരു ദിവസം ഒരു മണിക്കൂറോളം സൈക്ലിങ്ങോ ബാഡ്മിൻ്റനോ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. പിന്നെ ഈ സ്പീച്ച് ഡിബേറ്റ് അതിനൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ ഇപ്പോഴും പോകാറുണ്ട്. ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും നമ്മളും ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, എന്തൊക്കെയാണ് നമ്മുടെ വർക്ക് നേച്ചർ, കുറേ കാര്യങ്ങളൊക്കെ സെറ്റിൽ ഡൗൺ ആവും. ഇപ്പോൾ കുറേ ഡിബേറ്റ് അല്ലെങ്കിൽ സ്പീച്ച് അതിനൊക്കെ നമുക്ക് പോകാൻ സമയം കിട്ടാറുണ്ട്. ചെറുതായിട്ട് എഴുതാറുണ്ട്, ട്രാവലോഗ്സ് എനിക്കിഷ്ടമാണ്, പിന്നെ ട്രിപ്പ് പോവാം അതെനിക്കിഷ്ടമാണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ സമയം കണ്ടെത്താൻ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഞാനും വർക്ക് മാത്രമായി എന്ന് വെച്ചാൽ നമ്മളൊരു മോണോട്ടോണസ് ലൈഫായി മാറും. അപ്പോൾ വർക്കിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞ കുറച്ചുകൂടി കളറാവും എന്ന് പറയുന്ന മാതിരി. പിന്നെ ഇപ്പോൾ ചെറിയ രീതിക്കെങ്കിലും പ്രഷറൊക്കെ ഉള്ള ജോബാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെൻഡ് ഓഫ് ചെയ്യാന്ന് പറയില്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് ക്രിയേറ്റീവ് സ്പേസിൽ നമുക്ക് കുറച്ചുകൂടി ഈ ഒരു പ്രഷറൊക്കെ ഒന്ന് വെൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും വർക്ക് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു, പിന്നെ അത് വർക്ക് ഷുഡ് നോട്ട് ബി ടേക്കൺ ടു ഹോം, ഹോം ഷുഡ് നോട്ട് ബി ടേക്കൺ ടു വർക്ക്, രണ്ടും മിക്സഡ് ആവരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ലേറ്റ് നൈറ്റ് ആയി, കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരികയാണെങ്കിൽ മറ്റൊന്നല്ല, അതല്ലാതെ തിരിച്ച് വീട്ടിൽ വന്നിട്ട്
1: ഇതേ വർക്ക്
0: ചെയ്യുന്നതിൽ പിന്നെ കാര്യമില്ല. കാരണം എവ്രി വൺ ഹാസ് എ ഫാമിലി, വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ.
1: അത് ഇന്നത്തെ കാലത്ത് പലർക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു ബാലൻസ്
0: നന്നായിട്ട്. പ്രത്യേകിച്ച് ഇപ്പം ഗവൺമെന്റിനെക്കാട്ടിലും എനിക്ക് ഉപരിയായിട്ട് തോന്നിയിട്ട് ടെക്കീസിനാണ്. കാരണം അവര് 15-16 മണിക്കൂർ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്നു. എനിക്ക് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെല്ലാവരും ഈ ഒരു സ്ട്രെസ്ഡ് അപ്പ് ഫീലിംഗ് പറയുമ്പോൾ ഗവൺമെൻറ്റിൽ അത്രയും ഒരു സ്ട്രെസ്ഫുൾ ഫീലിംഗിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവാം, ചില സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ഗവൺമെൻറ്റിൽ, പക്ഷെ മറ്റത് ഇറ്റ് ഇസ് എ പെർമനൻറ്റ് തിങ് അപ്പോൾ അവിടെ അവർ എവിടെയോ വെച്ച് അവർ ജീവിക്കാൻ മറക്കുന്നു എന്നൊക്കെ പറഞ്ഞ മാതിരി വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ ആ ഒരു ലൈൻ ഡ്രോ ചെയ്യണം. പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ഫീൽഡ്സിലൊക്കെ നമ്മൾ ആ ഒരു ലൈൻ ഡ്രോ ചെയ്ത് വി ഷുഡ് ഫൈൻഡ് സ്പേസ് ഫോർ അവർ സെൽഫ്, അല്ലെങ്കിൽ വർക്കിൻ്റെ ഇടയ്ക്ക് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഒരു ഹോബീസ് ഉണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ നമ്മൾ തന്നെ നമ്മളൊരു ബോധ്യപ്പെടുത്തി.

0: നമ്മളാ ഒരു ലൈൻ വരയ്ക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പ്രൈവറ്റ് ജോലിയിലൊക്കെ പ്രത്യേകിച്ച്.
1: തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ പാഷനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കെ തന്നെ ആ ഒരു പദവിയുടെ എല്ലാ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ കൊണ്ടുപോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ 25 വയസ്സിൽ സിവിൽ സർവീസിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഇനി വരുന്ന ഒരുപാട് സിവിൽ സർവീസ് ആഗ്രഹിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് താങ്കളെ പഠന രീതിയും മറ്റുമെല്ലാം ഈ പറഞ്ഞ വാക്കുകളെല്ലാം മാതൃകയാക്കാൻ സാധിക്കട്ടെ. ആകാശവാണി കോഴിക്കോട് നിലയത്തിൻ്റെ ഈ ഒരു സ്റ്റുഡിയോയിലെത്തി ഇത്രയും നേരം വളരെ ദീർഘമായ ഈ ഒരു അഭിമുഖത്തിന് വേണ്ടി സമയം തന്നതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച് ഫഹദിനും, ആൻഡ് താങ്ക് യു ആകാശവാണി കോഴിക്കോട് ഫോർ എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്. ഇനിയും ഭാവിയിൽ എന്തായാലും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി. താങ്ക് യു.
2: സിവിൽ സർവീസിലേക്കുള്ള തന്റെ പ്രയാണത്തെക്കുറിച്ചും സർവീസിലെ അനുഭവങ്ങളെക്കുറിച്ചും തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അർജുൻ കാരിക്കുന്നത്ത് IRS പങ്കുവച്ച അനുഭവങ്ങളാണ് റിയൽ FM പോഡ്കാസ്റ്റിൽ കേട്ടത്. കൂടെ ഫഹദ് റാസ. റിയൽ FM പോഡ്കാസ്റ്റ്.
3: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
4: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
5: ഭക്ഷ്യ സുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
6: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
5: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
6: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
5: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
6: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
5: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
7: ഓർമ്മകളുടെ സംഗീതം.
8: ഇന്ന് ഈ പരമ്പരയിൽ സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ സംഗീത ജീവിതം.

മലയാള സിനിമാ പാട്ട് ചരിത്രത്തിൽ രണ്ടേ രണ്ടു സിനിമകളിലെ 10 ഗാനങ്ങൾക്ക് ഈണം പകർന്ന് തന്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ പ്രതാപ് സിംഗിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്.

ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ചെറായിയിൽ ജനനം. അമ്മ സംഗീത അധ്യാപികയായിരുന്നുവെങ്കിലും മകൻ ശാസ്ത്രീയമായി സംഗീതം പഠിക്കാൻ കൂട്ടാക്കിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനായ ജ്യേഷ്ഠൻ്റെ കൂടെ പാർട്ടി വേദികളിലെ പാട്ടുപരിപാടികൾ. സുഹൃത്തായ തമ്പിയുടെ പ്രേരണയും പ്രോത്സാഹനവും ചലച്ചിത്രരംഗത്തേക്കുള്ള പ്രവേശത്തിന് കളമൊരുക്കി. ആദ്യ ചിത്രമായ മുൾക്കിരീടത്തിലെ ഗാനങ്ങൾ ശ്രദ്ധേയങ്ങളുമായി. പ്രത്യേകിച്ചും എസ് ജാനകി പാടിയ ഒരു പാട്ട് അതിപ്രശസ്തമായി.

0: സിനിമാ മോഹങ്ങൾ തീരെയില്ലാതിരുന്ന പ്രതാപ് സിംഗ് നാട്ടിൽ തിരിച്ചെത്തി ഔദ്യോഗിക ജീവിതത്തിൽ മുഴുകി. ആദ്യ സിനിമയായ മുൾക്കിരീടത്തിൽ നിന്ന് മുത്ത് എന്ന രണ്ടാം സിനിമയിലേക്ക് എത്തുന്നതിനിടെ കടന്നുപോയത് 9-10 വർഷങ്ങൾ.
1: സംഗീത സംബന്ധമായിട്ട് ഞാൻ കുറച്ച് പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ചെയ്തു.

0: ശ്രീമൂലനഗരം വിജയനൊക്കെയുള്ളൊരു തടാകം എന്ന് പറഞ്ഞൊരു നാടകം അങ്കമാലിയിലുണ്ടായി. അതിൻ്റെ മ്യൂസിക്കിന് അക്കാഡമിയുടെ എന്തോ ഒരു പ്രൈസൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു എട്ടോ പത്തോ ട്രൂപ്പുകൾക്ക് ഞാൻ പാട്ടുകൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ എന്നെ വിളിച്ച് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ നമുക്ക് ജോലി തടസ്സപ്പെടാതെ പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ പോകും. അങ്ങനെ ഒരു 10-12 നാടകങ്ങളിൽ, പ്രൊഫഷണൽ നാടകങ്ങളിൽ സംഗീതം ചെയ്തു കാണും. അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രധാന ശ്രദ്ധ ഓഫീസാണ്. ഞാനൊരു കാലത്ത് 8 മണിയാകുമ്പോൾ ഓഫീസിൽ അങ്ങോട്ട് പോകും, ചിലപ്പോൾ രാത്രി 8 മണിയാകും. നല്ല പണിയുള്ള ഓഫീസാണ്. അപ്പോൾ ഓഫീസാണ്, ഓഫീസ് വിട്ടൊരു കളിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. 2 മാസം കണ്ടില്ലെങ്കിലും ചോദിക്കില്ലായിരുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മളതാണ് നന്ദി അങ്ങോട്ടും കാണിക്കണ്ടേ. പിന്നെ വീടിൻ്റെ അടുത്ത്, ഓഫീസിൻ്റെ അടുത്ത് വീടൊക്കെ വെച്ച് താമസിച്ച് കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നു. അപ്പോൾ ഒരേ സ്ഥലത്ത് ഇത്ര വർഷം ജോലി ചെയ്യാം എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചൊന്നും പോയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ ഷാരജസാറിൻ്റെ നാട് ആലുവയിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ദൂരമുള്ളു, പെരുമ്പാവൂർ റൂട്ടിൽ. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ വരികയാണ് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പോഴാണ് കോട്ടയത്തൊരു പാർട്ടി, 3 പേര് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണം ഇങ്ങേരെ കൊണ്ട്. അപ്പോൾ സംഗീതം ഞാൻ ചെയ്യണം, അതിങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് ഒന്ന് മീറ്റിംഗ് കൂടി തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കോൾ വന്നു. അപ്പോൾ 9 വർഷം ആവുന്നു. അപ്പോൾ 9 വർഷം ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത് എന്താണെന്ന്, ഈ ആദ്യത്തെ സിനിമയ്ക്ക് അവിടെ പോയി ആ ക്യാമ്പിലിരിക്കുമ്പോൾ ആലപ്പുഴക്കാരനൊരു ജോൺ മാത്യു, ഈ ചെറിയ ചെറിയ റോൾ അഭിനയിക്കാൻ വരുന്ന ഒരാളാണ് ജോൺ മാത്യു. സമ്പന്നനാണ്, പക്ഷേ അയാൾക്ക് സിനിമാ മോഹം. അപ്പോൾ എന്തെങ്കിലും റോൾ അഭിനയിക്കാൻ വേണ്ടി വരണാണ്, കൈ നോക്കുന്ന നന്നായിട്ട്. അപ്പം ഞങ്ങളുടെ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് വന്നിങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ജോൺ മാത്യു ഒന്ന് സാറിൻ്റെ കൈ ഒന്ന് നോക്കട്ടെ, കൈ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞേ, ഇനി ഒരു 10 കൊല്ലം ഇങ്ങോട്ട് വരാൻ നോക്കണ്ടിട്ടാന്ന്. സംഗതി ചെയ്തതൊക്കെ ഗംഭീരമായിട്ടുണ്ട്, പക്ഷേ ഒരു 10 കൊല്ലമായിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കണ്ട, 10 കൊല്ലത്തിനുള്ളിൽ ഇങ്ങോട്ട് വരാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞു, ഞാനിതൊരു സിനിമ, ഒരു എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തതാണ് സംഗതി. അപ്പം ഇനി ആരും വിളിച്ചില്ലെങ്കിൽ അത്ര നന്നായി എനിക്ക് എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അതാണ്, ഈ 10 കൊല്ലം ആയില്ലെങ്കിലും 9 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് 2-ാമത്തെ ഓഫർ വരുന്നത്.
1: നേരത്തെ തയ്യാറാക്കിയ ഈണങ്ങൾക്ക് അനുസൃതമായി ഗാനസാഹിത്യം പിന്നീട് എഴുതുക എന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് മുൾക്കിരീടം എന്ന ചിത്രത്തിലൂടെ പ്രതാപ് സിംഗ് ആയിരുന്നുവല്ലോ. 2-ാം സിനിമയായ മുത്തും സവിശേഷമായ മറ്റൊരു ആലേഖന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ചലച്ചിത്ര സംരംഭമായിരുന്നു. അമിത സാമ്പത്തിക ഭാരം വരുത്തിവെക്കുന്ന സ്റ്റുഡിയോ റെക്കോർഡിംഗ് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് സത്യത്തിൽ നിർമ്മാതാക്കൾ പുതുവഴി തേടിപ്പോയത്.
0: അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു വന്നപ്പോൾ ഈ ആദ്യം എന്നെ വിളിച്ചുകൊണ്ടുപോയി, എന്നോട് ആദ്യം തന്നെ പാട്ടെഴുതി കിട്ടുന്നതിന് മുമ്പ് ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഗതി എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഇതുപോലൊരു സംഗതി ഇതിനങ്ങനെ കരുതി വെച്ചിരിക്കണം എന്താണെന്ന, സ്റ്റുഡിയോയിൽ പോകാതെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഹാളിൽ വെച്ച് റെക്കോർഡ് ചെയ്യണം.
1: പ്രതാപ് സിംഗ് തുടരുന്നു,
0: സ്റ്റുഡിയോയിൽ പോകണമൊക്കെ വലിയ ചെലവല്ലേ. അപ്പോൾ ഈ 3 പേരും സമ്പന്നരാകാം, പക്ഷെ ഒരുപാട് പണമൊന്നും അവർക്ക് ഇതിനു വേണ്ടി ചിലവഴിക്കാനില്ല. ഇങ്ങേരിങ്ങനെ വെറുതെ പ്രതിഭാസമ്പന്നനായ ഒരു ഡയറക്ടർ ഇങ്ങനെ വെറുതെ ഇരിക്കണമല്ലോ എന്നുള്ള സങ്കടത്തിൽ അവർ സിനിമ പിടിക്കാൻ വന്നിരിക്കണം. അപ്പോൾ ചിലവ് ചുരുക്കി കൊടുക്കേണ്ടത് ഇങ്ങേരുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇങ്ങേരെ ഒരു പ്രപ്പോസൽ ഇവിടെ വച്ചേക്കണം, നമുക്ക് പ്രതാപ് സിംഗിനെ കൊണ്ട് നാട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യിക്കാന്ന്. 76-ലാണ് ഈ പറയണത്. അപ്പോൾ അതെന്നോട് പറഞ്ഞു, ഇങ്ങേർ പാട്ടൊക്കെ മാസ്റ്റർ ഇഷ്ടം പോലെയൊക്കെ ചെയ്തു, നമുക്ക് നാട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ, നാട്ടിലൊരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു ഹാള് കണ്ടുപിടിക്കണ്ടേ, പിന്നെ എവിടെയാണൊരു ടേപ്പ് റെക്കോർഡർ ഉള്ളത്, ക്യാമറ ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യണത്, അതൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന്. പിന്നെ നൊട്ടേഷൻ എഴുതി വെച്ച് വായിക്കണ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കേരളത്തിൽ എവിടെയുണ്ട്. അന്ന് അതീ നാടകത്തിന് ഒക്കെ പോണ ആരെങ്കിലുമൊക്കെ വിളിച്ച് റിഹേഴ്സൽ ചെയ്ത് നമുക്ക് ശരിയായിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാനിത് 2-ാമത് പുലിവാലി തന്നെ നമ്മുടെ തലയിൽ വന്നല്ലോ എന്ന സങ്കടം.

0: തിരിച്ചു പോരണത്. അപ്പോ ഞാനൊരാളെ മനസ്സിൽ കണ്ടു.
1: പ്രതിസന്ധി ഘട്ടത്തിൽ തുണയായി വന്നത് വോയ്സ് ഓഫ് ട്രിച്ചൂർ എന്ന ഓർക്കസ്ട്ര ട്രൂപ്പും ജോൺസൺ എന്ന സംഗീത പ്രതിഭയും.
0: ട്യൂണുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വെറുതെ ഇരുന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. ട്യൂണുകളൊക്കെ ഉണ്ട്, പിന്നെ ചിലപ്പോൾ രണ്ടുമൂന്നെണ്ണം പുതിയത് എഴുതിച്ചോ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതെനിക്കൊരു ബോധരേഷനല്ല. അപ്പോഴും ഞാൻ മനസ്സിൽ കണ്ടു തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട്, ജോൺസൺ്റെ ആണ്. അപ്പം ഞാനവിടെ ആ ക്ലബിൻ്റെ പരിപാടികളൊക്കെ കേൾക്കാൻ ഒക്കെ പോയിട്ടുണ്ട്. അവരെ കേട്ട് അടുപ്പുണ്ട്. ജോൺസണോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ എറണാകുളത്ത് ഉണ്ടാവാം ആളുകൾ, പക്ഷേ എറണാകുളത്ത് എനിക്ക് അങ്ങനെയുള്ള കൂടുതൽ പരിചയമൊന്നുമില്ല. ഞാൻ ജോലി കഴിഞ്ഞാൽ ഈ ഫീൽഡിലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ ഇവിടെ പോവുള്ളൂ. അങ്ങനെ ഞാൻ ട്യൂണൊക്കെ മനസ്സിൽ കണ്ട് ഇന്നതാവാം എന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്, പക്ഷേ ഓഫ് കോഴ്സ് അത് പ്രൊഡ്യൂസർമാരും കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുള്ളൂ. എന്നാലും ഞാൻ മനസ്സിലിങ്ങനെ കണ്ടു. എന്നിട്ട് ഒരു ദിവസം തൃശ്ശൂർക്കങ്ങോട് വരികയാണ്. വന്ന് അവിടെ ഒരു ബാങ്കിൽ ഈ ക്ലബ്ബിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്, അയാളുടെ അടുത്ത് പോയി അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞ് ജോൺസൺ മദ്രാസിലാണ്, ദേവരായ മാഷ് വിളിച്ചുകൊണ്ട് പോയേക്കാണ്. നമ്പറുണ്ടോ ജോൺസൻ്റെ? നമ്പർ കൊണ്ടുവന്ന് ഞാൻ വിളിച്ചു. ഏ എന്താ പ്രതാപേട്ടാ, ജോൺസ നമുക്കൊരു കെണി വന്നിട്ടുണ്ട്, ഇങ്ങനൊരു സംഗതിയുണ്ട്. പടവണാ? ആ അത് ലോക്കലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനെവിടെ വെച്ച് ചെയ്യാനാ? ലോക്കലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാ? അതൊക്കെ നമുക്ക് ചെയ്യാം പ്രതാപേട്ട, അത് ഉപേക്ഷിക്കണ്ട. ആ ചെയ്യാമെന്ന് പറഞ്ഞാൽ ജോൺസൺ മദ്രാസിലല്ലേ, എനിക്കൊരു 10 ദിവസം താ, ഞാൻ മാഷോട് പറഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞതിന് ശേഷമേ എൻ്റെ ശ്വാസം നേരെ വീണുള്ളൂ. കാരണം എനിക്ക് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് നേരിട്ട് പരിചയമില്ല. അവരൊന്ന് മാനേജ് ചെയ്യാനും അവർക്ക് എഴുതി കൊടുക്കാനും പഠിപ്പിക്കാനും എനിക്ക് പറ്റില്ലത്. വോയിസ് ഓഫ് തൃശ്ശൂരിൽ റിഹേഴ്സൽ നടത്തുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആലുവ ഇന്ന് ഉച്ച വരെ ഓഫീസിലിരുന്നിട്ട് ഉച്ച കഴിഞ്ഞ് മുങ്ങും, തൃശ്ശൂർ വരും. തൃശ്ശൂർ വന്നിട്ട് അവിടെയുള്ളവരെ കൊണ്ട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ച് 12 മണിയാവും രാത്രി വീട്ടിലെത്തുന്നത്. അങ്ങനെ ഒരു റിഹേഴ്സലൊക്കെ കഴിഞ്ഞിങ്ങനെ തയ്യാറായി നിൽക്കുമ്പോൾ 10 ദിവസം കഴിഞ്ഞ് ജോൺസൺ വന്നു. ജോൺസൺ വന്നു കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ടു.
1: പ്രശസ്തമായ വിമോക ശോക സ്മൃതികൾ ഉണർത്തിയുടെ ഉൽപ്പത്തി കഥ.
0: അപ്പം അതിനു മുമ്പ് പ്രൊഡ്യൂസേഴ്സുമായിട്ട് കോട്ടയത്തൊരു മീറ്റിംഗ് ഉണ്ടായി, പ്രൊഡ്യൂസേഴ്സുമായിട്ട്. അപ്പം ഈ വിമോഹശോകം എന്നുള്ള പാട്ട് ഇതിൽ വരാൻ ഉള്ളൊരു കാരണം ആ മീറ്റിങ്ങാണ്. അപ്പം മീറ്റിംഗ് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ട്യൂണുണ്ടാക്കിയിട്ട് പാട്ട് കഴിക്കുന്ന ആളല്ലേ? ഉഷാരി പറഞ്ഞിട്ടുണ്ട്, ആ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ കയ്യിൽ വല്ലതൊക്കെ സ്റ്റോക്ക് ഉണ്ട്, നല്ലതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം, പിന്നെ വെറുതെ അധ്വാനിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഈ സ്റ്റോക്കുള്ള സ്റ്റോക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാലേ, ഞാൻ ഈ ഇടയ്ക്ക് നാടകങ്ങൾക്ക് ചെയ്യുന്നതാണ്. അത് ഒന്നോ രണ്ടോ നാടകം കൊണ്ട് മരിച്ചു പോണാണ്. അപ്പോൾ അത് നല്ല പാട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ടേപ്പിലാക്കി വെക്കും. അപ്പോൾ അങ്ങനെ കേൾപ്പിച്ചു വന്ന കൂട്ടത്തിൽ വിമോക ശോക കേട്ടവർ, അത് ഭാഗ്യവശാൽ ആ പാട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് ടേപ്പിലാക്കിയതാണ്. രാധാവിശ്വനാഥ്, അത് ഈ വോയിസ് ഓഫ് തൃശ്ശൂരിലെ മെയിൻ ആർട്ടിസ്റ്റായിരുന്നു രാധാവിശ്വനാഥ്, നല്ല പാട്ടുകാരിയാണ്. അവരുടെ സ്വദേശം തിരുവല്ലാമല. അവരെ ഒരു ദിവസം കിട്ടിയപ്പോൾ എൻ്റെ കുറേ ട്യൂൺസ് അവർക്ക് പറഞ്ഞു കൊടുത്തു, പാട്ടായിട്ട് ടേപ്പിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പാട്ട് അവരെ കൊണ്ട് പാടിച്ചിരുന്നു. ഈ വിമുഖ വികാരപുഷ്പതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞേ, ഇത് നമുക്ക് എടുത്താലോ, ഞാൻ പറയുന്നത് 150 നാടകങ്ങൾ ചെയ്യണം. അതിനെന്താ, ആളുകളൊക്കെ ഇതൊക്കെ ഓർത്തിരിക്കാൻ പോകണം, 150 നാടകങ്ങൾ ചെയ്യണമെന്താ, എന്നാൽ സാഹിത്യം മാറ്റിയാൽ മതി. അങ്ങനെ അവിടെ വെച്ച് എത്ര പാട്ട് വേണമെന്നും അത് ഞാൻ തിരഞ്ഞെടുത്തോളണമെന്നും പാട്ടുകാരെ ഞാൻ നിശ്ചയിച്ചോളണമെന്നും ഒക്കെ തീരുമാനമായി. അപ്പോൾ ഇതാരാ പാടിയെന്ന് എന്നോട് ചോദിച്ചു. ഇത് എസ് ജാനകിയല്ലേ പാടിയെന്ന് ചോദിച്ചു. എസ് ജാനകി എങ്ങനെ പ്രതാപിന് കിട്ടി പാടിക്കാൻ? അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ പറഞ്ഞത് ഇത് നാട്ടിലൂടെ ഒരു കുട്ടി പാടിയാണ് എന്നാൽ നമുക്ക് എന്തിനാ ജാനകിയെ വിളിക്കണം, അപ്പോൾ അത്രയും കാശ് ലാഭം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ പാട്ടുകാരെയൊക്കെ ഫിക്സ് ചെയ്ത് ജയേന്ദ്രന് യേശുദാസിന് ഓരോ പാട്ട് കൊടുത്തു. ഈ ക്ലബിലെ ഈ രാധാവിശ്വനാഥും സതി എന്ന് പറഞ്ഞൊരു കുട്ടി, അതും മുമ്പ് പറഞ്ഞ മോഹനരാഗത്തിൽ ആകാശത്താഴ്വരെ കട്ടിൽ എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്.

0: പാട്ട്, അതേ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ ഒരു ഏഴ് പാട്ട്, ആറ് പാട്ട് അത് ഈ വിമുഖ ശോക രണ്ടുപേർ പാടും, ആണും പെണ്ണും പാടും, അങ്ങനെ ഏഴ് പാട്ട് അങ്ങനെ ഫിക്സ് ചെയ്തു. ജോൺസൺ വന്നു.
1: ഗായിക രാധാ വിശ്വനാഥ്.

അപ്പോൾ ഞാൻ യേശുദാസിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു പരീക്ഷണം നടത്തണം. നിങ്ങൾ തരംഗിണി സ്റ്റുഡിയോ ഒക്കെ പണിയുകയല്ലേ, ഇത് പറിച്ചു നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളിവിടെ ഒരു ഹാളിൽ വെച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുകയാണ്, ഒരു പാട്ട് താങ്കൾക്ക് വെച്ചിട്ടുണ്ട്, വന്ന് പാടാമോന്ന് ചോദിച്ചു. പാടാമെന്ന് പറഞ്ഞു. തൃശ്ശൂര് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു പണ്ട്, അതിൻ്റെ ഉടമസ്ഥനൊരു കൃഷ്ണൻ, അങ്ങനൊരു നടനെന്ന ഗീതൻ എന്ന് പറഞ്ഞൊരു ഹാളുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ രൂപം ഭാവം എന്താണെന്ന് എനിക്ക് പിടിയില്ലാട്ട. ആ ഹാള് തിരിഞ്ഞെടുത്തു. വോയിസ് ഓഡിറ്റോറിൽ കുറേ സൈന്യങ്ങളുണ്ട്, ഇവരെല്ലാവരും കൂടി വന്ന് 10 ദിവസം ഒരു ഉത്സവം പോലെയായിരുന്നു. യേശുദാസ് അവിടെ വന്ന് പാടി.

0: നടനനികേതൻ എന്ന ഹാളിൽ വെച്ച് 10 ദിവസങ്ങളോളം നീണ്ടുനിന്ന റെക്കോർഡിംഗിൽ പിറന്നു വീണത് മികവാർന്ന 7 ഗാനങ്ങൾ.
1: അതിനു മുമ്പ് ആരും സിനിമയുടെ പാട്ടുകൾ ഹാളിൽ റെക്കോർഡ് ചെയ്യാൻ ഒരുങ്ങിയിട്ടില്ല. ഞാൻ നിർബന്ധിതനായതാണ്. എൻ്റെ സിനിമ ആണെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. ആ ഹാളിനൊരു ഗുണമുണ്ടായി, സൈഡൊക്കെ ഓപ്പണായിരുന്നു. സൈഡൊക്കെ ഇങ്ങനെ തുറന്നില്ല നമുക്ക്, ഡാൻസുകാർ പിള്ളേർ വേർക്കാതിരിക്കാനേ ഓപ്പൺ സ്പേസ് ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹാളിലിരുന്ന് വാൾ ക്ലോക്ക് ചൈം ചെയ്തിട്ട് റീപ്ലേയിൽ കേട്ടില്ല അത്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ഡെപ്ത് എന്തായിരുന്നു അല്ലെങ്കിൽ കോഴിക്കോട് കോയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ വന്നിരുന്നത്. അതൊക്കെ ജോൺസൻ്റെ മിടുക്കാണ്. ജോൺസൺ ഇല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. രാമുവിന് വലിയൊരു സോണിയുടെ വലിയൊരു ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ വന്നിരുന്നു. രാമുവും പാരലായിട്ടൊന്ന് റെക്കോർഡ് ചെയ്തു നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട്. രാമു നമ്മുടെ ഒരു പയ്യനെ പോലുള്ള ഒരാളായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ രാമു. രാധാവിശ്വനാഥും ഈ സതിയും തൃശ്ശൂർക്കാർ തന്നെ, വോയിസിലെ ആർട്ടിസ്റ്റുകൾ തന്നെ. അവരൊക്കെ ഒന്ന് പാടി 5 ദിവസം ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഒന്നിച്ചിരുന്ന റിഹേഴ്സലാണ് അന്ന്. മീറ്റ് മറ്റത് വന്നിട്ടില്ല, ഡിജിറ്റൽ വന്നിട്ടില്ല. പക്ഷേ 16 വയലിനുണ്ടായിരുന്നു. ഇവരങ്ങോട്ട് മൂളിക്കാൻ തുടങ്ങിയാൽ വേറെ ഒരു ശബ്ദത്തിൻ്റെ അകത്തേക്ക് കയറില്ല. മുറ്റത്ത് ചെയ്വീടിൻ്റെ ശബ്ദം വന്നാൽ ഒരു 5-6 പേര് അവിടെ പോയി വടിയായിട്ട് നിൽക്കുകയാണ് അടിച്ച രാത്രി. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എനിക്കും ജോൺസണും ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് വിജയിക്കുമോ വിജയിക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഞാൻ ഈ ക്യാമറ ആയിട്ട് സിങ്ക് ചെയ്യണ ടേപ്പ് റെക്കോർഡർ വേണമെന്ന് പറഞ്ഞിട്ട് ചിത്രാഞ്ജലി ഇന്ന് ടേപ്പ് റെക്കോർഡർ വരും. പിന്നെ ഈ പറഞ്ഞ രാമു ഉണ്ടായിരുന്നു. രാമു നമ്മുടെ

0: നല്ല കണക്കി എപ്രകാരം വരുത്തി. പിന്നെ ഇത് ഒരു പാട്ട് ഇങ്ങോട്ട് പാടി കേട്ട് കഴിഞ്ഞാൽ അതുവരെ ടെൻഷനായിരുന്നു. അപ്പോൾ റിഹേഴ്സൽ തുടങ്ങുന്നത് 9 മണിക്കാണ് കാലത്ത്. ആദ്യത്തെ പാട്ട് റെക്കോർഡിങ് തീർന്നപ്പോൾ 7 മണിയായി രാത്രി. ഈ കാലത്ത് 9 മുതൽ രാത്രി 7 വരെ ഈ ആശങ്കയാണ് മനസ്സിൽ, ഇത് എങ്ങനെയാവോ എങ്ങനെയാവോ എന്ന്.
1: തത്വചിന്തകൾ സ്ഫുരിച്ചു നിൽക്കുന്ന ഒരു ഗാനം കൂടി പാടാനുണ്ടായിരുന്നു യേശുദാസിന്.
0: യേശുദാസിന് വിമോഖശോകവും ഭൂഗോളം ഒരു ശ്മശാനം.
1: ആ പാട്ടിന്റെ ഈണവും മുൻപ് പ്രതാപ് സിംഗ് ചിട്ടപ്പെടുത്തിയ ഒരു നാടക ഗാനത്തിൻ്റെതായിരുന്നു.
0: അത് ഒരു നാടകത്തിൽ ഞാൻ ചെയ്തിട്ട് ഇതെടുത്ത സിനിമയിൽ, ഏതോ ഒരു നാടകത്തിന് പേരോർമ്മില്ല, വർഷങ്ങളായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ ഒരു ഡോക്ടർ ശശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശശി നാടകം എഴുതും, പാട്ടുകൾ എഴുതും. അപ്പോൾ ശശിയുടെ ഒരു നാടകത്തിൽ

0: തത്വചിന്തകൾ സ്ഫുരിച്ചു നിൽക്കുന്ന ഒരു ഗാനം കൂടി പാടാനുണ്ടായിരുന്നു യേശുദാസിന്.
1: യേശുദാസിന് വിമോഖശോകവും ഭൂഗോളം ഒരു ശ്മശാനം.
0: ആ പാട്ടിന്റെ ഈണവും മുൻപ് പ്രതാപ് സിംഗ് ചിട്ടപ്പെടുത്തിയ ഒരു നാടക ഗാനത്തിൻ്റെതായിരുന്നു.
1: അതും ഒരു നാടകത്തിൽ ഞാൻ ചെയ്തിട്ട് ഇതെടുത്ത സിനിമയിൽ ഏതോ ഒരു നാടകത്തിന് പേരോർമ്മില്ല, വർഷങ്ങളായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ ഒരു ഡോക്ടർ ശശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശശി നാടകം എഴുതും, പാട്ടുകൾ എഴുതും. അപ്പം ശശിയുടെ ഒരു നാടകത്തിൽ വേണ്ടിയിട്ട് ഭൂഗോളം ഒരു ശ്മശാനം തുടങ്ങുന്ന ഒരു പാട്ട് എഴുതി ആ നാടകത്തിൽ പാടിയിരുന്നു. അതും എൻ്റെ ടേപ്പിൽ അന്ന് ആരോ പാടി റെക്കോർഡ് ചെയ്തിട്ടിരുന്നു. പ്രൊഡ്യൂസേഴ്സ് കേട്ടപ്പോൾ ആ പാട്ട് ഇഷ്ടമായി, അതും വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഭൂഗോളം ഒരു ശ്മശാനം എന്നുള്ള ആദ്യത്തെ വാചകം മാത്രം നിലനിർത്തിയിട്ട് ബാക്കി കേസ് നമ്പൂരിയെ കൊണ്ട് വേറെ ആളെ കൊണ്ട് എഴുതിച്ചു.

0: നമുക്ക് ആ ട്യൂണിങ്ങിൻ്റെ ഒരു ഇതല്ലേ. പക്ഷെ അതിൽ തന്നെ വേണമെങ്കിൽ പുള്ളി മറ്റേ ശൈലിയൊക്കെ കൊണ്ടുവന്നിട്ട് അപാരമായ ട്യൂൺസ് ഉണ്ടാക്കി നല്ലൊരു പ്രതിഭാശാലിയായ സംഗീത സംവിധായകനാണ്. ഓൺലി തിങ് അതിൽ കുറച്ച് എക്സസായിട്ട് ശാസ്ത്രീയം കയറ്റി എന്ന ഒരു പലർക്കും പല അഭിപ്രായമുണ്ട്. സന്ദർഭം, പാടുന്നയാൾ, അയാളുടെ പ്രദേശം, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ സംഗീതമായിട്ടുള്ള ബന്ധം. ഒരു ഗ്രാമീണൻ പാടുമ്പോൾ ഞാൻ കൂകാത്ത പൂങ്കുയിലെ ട്യൂൺ ചെയ്യുമ്പോൾ വളരെ പ്ലെയിനായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അയാളൊരു പ്യുവർ ഗ്രാമീണനാണ്. ആ കാലഘട്ടത്തിൽ അയാൾക്ക് സംഗീതമൊന്നും കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമില്ല. അപ്പോൾ അയാളെ കൊണ്ട് ഞാൻ അയാളുടെ വായിക്കുള്ളാത്ത സാധനം അയാളുടെ വായി കുത്തിവെച്ചാൽ എങ്ങനെ ഇരിക്കും? അതൊന്ന്. രണ്ടാമത്, നമ്മളൊരു പാട്ടുണ്ടാക്കിയാൽ എൻ്റെ വ്യൂ ആണതാണ്, ഇത് കൂടുതൽ ആളുകൾ പാടി നടക്കണതല്ലേ നമുക്ക് സന്തോഷം തരുന്നത്. അത് പല ചില ആളുകൾ ബുദ്ധിമുട്ടായതുകൊണ്ട് പാടാതിരിക്കുകയും ചില ആളുകൾ മാത്രം അത് പാടുകയും ചെയ്താൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം എൻ്റെ ഔട്ട്ലുക്ക് അത് പാടണം എന്നുള്ളതാണ്. ഞാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു പാട്ടിലും കൊടുത്തിട്ടില്ല.
1: ചിത്രത്തിൽ രാധാ വിശ്വനാഥ് പാടിയ ഒരു ക്രിസ്തീയ

0: ഈണത്തിനും ഭാവത്തിനുമനുസരിച്ചാണ് ഗായകരുടെ തെരഞ്ഞെടുപ്പ്.
1: അങ്ങനെയൊന്നുമില്ല, പാട്ട് ആദ്യം ചെയ്യുമ്പോൾ ഇത് ആരെക്കൊണ്ട് പഠിക്കണം എന്നുള്ളതിനേക്കാൾ പറഞ്ഞ ഇതെങ്ങനെ ഇത് കമ്പോസ് ചെയ്ത് അതൊരു നല്ല സാധനമാക്കുക എന്നുള്ളതാണ്. ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ ആര് പറ്റും.
0: സംഗീത നിർവഹണത്തെക്കുറിച്ചുള്ള സ്വന്തം നിലപാടുകൾ വിശദീകരിക്കുകയാണ് പ്രതാപ് സിംഗ്.
1: അല്ലാണ്ട് അയാളുടെ ശബ്ദത്തിന് വേണ്ടി, യേശുദാസിൻ്റെ ശബ്ദത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ മാഷ് ഉണ്ടാക്കിയില്ലേ, ഈ രാഗവിസ്താരമൊക്കെ കേട്ടി രവീന്ദ്ര മാഷൊക്കെ അത് കച്ചേരി പോലെ ആക്കിയിട്ടുണ്ടല്ലോ പല പാട്ടും. അങ്ങനെ മോശക്കാരനല്ല കേട്ടോ, അപാരമായ ട്യൂൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വാർമുകിലെ എന്ന് പറഞ്ഞൊരു പാട്ട് ചിത്രപഠന അത് പാടുമ്പോൾ ഹൃദയരമണ എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ നമുക്ക് ഇവിടെ എന്തോ ഫീൽ ചെയ്യണം എന്നൊക്കെ തോന്നുന്നു.

ബോംബെയിലായിരുന്നു ഈ കുട്ടി ചെറുപ്പത്തിൽ. ബോംബെയിൽ യേശുദാസിൻ്റെ കൂടെ ഒരു 30 ഗാനമേളയെങ്കിലും ഫ്രീ ആയിട്ട് കാശ് മേടിക്കാതെ പാടിയേക്കുന്ന കുട്ടിയാണ്. അത് കഴിഞ്ഞ് നാട്ടിൽ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് നാട്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ ബോംബെയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പരിചയപ്പെടുക, രണ്ടു മൂന്ന് പ്രാവശ്യം പോവുകയോ ആ കുട്ടിയുടെ ഒരുപാട് പാട്ടുകൾ ഞാൻ വേറെ റേഡിയോ തൃശ്ശൂർ റേഡിയോ സ്റ്റേഷനിലെ പാട്ടുകാരിയായിരുന്നു. അപ്പോൾ അവിടുത്തെ പാട്ടുകളൊക്കെ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത്, അപ്പോൾ ആ കുട്ടി പാടിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് ആശങ്ക എനിക്കില്ല. അപ്പോൾ അങ്ങനെ നിത്യചൈതന്യദായക രാധയുടെ ശബ്ദത്തിൽ മൈക്കിലിങ്ങോട്ട് സ്പീക്കറിൽ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഉള്ളു തണുത്ത ആളുകളുടെ.

0: പിന്നെ ഒരു ക്ലബ്ബ് സോങ് പോലെ പാടി, ജീവിതം പ്രണയമധുരം, അതാളും കേട്ട് കാണില്ല.
1: രാധാ വിശ്വനാഥ് പാടിയ ക്ലബ് സോങ് ഗണത്തിൽപ്പെടുന്ന ഒരു ഗാനം
0: ജീവിതം പ്രണയമധുരം.

0: ഒരു ഗുരുത്വദോഷമോ ഒരു തലയിലെഴുത്തോ ഈ നമ്മുടെ ഡയറക്ടർക്ക് വേണ്ടി അങ്ങനെ പറയുന്ന ആശയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ ഗംഭീരമാണല്ലോ തോന്നും. പക്ഷേ അത് അതുപോലെ ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സാവകാശം നിനക്ക് കിട്ടാറില്ല, അതിൻ്റെ കുറവുകൾ മൊത്തം നമ്മൾ കഥ കേൾക്കുമ്പോൾ കോരി തിരിച്ചു മുൾക്കിരീടം. പക്ഷെ പടം ഫെയിലിയറായില്ലേ, അതുപോലെ ഒരു അനുഭവമായിരുന്നു മുത്തിനും ഉണ്ടായത്. ഓൺലി തിങ് അതിൽ ജീവിച്ചിരിക്കുന്നത് പാട്ടുകൾ മാത്രം. ഇപ്പോൾ എവിടെ പോയാലും എന്നെ അറിയും ഈ പാട്ട് പറഞ്ഞ.
1: എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത് 1976 പുറത്തുവന്ന മുത്ത് എന്ന ചിത്രത്തിൽ മധു, റാണിചന്ദ്ര, അടൂർ ഭാസി, ശങ്കരാടി തുടങ്ങിയ താരങ്ങൾ അണിനിരന്നു. പ്രതീക്ഷിച്ച രീതിയിൽ വാണിജ്യ

പിന്നെ കണ്ണുനീരിൻ കടലിലേക്ക് ആരും ആരും അറിയാതെ വിണ്ണിൽ നിന്നൊരു സ്വപ്ന ബിന്ദു അടർന്നു വീണു ജയേന്ദ്രൻ. അത് ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അത് ടൈറ്റിൽ സോങ്ങാണ്. ടൈറ്റിൽ സോങ് ആളുകൾ ഇങ്ങനെ വിട്ടുകളയും.

വിഷാദമധുരമായ ഒരു ഗാനത്തിന് ഭാവാത്മകമായ ആലാപനത്തിലൂടെ ജീവനേകിക്കൊണ്ട് ജയചന്ദ്രനും ഈ ചിത്രത്തിൽ സാന്നിധ്യം രേഖപ്പെടുത്തി.

0: ഓർമ്മകളുടെ സംഗീതം ഇവിടെ പൂർണ്ണമാകുന്നു.
1: എടാ നീ കൈയഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSF ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡുകൾ ഈ ആഭ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 72 ആരോഗ്യ കേന്ദ്രങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും ഇന്ത്യ നേപ്പാളിന് കൈമാറി. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചതാണിത്. ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിൻ്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 വീട്ടുവളപ്പിൽ നടത്തും. ഇപ്പോൾ പറവൂർ ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. മന്ത്രി PC വിഷ്ണുദാസ്, IB MP രമേഷ് പിഷാരടി MLA ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിവരെയാണ് പൊതുദർശനം. സംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീംകുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം ആണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യ കഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചിരുന്നതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിൻ്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും നേടി. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് കോട്ടകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 +1 ക്ലാസ് ആരംഭിക്കും. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പറിൻ്റെ ചോർച്ച സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായി നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങൾ

മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടപ്പ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചു വരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപ്പര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് നിർവഹിക്കും. ആരോഗ്യ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വിജയമെന്ന് പറഞ്ഞു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മെയ് വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺ തുറക്കാതെ എന്ന റേഡിയോ നാടകത്തിൻ്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകൾ ജനനി എന്നിവരാണ് പുലർച്ചെ മരിച്ചത്. ശിവകാശിയിൽ നിന്ന് ആലുവയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. അഹമ്മദ്കുട്ടി പുത്തലത്ത് രചിച്ച കനലൂതും കനവുകൾ എന്ന കവിതാ സമാഹാരം കോഴിക്കോട്ട് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി VS ബിന്ദുകുമാരി പുസ്തകം ഏറ്റുവാങ്ങി. 2018 കോഴിക്കോട് നടന്ന ദേശീയ വോളി ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ എന്ന നിലയിൽ ഒരു സാമ്പത്തിക ഇടപാടിലും താൻ പങ്കാളിയല്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. ടൂർണമെന്റ് കഴിഞ്ഞ് ഓഡിറ്റ് പൂർത്തിയാക്കി കമ്മിറ്റി പിരിച്ചുവിട്ടതാണ്. പരാതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 24:10. 438.6 മീറ്ററിലുള്ള പ്രഭാത പ്രക്ഷേപണം കഴിഞ്ഞു. അടുത്ത പ്രക്ഷേപണം 12 മണിക്ക് കേൾക്കാം. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ പി എസ് സി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ, വിവാഹമോചിതർ ആണെങ്കിൽ ആയുധ തെളിയിക്കുന്ന രേഖ സഹിതം, പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ June 24 വൈകിട്ട് 5 PM ഓഫീസിലെത്തിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0493620222
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: മീനങ്ങാടി IHRD മോഡൽ കോളേജിൽ കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. കൊമേഴ്സ് വിഷയത്തിൽ ഈ മാസം 8-നും കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ 9-നും രാവിലെ 10:30 അഭിമുഖം നടക്കും. ഫോൺ നമ്പർ 8547-00507.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
7: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. ആദരാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത.

0: എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്രം, വ്യാപാരം ഉൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളെയും കുറിച്ച് വിശദമായ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നതായി ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനു കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ അഭ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡുകൾ ഈ അഭ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പറിന്റെ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 72 ആരോഗ്യ കേന്ദ്രങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും ഇന്ത്യ നേപ്പാളിന് കൈമാറി. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചതാണിത്. ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിവരെയാണ് പൊതുദർശനം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീംകുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും നേടി. മുഖ്യമന്ത്രി VD സതീശൻ പറവൂർ ടൌൺഹാളിലെത്തി സലീംകുമാറിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഏതു പ്രതിസന്ധിയിലും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ അടുത്ത വ്യക്തിബന്ധം സലീംകുമാറുമായി തനിക്കുണ്ടായിരുന്നുവെന്നും ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും അദ്ദേഹം വികാരവായ്പോടെ അനുസ്മരിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അനുശോചിച്ചു. കോൺഗ്രസ്സുകാരനായതിന്റെ പേരിൽ മാത്രം വന്നുചേരാത്ത ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു സലീംകുമാറെന്ന് അദ്ദേഹം പറഞ്ഞു. തനത് ശൈലിയിലെ അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത പ്രതിഭാധനനായ കലാകാരനായിരുന്നു സലീംകുമാറെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ നൽകിയ ദിനാചരണ സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി K. മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായം നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15 വരെയാണ് 1-ാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് കോട്ടകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 +1 ക്ലാസ് ആരംഭിക്കും. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം.

പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ രാവിലെ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത 66 ഭാഗമായ സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറി. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. സമർപ്പണ സമ്മേളനം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. സ്മൃതിശേഖരങ്ങളുടെ സമർപ്പണം ഡോക്ടർ കെ മുരളീധൻ നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 503 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിൽ 3 368 റൺസ് എന്ന നിലയിലാണ് മത്സരം പുനരാരംഭിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. കണ്ണൂരിൽ 7 സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്നലെ നടന്ന പ്രദർശന മത്സരത്തിൽ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നയിച്ച ചേംബർ ടീം വിജയിച്ചു. MLA TK ഗോവിന്ദൻ, TO മോഹനൻ, മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ ഉൾപ്പെട്ട ടീമിനെയാണ് ചേംബർ ടീം പരാജയപ്പെടുത്തിയത്. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബും KUWJ സംസ്ഥാന ടീമും മലപ്പുറം കണ്ണൂർ ടീമുകളും ഏറ്റുമുട്ടും. ഇന്ത്യൻ വനിത ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മെയ് വിരമിച്ചു. 13 നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കു വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശിക ആയവർക്ക് ഗവൺമെന്റ് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. NDA ഗവൺമെന്റ് 12 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായ സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കമായി. BJP പ്രവർത്തകർ കൊല്ലം ബീച്ചും പരിസരവും ശുചീകരിച്ചു. പാർട്ടി സംസ്ഥാന വക്താവ് കേണൽ S ദിന്നി ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകൾ ജനനി എന്നിവരാണ് പുലർച്ചെ മരിച്ചത്. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. ആദരാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക്

അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 24 മാസം. 6 മാസം ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.

0: സമയം 12 മണി കഴിഞ്ഞ് 49:55. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൗകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണ ശീലങ്ങളിലൂടെ

0: ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാൻ ഒരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
1: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NDA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നിപ്പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഈ

0: ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് ടൗൺഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള

0: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് ടൗൺ ഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
1: साइक्लिंग करने से आपकी हेल्थ अच्छी रहे. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूँ कि हमारी कई समस्या का समाधान होगा.
0: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെ എൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൗകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അഗ്നിബോംബചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധത്തിൽ മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ ഉൾപ്പെടെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. തനത് ശൈലിയിലെ അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത പ്രതിഭാധനനായ കലാകാരനായിരുന്നു സലീം കുമാർ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സലീം കുമാറിന്റെ വേർപാട് ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ നഷ്ടമാണെന്ന് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന്

ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെ മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ തടഞ്ഞതായി ജില്ലാ കലക്ടർ. ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും ട്രക്കിംഗുകളും തടഞ്ഞു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അന്താരാഷ്ട്ര സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര കായിക താരം ഒളിമ്പ്യൻ KT ഇർഫാൻ ബീച്ചിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ദിനം ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് നഷ്ടം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 519 റൺസ് എടുത്തിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപിടി മനോഹര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനോത്സവം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശമായി ഞങ്ങൾക്ക് അയക്കൂ. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യം യൂസഫലി കേച്ചേരി രചിച്ച് രവീന്ദ്രനീണം നൽകി ചിത്രപാടിയത്, ചിത്രം മഴ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. നമ്പർ 9000224440. ഗാനോത്സവത്തിൽ അടുത്ത ഗാനം തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂൺ 13 പിറന്നാൾ ആഘോഷിക്കുന്ന ഭർത്താവിനു വേണ്ടി മൊകേരിയിൽ നിന്ന് മായ.

ഇനി കേൾക്കാം കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. യേശുദാസ് പാടിയത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും രമ, ടാഗിൻ, ഗംഗശ്രീ എന്നിവർ.

ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അനുസ്യൂതിന് വേണ്ടി അമ്മ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഇനി ഗപ്പി എന്ന ചിത്രത്തിൽ സൂര്യ സന്തോഷ് പാടിയത്. വിനായക് ശശികുമാറിന്റെ രചനയ്ക്ക് വിഷ്ണു വിജയ് ഈണം നൽകി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വേഗം ഞങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 9400024444. ഇനി ഷിബു ചക്രവർത്തി രചിച്ച്

0: ഗാനോത്സവത്തിനിനി വട്ടോളി പരുമയിൽ നിന്നും ബാബു ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം തേന്മാവിൻ കൊമ്പത്ത്.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

ഗാനോത്സവത്തിലെ അടുത്ത ഗാനം അമ്മ ശാന്തയ്ക്ക് വേണ്ടി മകൻ സുജിത്ത് ആവശ്യപ്പെടുന്നതാണ്. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് കൈതപ്രത്തിന്റെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ ഈണം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശമായി ഞങ്ങൾക്ക് അയക്കൂ. അയക്കേണ്ട നമ്പർ 9400224440. അടുത്ത ഗാനം എറണാകുളത്ത് നിന്നും ഷെബിൻ ദിവ്യയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം നൽകി കല്യാണിയും സംഘവും പാടിയത്, ചിത്രം പട്ടാളം.

കോട്ടക്കലിൽ നിന്നും സന്ദേശമയച്ച ഹാജിറയുടെ ഇഷ്ടഗാനം കേൾക്കാമിനി. സമൂഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ രചന ജോൺസന്റെ ഈണം.

ഗാനോത്സവത്തിൽ അവസാനമായി റഫീഖ് അഹമ്മദ് രചിച്ച് ഷഹബ സമനീണം നൽകി ഗായത്രി പാടിയത് ചിത്രം സ്പിരിറ്റ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോഴിക്കോട് നിന്നും ചിൻസി ചന്ദ്രൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇന്നത്തെ ഗാനോത്സവം സമ്പന്നമാക്കിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് കേൾക്കാം ഡൽഹി റിലേ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ചന്ദൻദാസ് പാടിയത്.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:17. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. നജീം അർഷാദും സപ്തപർണ ചക്രവർത്തിയും പാടിയ ഗാനം ചിത്രം ഇമ്മാനുവൽ. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്.

വിനീത് ശ്രീനിവാസൻ, സയനോര ഫിലിപ്പ്, സിസിലെ എന്നിവർ പാടിയ ഗാനം ചിത്രം മായാബസാർ. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് രാഹുൽ രാജ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ജൂൺ 7

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തു പറ്റി?
4: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
3: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോന്നും ഒക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലെന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
4: ചുരുക്കി പറഞ്ഞ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
3: തീർച്ചയായും, ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
5: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
6: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: ഇനി കേൾക്കാം NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി.
10: This is Akashvani. In the special series, now we bring you a discussion on 12 years of the Modi government, from women empowerment to women-led development. Participants are Professor Sushma Yadav and Aditi Tandon, senior journalist. Moderator is Sonu Sood. Ye Akashvani hai. Prastut hai Vishesh Shrinkla. इसके अंतर्गत आज सुनिए मोदी सरकार के 12 साल महिला सशक्तिकरण का परिवर्तनकारी दशक. इसमें भाग ले रही हैं प्रोफेसर सुषमा यादव और वरिष्ठ पत्रकार अदिति टंडन. कार्यक्रम का संचालन कर रही हैं सोनू सूद.
11: In the 12 years of NDA government, Prime Minister Narendra Modi has consistently said women empowerment is one of the key priorities of this government, and the government's dream of upgrading women's development to women-led development has turned to reality thanks to the focused efforts of the government, be it education, health, financial inclusion, livelihood avenues, security, quality of life. The targeted schemes of the government have empowered and accorded respect and dignity to women as a powerful economic force, giving them confidence and opportunities to break new frontiers. To discuss this emergence of women as an integral and crucial part of nation building, we have with us two very special guests, Professor Sushma Yadav and senior journalist Aditi Tandon. So Professor Sushma Yadav ji, we would like to start with you. Hum aap se jo aarthik sashaktikaran hua hai pichle 12 varshon mein NDA sarkar ke is karyakal mein, uske upar hum aap se discussion karna chahenge, chahe wo pradhanmantri jan dhan yojana हो जिसमें 32 करोड़ महिलाओं से अधिक के बैंक अकाउंट खुले पहली बार, या फिर जो एक एस्पिरेशनल एंटरप्रेन्योरशिप का सपना पूरा करने वाला जो पीएम मुद्रा योजना थी, उसमें से 3 में से 2 जो लाभार्थी थी वो महिलाएं थी, और महिला एंटरप्रेन्योर्स को 16 लाख करोड़ रुपए से अधिक के लोन्स प्राप्त हुए. सो ये स्कीम्स तो अच्छी थी ही, लेकिन जो इनका इफेक्टिव इंप्लीमेंटेशन हुआ है और जो महिलाओं के फेवर में इंप्लीमेंटेशन हुआ है, क्या इसे आप एक बड़ी उपलब्धि मानती हैं? कैसे देखती हैं आप इनके महत्व को?
12: बहुत बड़ी उपलब्धि मानती हूँ. प्रधानमंत्री मोदी जी के लिए विकसित भारत महिलाओं के बिना हो ही नहीं सकता, मैं ये बात याद दिलाना चाहती हूँ यहाँ. और विकसित भारत का मतलब उनके लिए है एक सशक्त, सक्षम और स्वावलंबी नारी समूह और नारी शक्ति. उनका मानना है कि जब तक महिलाएं इस विकास की यात्रा का हिस्सा नहीं बनेंगी, तब तक भारत विकसित नहीं बन सकता. और आप जानते हैं कि उनका इस समय सबसे बड़ा ध्येय, उद्देश्य और स्वप्न वो सब विकसित भारत एट द रेट ऑफ 2047 है
11: जी.
12: उस यात्रा के लिए उन्होंने, और आप जानते हैं कि जो शक्ति है वो शक्ति मानसिक तो होती है, बौद्धिक तो होती है, पर आर्थिक सबसे अधिक होती है, जो दिखाई देती है. मानसिक और बौद्धिक शक्ति दिखाई नहीं देती है, लेकिन आर्थिक शक्ति तो स्पष्ट दिखाई देती है. इसलिए सबसे पहले वित्तीय समावेश की बात उन्होंने की है. और

0: 2029 का जो अगला इलेक्शन है वो 33% महिलाओं के साथ आरक्षण के साथ लड़ा जाएगा। अगर वो संभव हो पाया तो तब से लेकर फिर महिला सशक्तिकरण का असली दौर शुरू होगा, जब महिलाएं पॉलिटिकल रिप्रेजेंटेशन में उनको अपना सही हिस्सा मिलेगा।
1: So as India moves towards the goal of Viksit Bharat by 2047, the role of women is increasingly becoming central to this journey. Across sectors, women are contributing as workers, entrepreneurs, farmers, innovators and leaders. Sushma ji, Aditi ji, thank you so much for this insightful and inspiring discussion.
2: Thank you.
3: In this special series, you were listening to a discussion on 12 years of the Modi government, from women empowerment to women-led development. Participants were Professor Sushma Yadav and Aditi Tandon, senior journalist. Moderator was Sonu Sood. This program was produced and presented by the News Services Division of Akashvani. Vishesh Shrinkhala ke antargat abhi aap sun rahe the Modi Sarkar ke 12 saal Mahila Sashaktikaran ka Parivartankari Dashak. इसमें भाग ले रही थी प्रोफेसर सुषमा यादव और वरिष्ठ पत्रकार अदिति टंडन। कार्यक्रम का संचालन कर रही थी सोनू सूद। ये कार्यक्रम आकाशवाणी के समाचार सेवा प्रभाग द्वारा प्रस्तुत किया गया।
4: നിങ്ങൾ ഇതുവരെ കേട്ടത് എൻഡിഎ ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി.
5: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
6: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
7: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
6: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക് എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
7: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
6: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ലതാ മങ്കേഷ്കറും എം ജി ശ്രീകുമാറും. ചിത്രം ദിൽ സേ. സംഗീതം എ ആർ റഹ്മാൻ. ഗാനരചന ഗുൽസാർ ഗിരീഷ് പുത്തഞ്ചേരി.

0: പപ്പാ, കോളേജ് ഫീസ് കൂടുതലാണ്.
1: മോളെ,
2: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്ന് കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
0: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
6: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
5: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
6: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
5: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
7: സുരേഷ് വാഡ്കറും ഹരിഹരനും പാടിയ ഗാനം, ചിത്രം മാച്ചിസ്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: എടാ, നീ കൈ എഴുകുന്നില്ലേ?
4: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നെ.
3: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ എഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
4: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
5: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
6: ആകാശവാണി കോഴിക്കോട്, ഹിന്ദി പാഠം.
7: പ്യാരേ ശ്രോതാവോ, ആജ് കാ ഹിന്ദി പാഠ കാര്യക്രം മേം ആപ് സഭി കാ സ്വാഗത് ഹേ. ആജ് കാ പാഠ ലേ രഹാ ഹേ ഡോക്ടർ ചന്ദ്രമോഹൻ കെ. പാഠ പഠ് രഹാ ഹേ ബാലശങ്കർ പ്രതീക്ഷ.
8: നമസ്തേ സർ.
9: നമസ്തേ, മേ ഡോക്ടർ ചന്ദ്രമോഹനൻ കെ, പോയിൽകാവ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ ഹിന്ദി അധ്യാപക ഹും. അച്ഛ, ആപ് സബ് അപ്ന പരിചയ ദോ.
8: മേം ബാലശങ്കർ ഹും.
10: മേം പ്രതീക്ഷ ഹും.
9: അച്ഛ, ആപ് സബ് ടീക് ഹേ നാ?
10: ഹാ ജി.
9: ആജ് ഹം കക്ഷ ശുരു കരേ തോ ആജ് ഹം സജ്ഞ വിഷയ പർ ചർച്ച കരേംഗേ. പ്രതീക്ഷ, ക്യാ തും ബതാ സക്തി ഹോ സജ്ഞ മനെ ക്യാ ഹേ?
10: नहीं सर.
9: ठीक है, बालशंकर क्या तुम बता सकते हो?
8: जी, संज्ञा नाउन है क्या?
9: अच्छा, तुमने सही बताया. संज्ञा माने नाउन, मलयालम में कहे तो नामम. प्रतीक्षा, क्या तुम समझ गई?
10: हाँ जी, संज्ञा माने नाउन.
9: नाउन. अच्छा बालशंकर, क्या तुम संज्ञा के कुछ उदाहरण बता सकते हो?
8: मोहन, दिल्ली, किताब, बलाई, क्या यह ठीक है ना सर?
9: प्रतीक्षा, तुम बताओ, ये सब संज्ञा है?
10: जी सर, ये सब संज्ञा है.
9: तो संज्ञा माने नाउन. नेमिंग वर्ड्स आर कॉल्ड नाउन. पेरने कुरिकिने शब्दते नामम इन्न परिनु. तो हम आगे बढ़े. अब संज्ञा के परिभाषा हम देखेंगे. नेमिंग वर्ड्स आर कॉल्ड संज्ञा. किसी व्यक्ति, वस्तु, स्थान या भाव के नामों को संज्ञा कहते हैं. अच्छा बालशंकर, तुम बताओ संज्ञा माने क्या है?
8: किसी व्यक्ति, वस्तु, स्थान या भाव के नामों को संज्ञा कहते हैं.
9: अच्छा, अभी अपने नोट पुस्तक में लिखो दोनों. किसी
8: व्यक्ति, वस्तु, स्थान या भाव के नामों को संज्ञा कहते हैं.
9: अच्छा, अभी हम संज्ञा के भेद पर चर्चा करेंगे. संज्ञा के भेद पर चर्चा करेंगे, ठीक है?
10: हाँ सर.
9: अच्छा, संज्ञा के तीन भेद हैं. संज्ञा के

0: हिंदी पाठ कार्यक्रम। फिर मिलेंगे अगले हफ्ते। नमस्कार।
1: आकाशवाणी കോഴിക്കോട് ഹിന്ദി പാഠം.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യപ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
2: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല്ല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല്ല ICDS ടീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും 3ാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബ്രല്ല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽസമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ

0: Fast bowler Prasidh Krishna claimed too. Earlier in the day, India declared their first innings in a commanding 564 for 8. Captain Shubman Gill led the charge with 126, while KL Rahul struck 100. Indian wrestlers continued the impressive run at the Ulaanbaatar Open in Mongolia today, winning 2 gold and 2 bronze medals in the men's freestyle category. Deepak clinched the gold medal in the 61-kilogram category, defeating Kazakhstan's Asil Aitikan 6-0 in the final. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി ശ്രീധർ.
2: 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാര നിറവിലാണ് നിരണം ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാര വിഭാഗം 3rd സ്ഥാനം നേടിയാണ് നിരണം ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കൽ, രോഗികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മികച്ച പ്രവർത്തനം, ആയുർവേദ ഹോമിയോ ആശുപത്രികളുടെ മികവ് എന്നിവ പരിഗണിച്ചാണ് അംഗീകാരം. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗിന്റെ നേതൃത്വത്തിൽ പുരസ്കാര വിതരണം ന്യൂഡൽഹിയിൽ നടന്നു. 50 ലക്ഷം രൂപ അടങ്ങുന്ന അവാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ 16th സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് സൌകര്യം ലഭിക്കും. ഭവനപ്പട്ടികയിൽ ഉൾപ്പെടുത്താനായി എന്യുമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുമ്പായാണ് sc.census.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിന് അവസരം ലഭിക്കുക. ജനസംഖ്യാ കണക്കെടുപ്പ് 2026-27 വർഷങ്ങളിൽ 2 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. പ്രാരംഭഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് പ്രോസസ് സംസ്ഥാനത്ത് അടുത്ത മാസം 1 ആരംഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ ജില്ലയിലെ സ്ഥാപനങ്ങൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്വയം കണക്കെടുപ്പ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം വ്യാപകമായ പ്രചാരണം ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ അറിയിച്ചു. സ്വയം വിവരങ്ങൾ നൽകുന്നവർ പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത് കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യണം. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കാനാകൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച് ഫൈനൽ സബ്മിറ്റ് നൽകണം. വിവരങ്ങൾ വിജയകരമായി നൽകിയാൽ എച്ചിൽ തുടങ്ങുന്ന 11 അക്ക സെൽഫ് ഇന്യൂമറേഷൻ ID നമ്പർ ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതി. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഓൺലൈനിലൂടെ വിവരങ്ങൾ നൽകാത്തവർക്ക് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി വിവരശേഖരണം നടത്തും. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പരുകളിൽ ബന്ധപ്പെടണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത

0: വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ എന്നിവ സുരക്ഷിതമാക്കണം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്.
3: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ
5: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
4: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
5: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
4: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്.
6: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: പ്രോഗ്രാം ഹൈലൈറ്റ്സ്. ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ. ഇന്ന് 6:50 വയലും വീടും, 7:20 കാലാവസ്ഥാ ബുള്ളറ്റിൻ, 7:35 എവർഗ്രീൻ ഡ്യുവേറ്റ്സ്, 8:00 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിൻ, 8:45 സമാജർ സന്ധ്യ, 9:00 ന്യൂസ് സെറ്റ് 9, 9:15 ഫോക്ക് ടെയിൽസ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്കായുള്ള നാടോടിക്കഥകൾ, 9:30 ഇന്നലെ അന്തരിച്ച നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി, ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട. നാളത്തെ പ്രധാന പരിപാടികൾ. രാവിലെ 6:00 വചനാമൃതം അവതരിപ്പിക്കുന്നത് AK ദിനേശൻ. 6:10 കാവ്യാഞ്ജലി, പുള്ളുവ പെൺകുടി, പി കുഞ്ഞിരാമൻ നായരുടെ കവിത, ആലാപനം കൊടക്കാട് ദാമോദരൻ. തുടർന്ന് പ്രഭാതഗീതം. 7:00 ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:00 സമാചാർ പ്രഭാത്. 8:15 മോർണിംഗ് ന്യൂസ്. 8:30 ആർട്ട് കഫേ. എട്ട് 45 ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ. 9:30 നാടകഗാനങ്ങൾ. 9:45 വാർത്താ തരംഗിണി.

ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യൂയറ്റ്സ്, 12:30 പ്രാദേശിക വാർത്തകൾ. ഒരു മണിക്ക് ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകുന്നേരം 5 മണിക്ക് NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. അഞ്ച് തമിഴ് ഫിലിം സോങ്സ്. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10

ജില്ലാ വൃത്താന്തം ആലപ്പുഴ ജില്ല. 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. 8:45 സമാചാര സന്ധ്യ, 9:00 ന്യൂസ് സെറ്റ് 9, 9:30 മ്യൂസിക് കൺസേർട്ട്. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: उत्तमम् आहारं स्वीकर्तुं तथा च आत्मनिर्भरभारतस्य निर्माणे योगदानं दातुं जनेभ्यः आहूतवान्। नवचण्डीगढनगरे आयोक्ष्यमाणे निकषक्रिकेटक्रीडायाः द्वितीये दिने भारतीयदलेन अफगानिस्तानदलस्य सम्मुखे अष्टक्रीडकानां हानिपुरस्सरं चतुष्षष्ट्यधिकपञ्चशतधावनाङ्कान् समर्ज्य प्रथमा चक्रीया क्रीडा घोषिता। भारतीयमल्लक्रीडकाः मङ्गोलियायाः उलान् बटार् ओपन् क्रीडायां भारतस्य कृते द्वे स्वर्णपदके द्वे कांस्यपदके च विजितवन्तः। इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹരി മണ്ടേ കുട്ട,
2: കാണട്ടെ? വോ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
6: RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
9: സ്കൂള് തുറക്കാറായി.
10: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
9: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
10: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
11: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
12: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജിച്ചതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി S.ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീം കുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി V.D. സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി P.C. വിഷ്ണുനാഥ്, MP മാരായ ഹൈബി ഈഡൻ, K.C. വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീം കുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി.

0: തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാർ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
1: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
0: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സോരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ

0: മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രിയവ കിരീടം അണിഞ്ഞിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ലാ രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനങ്ങൾ. ഭൂമിഗീതം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് ഔസേപ്പച്ചന്റെ സംഗീതം, പി ഭാസ്കരന്റെ വരികൾ.

0: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
1: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
0: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
1: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
0: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
1: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
0: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് അഫ്സൽ യൂസഫ്. പാടിയത് സാധനാ സർഗം, ചിത്രം ബോംബെ, മാർച്ച് 12.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:35. അല്പസമയത്തിനകം വയലും വീടും, തിരുവനന്തപുരം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എണ്ണം തോറും കുറഞ്ഞു വരുന്ന കണക്കുപുസ്തകമാണ് ജീവിതം. കൂട്ടിവെക്കാൻ ഒന്നേ ഉള്ളൂ, മറ്റുള്ളവർക്ക് നാം നൽകുന്ന സന്തോഷം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി ഐ ആണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം പറയാം, എന്താണ് നാറ്റാഴി കൊക്കോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമുക്കറിയാം, കന്നുകാലികളെ വളർത്തലും അവയുടെ പരിപാലനവുമൊക്കെ നന്നായി കൊണ്ടുപോകുക എന്നത് ഇത്തിരി ശ്രമകരമായ ജോലി തന്നെയാണ് അല്ലേ? എങ്കിലും സ്നേഹത്തോടെ പരിപാലിച്ചാൽ അവ നമുക്ക് തിരിച്ചു തരുന്ന സ്നേഹവും അവയിൽ നിന്നുള്ള നേട്ടങ്ങളും വളരെ വലുതാണ്. കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് ക്ഷീരമേഖലയിൽ മാതൃകയായ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടി തന്റെ പ്രവർത്തന മികവ് തെളിയിച്ച ശ്രീ തങ്കച്ചൻ പി ഐ ക്ഷീരകൃഷിയിലെ തന്റെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളുമൊക്കെ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡാണ്, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ അവാർഡും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ?
2: വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് ശരിക്കും ഒരു കർഷകൻ എന്താണെന്ന് അറിയാം. അപ്പോൾ അവർ തരുന്ന അവാർഡ് ശരിക്കും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ അവാർഡ് കിട്ടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു നാഷണൽ അവാർഡ് കിട്ടിയ അതേ ലെവലിൽ തന്നെ സന്തോഷമുണ്ട്.
1: പ്രതീക്ഷിച്ച അവാർഡാണോ ഇത്?
2: പ്രതീക്ഷിച്ചാണ്.
1: ആണോ? ഓക്കെ. അപ്പോൾ ഈ ക്ഷീര കൃഷിയിലോട്ട് താങ്കൾ വന്നത് എങ്ങനെയായിരുന്നു? ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്?
2: ഞാൻ 2012-13 കാലഘട്ടത്തിൽ ഭാര്യയുടെ ഇഷ്ടത്തിന്, ഭാര്യയുടെ പേര് ബീന എന്നാണ്, ഒരു പശു നമുക്ക് നല്ല പാല് കുടിക്കാലോ എന്ന് പറഞ്ഞ് സ്വന്തം ആവശ്യത്തിന് കുറച്ച് വളമൊക്കെ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ പക്കാ കൃഷിക്കാരനാണ്, വീട്ടിൽ ഫാമിലിയായിട്ട് കൃഷിപ്പണിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു പശുവിന് മെനക്കെടണം, എന്നാൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് പാല് പുറമെ കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തിൽ ഒരു പശു ഒന്ന് രണ്ടായി. അതൊരു തുടക്കമായി. ഒരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. എൻ്റെ ഫീൽഡ് വോളിബോളാണ്, കളി തന്നെയാണ് ജീവിതം. അങ്ങനെ വന്ന് രണ്ട് പശുവായി, പിന്നെ അതെന്തായാലും 2-3 അങ്ങനെ 5 നമുക്ക് ഒരു ചെറിയ സമ്മാനം ബ്ലോക്കിൽ നിന്ന് കിട്ടി. കാരണം കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ പാൽ ഇളക്കുന്ന കർഷകൻ 150 ലിറ്റർ പാൽ 5 നടന്നു.
1: 150 ലിറ്റർ പാല് കിട്ടണമെങ്കിൽ നമ്മളൊരു ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കണം.
2: അത് ഞാൻ അന്നൊക്കെ പശുക്കളെ വാങ്ങുവാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശുക്കളെ എവിടെയാന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പാലുള്ള പശുക്കളെ വാങ്ങിയിട്ടാണ് അങ്ങനെ 5 ഒന്നിച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഈ 150 ലിറ്റർ പാൽ ഇളക്കാൻ പറ്റിയത്.
1: അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ ഒരു തീറ്റക്രമം, മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ ഒരു ലാഭകരമായ രീതിയിൽ കൊണ്ടുപോയാലല്ലേ നമുക്ക് ഇത്രയും
2: കിട്ടത്തുള്ളൂ.
1: ഇതിനുവേണ്ടി ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നു?
2: അന്നൊന്നും ഒരു ട്രെയിനിങ്ങും ഇല്ല. ഈ പശുക്കളെ വാങ്ങി വളർത്തി വളർത്തി മനസ്സിലായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 2018 ആയപ്പോഴേക്കും 12 അപ്പം കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഫാം സ്കൂളെ തിരഞ്ഞെടുത്തു. അതാണ് എൻ്റെ ബേസിക് തുടക്കം. കർഷകരെ സംബന്ധിച്ച് ഫാം സ്കൂൾ എന്താ അറിയാൻ വേണ്ടി കണ്ടമാനം ആളുകൾ ഒരു വർഷത്തിൽ ഒരു 5000 കൂടുതൽ എൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 2018 ആയപ്പോഴേക്കും അടുത്ത അവാർഡ്, ക്ഷീര സഹകാരി അവാർഡ് ഭാര്യ കിട്ടി.
1: ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട്
2: വന്നു. അപ്പോൾ ഈ

0: ഫൈനലി കുറച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തു, ഓൺലൈൻ ക്ലാസ്സുകളിലും അല്ലാത്ത ക്ലാസ്സും, യൂണിവേഴ്സിറ്റിയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പശു വളർത്തൽ എന്താണെന്ന് നമ്മൾ ബേസിക്കലായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി.
1: ഇപ്പോൾ എത്ര പശുണ്ട്?
0: ഇപ്പം 40 എണ്ണം.
1: അപ്പോൾ താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ പശുവിൽ നിന്ന് അധികം പാൽ ഉൽപ്പാദനം ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു സീക്രട്ട് എന്തുവാണ്?
0: നമുക്ക് എണ്ണം കുറച്ച് ഉൽപ്പാദനം കൂട്ടി ജോലിഭാരം കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒരു മാർഗം. കാരണം നമ്മൾ 50 പശുവിനെ വളർത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 5 പണിക്കാരെങ്കിലും വേണം. 5 പണിക്കാരുടെ അവരുടെ കൂലിയും 50 പശുക്കളുടെ ചിലവും കാറ്റീറ്റ ചിലവും കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. മറിച്ച് അത് 20 പശുവാക്കി കുറച്ച് ഉൽപ്പാദനം കൂടുതലുള്ള പശുവിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് 20 പശുവിൽ നിന്നും 50 പശുക്കളുടെ പാല് കിട്ടുവാണെങ്കിൽ നമുക്ക് ചിലവെല്ലാ വിധത്തിലും കുറഞ്ഞു, വരുമാനം കൂടി. ആ ഒരു ആശയം എന്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ 5 പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ.
1: അപ്പൊ നല്ല ഇനം ആദ്യം സെലക്ട് ചെയ്യുമല്ലോ.
0: അതെ.
1: ഇതിന്റെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? അതോ നമ്മള് സങ്കര ഇനം പശുക്കളാണല്ലോ മിക്കവാറും കർഷകർ വളർത്തുന്നത്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്?
0: ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക പോയിട്ട് ഏറ്റവും വലിയ പശുക്കളെ വാങ്ങും. അപ്പൊ അവർക്ക് നല്ല പാല് കിട്ടുന്ന പശു നോക്കി വാങ്ങി, കൂടുതൽ വില കൊടുത്ത് വാങ്ങി വളർത്തി. ഈ വാങ്ങിയ പശുക്കളിൽ ഒരു പശുവിന് 46 ലിറ്റർ പാല് കിട്ടി. അത് വയനാട്ടിൽ നിന്ന് വാങ്ങിയ പശു തന്നെയാണ്. എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 2ാം പ്രസവത്തിൽ 30 പാല് കിട്ടിയുള്ളൂ. അത് 3-4 കാപ്പയ്ക്ക് 46 പാലായി. ആ പശുവിൽ ഞാൻ ഏറ്റവും നല്ല സെമൻ, കേൾഡിബോർഡിൻ്റെ പ്രീമിയം സെമൻ കുത്തിവെച്ച് അതിൽ ഒരു 4 തലമുറ ഇങ്ങ് പോകുന്നു. ആ കുട്ടികളെല്ലാം വീണ്ടും വീണ്ടും പ്രസവിച്ചിട്ടാണ് ഇപ്പം എൻ്റെ ഫാമിലി എല്ലാ പശുക്കളും ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ 30 ലിറ്റർ പാലിൽ താഴേക്ക് പോകാറില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടികളാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പശുക്കൾ.
1: നല്ല സെലക്ഷൻ നമ്മൾ തന്നെ ചെയ്തു.
0: അതെ.
1: അപ്പം പിന്നെ നെക്സ്റ്റ് ഒരു വലിയ ഘടകം അല്ലെങ്കിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്ഷീരകൃഷിയിലെ തീറ്റക്രമങ്ങളാണ്.
0: അതെ. ഒരു ഡയറി ഫാമിനെ സംബന്ധിച്ച് 70% പൈസയും തീറ്റ ചെലവിനാണ് വരുന്നത്. എല്ലാ സാധനങ്ങളും പുറമേ നിന്ന് വാങ്ങി തീറ്റ കൊടുത്താലും നമുക്ക് ഒരിക്കലും ഒരു കർഷകൻ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം തീറ്റയുടെ ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് ഒരു ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഫാം മാനേജ്മെന്റ് നമ്മൾ ഉടമസ്ഥൻ പഠിച്ചിരിക്കണം.
1: തീറ്റ ചെലവ് എങ്ങനെയാണ് താങ്കൾ കുറച്ചത്?
0: പൈനാപ്പിൾ ലീഫ് നമുക്ക് കിട്ടും, അത് 2 രൂപ 80 പൈസയ്ക്ക് വയനാട്ടിലെത്തും. പിന്നെ ധാരാളം പച്ചപ്പുൽ കൃഷി ചെയ്തു, 4 ഏക്കറോളം കൃഷിയുണ്ട് കരയിലും മയിലുമായിട്ട്. അപ്പം പശു വളർത്തുന്ന ഒരു കർഷകൻ സ്വന്തമായിട്ട് പുല്ല് നടാൻ സൗകര്യമില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള ബേസിക് തീറ്റ പുല്ലാണല്ലോ, അത് നമ്മൾ സ്വന്തം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം വാങ്ങിക്കൊടുത്താലും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ പുല്ലും കുറച്ച് ചോളവും പൈനാപ്പിളും കൂടെ തുല്യമായിട്ട് മിക്സ് ചെയ്ത് അരിഞ്ഞിട്ടാണ് TMR രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത്. സൈലേജ് വാങ്ങണമെങ്കിൽ 1 കിലോയ്ക്ക് 8 രൂപ വില വരും. പച്ച ചോളം വാങ്ങണം ഇപ്പം 5 രൂപ 50 പൈസ വിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കൊടുത്തിട്ട് ഒരു പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 30 കിലോ വേണം ഒരു ദിവസം. അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പുല്ല് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ ഒരു 1.5-2 രൂപ താഴെ 1 കിലോ പുല്ല് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പൈനാപ്പിൾ ലീഫ് ആണെങ്കിലും നല്ല ചാപ്പ് കട്ടർ വേണമെന്നുള്ളൂ, അതും 2 രൂപ 80 പൈസയ്ക്ക് എത്തും. ആ കൂടുതൽ പേരിന് കുറച്ച് ചോളം കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 രൂപ 3.50 പൈസയിൽ തീറ്റ ചെലവ് ചുരുക്കാൻ പറ്റും. അപ്പോൾ 8 രൂപയ്ക്ക് വാങ്ങി കൊടുക്കുന്ന സൈലേജും അല്ലെങ്കിൽ 5.5 രൂപയ്ക്ക് വാങ്ങുന്ന ചോളവും വെച്ച് നോക്കുമ്പോൾ 3 രൂപയ്ക്ക് നമുക്ക് പശുക്കൾ തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ
1: വലിയ
0: മാറ്റമാണ്. അപ്പം ഡയറി മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു തീറ്റ തന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബാധിക്കും. അപ്പം ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീറ്റയുടെ ചെലവ് ചുരുക്കാൻ നമ്മൾ സ്വയം പര്യാപ്തരാവണമെന്നാണ് എന്റെ അഭിപ്രായം.
1: ഏത് സാധനമാണ് ഏത് സമയം
0: കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റരുത്. ഒരു 15 ദിവസം കൊണ്ട് കാലകാലം കുറച്ച് കുറച്ച് കുറച്ച് മാറ്റി ആ ഇതിലേക്ക് കൊണ്ടുവരണം.
1: തീറ്റപ്പുൽ കൃഷി എന്ന് പറയുന്ന ഏതാണ് ചെയ്യുന്നത്?
0: സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. CO5, CO4, റെഡ് നേപ്പിയർ, CO3 അങ്ങനെ കുറേ ഐറ്റം പുല്ലുകളുണ്ട്. സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്ത് ഉള്ളതും പിന്നെ പശുക്കൾക്ക് ഏറ്റവും കൂടിയ പ്രോട്ടീൻ ഉള്ളതും സൂപ്പർ നേപ്പിയറല്ല. തന്നെയല്ല, CO3 എന്ന് പറഞ്ഞ പുല്ല് കൂടുതലായിട്ടുണ്ടാകും. പക്ഷെ അത് നവംബർ മാസം ആകുമ്പോൾ ഒരു പൂ വിരിയും. അതിൽ 1 വർഷത്തിന് 3 പ്രാവശ്യങ്ങൾ അതിന് പൂ വിരിയും. ആ പൂ വിടുമ്പോൾ പശുക്കൾ കൊടുക്കാനുള്ള ഗുണം ഉണ്ടാവില്ല. പിന്നെ തന്നെയല്ല, മഴക്കാലത്ത് അത് കട്ട് ചെയ്താൽ അത് ചൂട് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ നേപ്പർ ആകുമ്പോൾ ഏറ്റവും നല്ലത്. CO3 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സൂപ്പർ നേപ്പർ.
1: ഇതിൻ്റെ പാർപ്പിടമൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്?
0: ഞാൻ ശരിക്കും ഒരു ഫാം ഡിസൈനറാണ്. നാണൽ കൂടുതൽ ഫാമുകൾ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാം ചെയ്യുമ്പോഴും ഞാൻ ഓരോ രീതി മാറ്റിക്കൊണ്ടിരിക്കുക, എൻ്റെതായ ഒരു ടച്ച് അതിൽ കൊണ്ടുവരും. ഏറ്റവും സുഖകരമായി ഒരു പശു താമസിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നല്ല ശുദ്ധവായു കിട്ടുന്ന സംവിധാനം, അതുപോലെ തന്നെ ചൂട് കുറഞ്ഞ ഏരിയ, വേസ്റ്റ് മാനേജ്മെന്റിന് പറ്റിയ സാഹചര്യമുള്ള സ്ഥലം, പിന്നെ വണ്ടി വരാനും കറണ്ട്, വെളിച്ചം, വെള്ളം എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം വേണം. നമുക്ക് എപ്പോഴും ഒരു ഡയറി മേഖല സക്സസ് ആയി കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സ്ഥലത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 10-20 സെന്റ് സ്ഥലത്തിനുള്ളിൽ വീടും പശു തൊഴുത്തോടെ വളർത്തുന്ന ആളുകളാണ് ഒരു 60%. അങ്ങനെ ആളുകൾക്ക് ഇത് പറ്റില്ല. അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് ഷെഡുണ്ടാക്കി ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് സ്ഥലമുള്ള ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24 മണിക്കൂറും പശുക്കളെ 2 കയറിൽ കെട്ടിയിടുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സംവിധാനം ചെയ്തുകൊണ്ട് ഫാം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ.
1: അപ്പോൾ ഈ ഫാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു താഴത്തെ ഫ്ലോറിങ് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതിയിലാണോ ചെയ്യുന്നത്?

0: അതെ, ഇപ്പോൾ രീതി എന്ന് വെച്ചാൽ നമ്മള് ലുസ്വാമിയ എഴുതുന്നെങ്കിൽ രണ്ട് ലെയറായിട്ടാണ് ഫാമിന്റെ ഇത് വരുന്നത്. അപ്പോൾ പശുവിനെ കിടക്കുന്ന ഏരിയ ഒരു 6 അടി വീതിയിൽ 8 ഇഞ്ച് ഹൈറ്റിൽ ഒരു ഫ്ലോറായിട്ട് തന്നെ ഉണ്ടാക്കും. അതിൽ മാറ്റ് വിട്ട് സെപ്പറേഷൻ വെച്ച് പശുക്കൾക്ക് ലുസ്വാമിയാണ് അവിടെ പോയി കിടക്കാൻ മാത്രം. ബാക്കി ഒരു 11 അടി വീതി അല്ലെങ്കിൽ 10 അടി വീതിയിൽ ഫ്ലോർ നമുക്ക് ഇതിന് ചാണകം പശുക്കളെ ഇറങ്ങി നടക്കാനുള്ള ലുസ്വാമിങ്ങിന് പശുക്കൾ അതിൽ നടക്കും. കിടക്കുന്ന സമയത്ത് അത് മേലെ കയറി കിടന്നോളും. അപ്പോൾ കറവ സമയത്ത് ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന് തനിയെ പോയി പാലറി പോയി കറന്ന് തിരിച്ച് വരുന്ന സംവിധാനം. അതുപോലെ തന്നെ തീറ്റ അവർക്ക് എപ്പോഴും തിന്നാനുള്ള സംവിധാനം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്.
1: വെള്ളം കുടിക്കുക,
0: എല്ലാം കുടിക്കാനുള്ള പാത്രം, എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഫാമൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ പിന്നെ കെട്ടിയിരുന്ന രീതിയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെട്ടിയിരുന്ന രീതി എന്ന് പറയുമ്പോൾ പശു നിൽക്കേണ്ട സ്ലോപ്പ് 2.40 നീളം ഉണ്ടെങ്കിൽ 2.40 എത്ര ഇഞ്ച് സ്ലോപ്പ് വേണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കർഷകൻ ഇത് ചെയ്യുമ്പോൾ അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂട്ടബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് പശു നിൽക്കുന്ന ഏരിയയിൽ നിന്നും ചുരുങ്ങിയത് 1 അടിയെങ്കിലും പൊന്തിയായിരിക്കണം അതിൻ്റെ പുൽത്തൊട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു 2 അടി പൊക്കത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ കുടിവെള്ളം സെറ്റ് ചെയ്യാൻ. 2 പശുവിനൊരു പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 2 പശു അപ്പുറം ഇപ്പുറം കുടിക്കാൻ പാത്രമുള്ള സംവിധാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം സെറ്റ്

0: തളറിപ്പോയി കടന്ന് തിരിച്ച് വരുന്ന സംവിധാനം, അതുപോലെ തന്നെ തീറ്റ അവർക്ക് എപ്പോഴും തിന്നാനുള്ള സംവിധാനം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്.
1: വെള്ളം കുടിക്കാൻ,
0: എല്ലാം കുടിക്കാനുള്ള പാത്രവും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്ന നമുക്ക് അങ്ങനെ ചെയ്യുന്നത് ആദ്യമൊക്കെ വെച്ചാല് പിന്നെ കെട്ടിയിരുന്ന രീതിയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കെട്ടിയിരുന്ന രീതി എന്ന് പറയുമ്പോൾ പശു നിൽക്കേണ്ട സ്ലോപ്പ് 2.40 നീളം ഉണ്ടെങ്കിൽ 2.40 എത്ര ഇഞ്ച് സ്ലോപ്പ് വേണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കർഷകൻ ഇത് ചെയ്യുമ്പോൾ അവന്റെ അനുഭവത്തിൽ നിന്നാണ് ചെയ്യുന്നത്, അപ്പോൾ അത് സൂട്ടബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് പശു നിൽക്കുന്ന ഏരിയയിൽ നിന്നും ചുരുങ്ങിയത് ഒരടിയെങ്കിലും പൊന്തിയായിരിക്കണം അതിന്റെ പുൽത്തൊട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു 2 അടി പൊക്കത്തിൽ വേണം നമുക്ക് ഇതിന്റെ കുടിവെള്ളം സെറ്റ് ചെയ്യാൻ. 2 പശുവിന് ഒരു പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്, 2 പശു അപ്പുറം കുടിക്കാൻ പാത്രമുള്ള സംവിധാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം സെറ്റ് ചെയ്യുന്ന ഏരിയ പശു എപ്പോഴും 2 പശുവിന് ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും തീറ്റ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ അഴുക്ക് ചാടൂല, അത് ഫിൽറ്റർ ചെയ്ത് അതിൽ വെള്ളം എടുക്കാൻ സംവിധാനം. പുൽത്തൊട്ടിയാണെങ്കിൽ ടൈലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനും പശു കുടിക്കുന്ന വെള്ളവും അതിൻ്റെ തീറ്റ തിരുന്ന പുൽത്തൊട്ടിയും ഏറ്റവും വൃത്തിയിൽ കൊണ്ടുപോകണം. നമ്മുടെ വീട് പോലെ തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു ചിന്താഗതിയാണ് എൻ്റെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങൾ
1: മാറ്റി
0: നിർത്താൻ സാധിക്കുകയുള്ളൂ.
1: പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, ഇത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതും പ്രധാന ഘടകമാണ്. ചാണകം, അതിൻ്റെ മൂത്രം,
0: മൂത്രം ബയോഗാസിലേക്ക് പോകുന്നു. കുളിപ്പിക്കുന്ന വെള്ളം ഒരു ടാങ്കിലേക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നു. അതും നമ്മൾ ആ ടാങ്കിൽ നിന്നും മാനുവലായിട്ട് പുല്ലേക്ക് തുറന്നു വിട്ടാൽ പുൽകൃഷി നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തോട്ടത്തിലേക്ക് സൊളേറി മോട്ടോർ വെച്ചിട്ട് ആ വെള്ളം, ഒട്ടും വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഫാമിൽ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങിയത് 16 ലിറ്റർ വെള്ളം ദിവസമാണ് പശുവിനെ കുളിപ്പിക്കാനും കുടിക്കാനും കിട്ടും. ആ 16 ലിറ്റർ വെള്ളവും നമ്മൾ പറമ്പിലേക്ക് യൂസ് ചെയ്യുന്നു, ഒട്ടും വേസ്റ്റ് ആക്കാതെ.
1: പിന്നെ ഈ ചാണകവും ഇതൊക്കെ
0: ചാണകം മുഴുവൻ നമ്മള് യു ബി ഷീറ്റിന്റെ ഷെഡിൽ ഉണങ്ങിയിട്ട് അത് ചാക്കിൽ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്.
1: ക്ഷീരകൃഷിയില് ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം എന്ന് പറയുന്ന താങ്കളിപ്പം സൂചിപ്പിച്ച മാതിരി തന്നെ അസുഖങ്ങളാണ്. പശുക്കളെ എങ്ങനെയാണ് അസുഖം ഇല്ലാതെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷൻ ഒക്കെ എങ്ങനെയാ കൊടുക്കുന്നത്, അപ്പോഴേ നമുക്കൊരു വിജയകരമായ ഒരു ഡെയറി ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. താങ്കളുടെ എക്സ്പീരിയൻസ് എന്തുവാണ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്?
0: ഈ പശുക്കൾക്ക് വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാല് നല്ല ക്ലൈമറ്റ് ആണ്, നല്ല അയൽഡ് പശുക്കളെ വളർത്താൻ പറ്റിയ സാഹചര്യമുണ്ട്. ഡോക്ടർമാരുടെ സേവനം എന്ന് പറഞ്ഞാല് പ്രകാശ്രീ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കന്നുകാലികളുള്ള ഏരിയയാണ് ഞങ്ങളുടെയൊക്കെ. ഒരു ഡോക്ടറെ കൊണ്ട് ഒരിക്കലും ഓടിയെത്തില്ല. അപ്പം ഡോക്ടർമാരുടെ സേവനം ഇച്ചിരി കൂടെ കൂടുതലായിട്ട് കിട്ടണമെന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നമ്മൾ പശുക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളെ നോക്കും പോലെ, നമുക്ക് അന്നം തരുന്ന മൃഗങ്ങളെ നമ്മൾ അതുപോലെ നോക്കിയാൽ ഒരു പരിധിയുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതുപോലെ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ട് നടക്കുക. അതുപോലെ ഓരോ പശുവിൻ്റെയും ഡാറ്റ ഫുൾ ഡീറ്റെയിൽ, നമ്മൾ ഒരു കുട്ടി ഉണ്ടായാൽ എന്നുണ്ടായി, അതിന് എന്ന് നമ്മൾ വിരമരുന്ന് കൊടുത്തു, എന്ന് അതിൻ്റെ പാലുപൊടി നിർത്തി, എന്ന് മിനറൽസ് സ്റ്റാപ്പ് കാർഡ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഡയറി ഉണ്ടാവണം. അപ്പോൾ കാപ്സ്റ്റാർഡറെ കൊടുത്ത് ആ കുട്ടീനെ ഒരു 7 മാസം 8 മാസം ആകുമ്പോൾ ഹീറ്റ് കാണിക്കും. നല്ല കുട്ടിയാണെങ്കിൽ ഒരു 13 മാസം ആകുമ്പോൾ അതിനെ കുത്തിവെക്കുന്നു. അപ്പം ആ രീതി നമ്മൾ കൃത്യമായിട്ടും ഒരു ബുക്ക് ഒരു പശുവിന് മാത്രമായിട്ട് വേണം. ആ ബുക്കിൽ ആ പശുവിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതിന് എന്ന അസുഖം വന്നു, എന്ത് അസുഖം വന്നു, ഏത് ഡോക്ടർ ട്രീറ്റ് ചെയ്തു എന്ന് അടുത്ത ഡോക്ടർ വരുമ്പോൾ ആ ബുക്ക് എടുത്ത് കൊടുത്താൽ നോക്കി ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പശുവിനെ ശരിക്കും കയറിയാൻ പറ്റും. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്നു കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചാൽ നമുക്ക് എന്തായാലും നല്ലൊരു പൈസ നഷ്ടം വരും. എപ്പോഴും പശുക്കളും ഫാമും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ നമ്മൾ സാധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ
1: സമയത്തുള്ള വാക്സിനേഷൻ,
0: കുളമ്പ് രോഗം, ലെംബി സ്കിൻ, ഇത് രണ്ടാണ് ശരിക്കും കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സാഹചര്യ സമയവും കൃത്യമല്ല. കാരണം അവർ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 6 മാസം കൂടുമ്പോഴേക്കോട്ടെ. പക്ഷെ അപ്പോഴത്തേക്കും എല്ലാവരെയും പശുവിന് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞങ്ങളെപ്പോലത്തെ ആളുകൾ പ്രൈവറ്റ് ഡോക്ടർമാരെടുത്ത് നിന്ന് മരുന്ന് മേടിച്ച് നമ്മൾ ലെംബിസ്കിൻ്റെ കുത്തിവയ്പ്പ് കൃത്യസമയത്ത് നടത്തും. അതുപോലെ കുളമ്പ് രോഗത്തിൻ്റെ ഇതും കൃത്യം നടത്തും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയമുണ്ടല്ലോ, അത് ഈ രോഗം വന്ന് പടർന്നു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഒരുങ്ങി വരുന്നത്. ആ ഒരു ഇതിന് മാറ്റം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: പിന്നെ താങ്കൾ സൂചിപ്പിച്ച് ഈ ബുക്ക് കീപ്പിംഗ് എന്നൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു പശുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉൽപാദനം കുറയുമ്പോൾ നമുക്ക് ബുക്ക് നോക്കുമ്പോൾ അറിയാം എവിടാണ് നമുക്ക് തെറ്റുപറ്റിയത്, അത് പരിഹാരം ചെയ്യാനുള്ള സാധ്യത അതിനുണ്ട്. ഇപ്പൊ താങ്കളുടെ ഇപ്പം 50 പശു 40-50 പശു ഉണ്ട്, 500 ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് ഇനി വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള,
0: എനിക്ക് എന്റെ ആഗ്രഹം കൂടുതൽ പശുവിനെ വളർത്തുക എന്നുള്ളതല്ല. ഇപ്പൊ 20 പശുവിൽ നിന്ന് 500 ലിറ്റർ പാൽ അളക്കാൻ പറ്റി, 40 പശുവിൽ 1000 ലിറ്റർ പാൽ അളക്കുന്ന ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. 40 പശുവിന് പുറമേ നിന്ന് വാങ്ങിയിട്ടല്ല, എന്റെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന കുട്ടികളെ കൂട്ടിയെടുത്ത് ഒരു ദിവസമെങ്കിലും 1000 ലിറ്റർ പാല് അളക്കണം എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിൽ ഉണ്ട്.
1: ഇപ്പൊ
0: 20 പശു എന്നാണ് 500 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ എല്ലാം 35 മേലേക്ക് കറവേള പശുക്കളാണ്, അതെല്ലാം എന്റെ ഫാമിൽ ഉണ്ടായ കുട്ടികളാണ്.
1: നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകർ അല്ലെങ്കിൽ മറ്റേ കർഷകർക്കായിട്ട് താങ്കളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചൊരു അഡ്വൈസ് എന്തുവായിരിക്കും?
0: 100 വട്ടം ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഡയറി മേഖലയിലേക്ക് കടന്നുവരാവുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ ഞാൻ പശു വളർത്തുന്നത് കണ്ടിട്ടും ഒന്നും ആ ഒരു പശു ഫാമിലേക്ക് ഇറങ്ങി വരല്ലെന്ന് എന്റെ അഭിപ്രായം. ഒരു പശു വളർത്താൻ ഇറങ്ങിത്തിരിക്കുന്ന ആള് ഒരു പശു എന്താന്ന് പഠിക്കണം. ആദ്യമേ ആദ്യമേ പഠിക്കേണ്ടത് പശു കച്ചവടമാണ്. കാരണം ഇതിന് വാങ്ങി നമുക്ക് നഷ്ടമാണ് വിൽക്കാൻ പറ്റണ്ടേ? അപ്പൊ ഒരു കർഷകൻ ആദ്യം പശു കച്ചവടം പഠിക്കണം, രണ്ടാമത് പശു എങ്ങനെയെന്ന് പഠിക്കണം, ഒരു പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു പഠിക്കണം, ഈ ബ്രോക്കർമാരുടെ കൂടെ പോയി നമ്മളെ ചീറ്റ് ചെയ്യുന്ന

0: പല സാഹചര്യങ്ങളിൽ നിന്നും കർഷകർക്കുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ മേഖലയെ അറിഞ്ഞിരിക്കുന്ന ആളുകൾ 100 വട്ടം ആലോചിച്ച് നമുക്ക് പറ്റുന്ന പണിയാന്ന് ഓർത്തുകൊണ്ടും നാളെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫാം വിൽക്കേണ്ട ഒരു കേസ് വരാൻ പാടില്ല. നമുക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു പ്രാപ്തനാണെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് വന്നാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ കേരള സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ ശ്രീരാഷ്ട്രീയമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ അതിന് ചെലവാക്കുന്നുണ്ട്. ആ പൈസ പലപ്പോഴും യഥാർത്ഥ കർഷകന്റെ കയ്യിൽ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ ഈ സ്കീമുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് ഓരോ കർഷകനും അളക്കുന്ന പാലിന് ആനുപാതികമായി സബ്സിഡിയായിട്ട് ഇൻസെന്റീവായിട്ട് ഈ പൈസ തരുവാണെങ്കിൽ എല്ലാ കർഷകരുടെ കയ്യിലെത്തും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കെഎൽഡി ബോർഡ് ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷേ അത് പോരാ. നല്ല ബുള്ളിനെ, ഈൽഡ് കൂടിയ ബുള്ളിനെ ഇമ്പോർട്ട് ചെയ്ത് ഇതിനേക്കാളും നല്ല സെമെന്റ് ഉൽപ്പാദിപ്പിച്ച് എല്ലാ കർഷകർക്കും എല്ലാ മൃഗാശുപത്രിയും യഥേഷ്ടം കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിലുള്ള സാറേ ഫാൾട്ട് വിതരണത്തിലാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം ഇവിടെ വരണം. അതുപോലെ തന്നെ കന്നുകുട്ടികളെ വളർത്താനായിട്ട് ഗവൺമെൻറ് ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിനുണ്ടാകുന്ന കന്നുകുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം, വിൽക്കാതെ. അത് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല കുട്ടികളായിരിക്കണം. നല്ല കുട്ടികളാവണേ നല്ല സമയം കിട്ടണം. ആ കുട്ടിക്ക് എന്തൊക്കെ സബ്സിഡികൾ തരാൻ പറ്റുമോ, കാലിത്തീറ്റ ആയിക്കോട്ടെ, കാസ്റ്റാർഡ് ആയിക്കോട്ടെ, അതിനെ വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കർഷകർക്കും, എന്ന് വെച്ചാൽ നല്ല പശുക്കളുള്ള ഫാമിലുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് വളർത്താനൊരു പ്രോത്സാഹനം സർക്കാരിന് വരുന്നുണ്ടാവണം. അതുപോലെ കന്നുകാലിയുടെ കുളമ്പ് ട്രിം ചെയ്യാൻ പറ്റിയൊരു കർഷകരില്ല, ആർക്കും അറിയത്തില്ല, ഡോക്ടേഴ്സ് ഇല്ല, ആരും ഈ മേഖലയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ ബ്ലോക്കിലെങ്കിലും ഒരു യൂണിറ്റ് ഈ പശുക്കളെ കുളമ്പ് ട്രിം ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിനു പറ്റിയ ആളുകളെ, അങ്ങനെ മാത്രമേ ഈ പശുക്കൾ നിലനിൽക്കുകയുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ വാങ്ങുന്ന രീതി ഉള്ളിലുണ്ടാകുന്ന നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കുട്ടികളെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി വലുതാക്കി അമ്മയാക്കി എടുത്താൽ മാത്രമേ ഈ മേഖലയിൽ ഇനി അങ്ങോട്ട് ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വിധത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരണം. അതുപോലെ തന്നെ ഡോക്ടർമാർ സേവനത്തിൽ മെഡിക്കൽ ആംബുലൻസ് ഉണ്ട്, അതൊന്നും എല്ലാ കർഷകരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പോൾ പഞ്ചായത്തിൻ്റെ പല സ്കീം ആംബുലൻസ് ഒക്കെ വാങ്ങിക്കൊടുക്കുക, അതുപോലെ കർഷകർക്ക് വേണ്ടിയൊരു വണ്ടി മേടിക്കുക, അതിൽ സൗജന്യമായിട്ട് ഡോക്ടർമാർ ഈ വരുന്ന വണ്ടിക്ക് ഒരു 200 വെച്ച് കർഷകർക്ക് ഫീസ് വാങ്ങിക്കോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ പഞ്ചായത്തിന് വണ്ടിക്ക് തന്നെ അടിക്കാനുള്ള പൈസ കിട്ടും. എല്ലാ ഫാമിലും നമ്മുടെ ചികിത്സ സഹായത്തിന് വേണ്ടി സൗജന്യമായ ഡോക്ടർ നമുക്ക് വരണം. അതുപോലെ മൃഗാശുപത്രികളിൽ വരുന്ന മരുന്നുകൾ, വരമരുന്നായിക്കോട്ടെ, നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനുള്ളൊരു ശ്രദ്ധ ഡോക്ടർമാർ ചെലുത്തണം. പിന്നെ സാറേ, പശുക്കൾക്ക് ചെന പിടിക്കുന്നില്ല. 50% പശുക്കൾക്കും 2 പ്രസവം കഴിയുമ്പോഴേക്കും അതിനെ നമ്മൾ ഒഴിവാക്കേണ്ട, ഇറച്ചിക്ക് വെക്കേണ്ട ഗതികളാണ് വരുന്നത്. അപ്പം ഈ ചെന പിടിക്കാത്ത പശുക്കളെ, നല്ല പശുക്കളെ കണ്ടെത്തി അതിനൊരു യൂണിറ്റ്, മൊബൈൽ യൂണിറ്റ് ഡോക്ടേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരണം. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ നല്ല ഫാമിൽ 2-3 പ്രസവം ആയി കഴിഞ്ഞാൽ ഈൽഡ് കൂടിയ പശുക്കളെ ചെന പിടിപ്പിക്കാതെ 8-10 കുത്തിവെച്ചിട്ട് ഇറച്ചി കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ വീണ്ടും അതിനെ അമ്മയാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഈ മേഖല 100% രക്ഷപ്പെടുമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: തങ്കച്ചൻ ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: ഓക്കെ സാർ.
2: മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി എയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ടല്ലോ. ശ്രീ തങ്കച്ചന്റെ ഫോൺ നമ്പർ പറയാം. 9605500595. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9605500595.
3: എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നു. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ തീരുമാനപ്രകാരമാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയായ FAO ലോകാരോഗ്യ സംഘടനയായ WHO ചേർന്നാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, സുരക്ഷിത ഭക്ഷണം എല്ലായിടത്തും എന്നതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകത്തിന് സൃഷ്ടിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും എല്ലാവർക്കും എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം. ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ, രാസവസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ എന്നിവയാൽ മലിനമാകുന്ന ഭക്ഷണം 200-ലധികം രോഗങ്ങൾക്ക് കാരണമാകാം. ഓരോ വർഷവും ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഭക്ഷ്യജന്യ രോഗങ്ങൾ ബാധിച്ച് ദുരിതമനുഭവിക്കുന്നു. കുട്ടികൾ, വയോജനങ്ങൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരാണ് ഇത്തരം രോഗങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചികിത്സാ ചെലവ് വർദ്ധിക്കുക, ഭക്ഷ്യ

നഷ്ടം ഉണ്ടാകുക തുടങ്ങിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ പലതും ലളിതവും ഫലപ്രദവുമായ നടപടികളിലൂടെ തടയാൻ കഴിയും. സുരക്ഷിത കാർഷിക രീതികൾ, ശുചിത്വമുള്ള ഭക്ഷ്യ സംസ്കരണം, ശരിയായ സംഭരണവും ഗതാഗതവും, ഭക്ഷ്യ പരിശോധനകൾ, ഉപഭോക്തൃ അവബോധം എന്നിവ സുരക്ഷിത ഭക്ഷ്യവ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. കർഷകർ കീടനാശിനികളും വളങ്ങളും മൃഗചികിത്സാ മരുന്നുകളും ശുപാർശ ചെയ്ത രീതിയിൽ ഉപയോഗിക്കണം. ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളും വ്യാപാരികളും ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കണം. ഉപഭോക്താക്കൾ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുകയും ഭക്ഷണം നന്നായി വേവിക്കുകയും ശുദ്ധജലം ഉപയോഗിക്കുകയും കാലാവധി കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഇന്നും ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും ശാസ്ത്രം, നവീന സാങ്കേതികവിദ്യ, നല്ല പ്രവർത്തന രീതികൾ, പരസ്പര സഹകരണം എന്നിവയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ പ്രമേയം നൽകുന്നത്. കൃഷിയിടത്തിൽ നിന്ന് ഭക്ഷണമേശ വരെ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയാൽ എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയും. ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഉറപ്പാക്കുക എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും നമുക്കോർക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാടത്താളി ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള

0: ഒരു ഔഷധ സസ്യമാണ് പാടത്താളി. ഇതിന്റെ വേരും ഇലയും ചർമ്മരോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, വിഷബാധ, പനി, പൈൽസ് എന്നിവ ശമിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. രക്തം ശുദ്ധീകരിക്കാനും വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കും മുറിവുകൾ ഉണക്കാനും തലമുടി സംരക്ഷണത്തിനും ഇത് ഉത്തമമാണ്. ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാനും ശരീരത്തിലെ വലിയ കുരുക്കൾ പൊട്ടിക്കാനും പാടത്താളി അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. പാടത്താളി താളിയായി ഉപയോഗിക്കുന്നത് താരനകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും മുടിയിലെ എണ്ണമയം മാറ്റാനും സഹായിക്കുന്നു. മൂത്രത്തിൽ കല്ല് അലിയിച്ചു കളയാനും മൂത്രമൊഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഇതിന്റെ വേര് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. രക്തം ശുദ്ധീകരിക്കാനും അമിത രക്തസ്രാവം, അസ്ഥിസ്രാവം എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. പാമ്പ് വിഷം ഉൾപ്പെടെയുള്ള വിഷബാധകൾക്ക് ചികിത്സയായി പാടത്താളിയുടെ വേര് ഉപയോഗിക്കാറുണ്ട്. വയറുവേദന, വയറിളക്കം, കൃമിശല്യം, ദഹനക്കേട് എന്നിവയ്ക്ക് ശമനം നൽകാൻ ഇത് ഫലപ്രദമാണെന്ന് കണ്ടുവരുന്നു. പനി, ആന്തരിക വീക്കങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയവയ്ക്ക് പാടത്താളി വിധിപ്രകാരം കഷായം വെച്ച് നൽകാറുണ്ട്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് നാറ്റാ ഡി കൊക്കോ? ഉത്തരം പറയട്ടെ. നാറ്റാ ഡി കൊക്കോ അഥവാ തേങ്ങാ ജെൽ, തേങ്ങാ വെള്ളത്തിന്റെ പുളിപ്പിക്കൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥസുതാര്യമായ ചവയ്ക്കുന്ന ജെല്ലി പോലുള്ള ഒരു വസ്തുവാണ്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വീടും സമാപിക്കുന്നു.
3: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
4: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
3: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്.

0: എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ആകാശവാണി കോഴിക്കോട്.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക് എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: കാലാവസ്ഥാ ബുള്ളറ്റിൻ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലാവസ്ഥാ ബുള്ളറ്റിൻ സമാപിച്ചു. ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം കാലചക്രം. ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhscportal.kerala.gov.inലാണ് ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് കെ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ID ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസേ ഹം ആഭ ID കഹതേ ഹൈ. ഹമാരി കോശിഷ് ഹൈ കി ജിത്നേ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ ഹൈ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോ സിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഔർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഔർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഔർ സുവിധാജനക് ഔർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
0: അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും യു എൻ സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, ആർടിഒ, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻ ബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21 അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീം കുമാറിന് വിടയേകി കേരളം അനുശോചനം.

0: അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.
2: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
4: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
3: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
4: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

യേശുദാസും ലതികയും സുനന്ദയും പാടിയ ഗാനമാണ് ആദ്യം ചിത്രം അടുക്കാൻ എന്തെളുപ്പം. വരികൾ ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

വസന്തം തളിർപ്പ്, ഹേമന്തം കുളിർപ്പ്, വസന്തം തളിർപ്പ്, ഹേമന്തം കുളിർപ്പ്.

0: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
1: മോളെ,
0: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവ് ആയി.
0: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ബിജിബാൽ. ചിത്രം വയലിൻ. പാടിയത് ഗണേഷ് സുന്ദരം, ഗായത്രി അശോകൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ബിജുപാലിന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും ചിത്ര അരുണും പാടിയ ഗാനം. ചിത്രം രക്ഷാധികാരി ബൈജു ഒപ്പ്. വരികൾ ബി കെ ഹരിനാരായണൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
2: ജെ എം രാജു സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം ഷെവലിയർ മിഖായേൽ. ഗാനരചന യൂസഫലി കേച്ചേരി. പാടിയത് യേശുദാസ്, ലതാ രാജു.

മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനം ചിത്രം പഴഞ്ചൻ പ്രണയം. സംഗീതം സതീഷ് രഘുനാഥ്, വരികൾ ബി കെ ഹരിനാരായണൻ.

0: എവർഗ്രീൻ ഡ്യുവറ്റ് സമാപിച്ചു.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
3: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
2: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
1: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
1: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
2: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
1: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. എസ് പി വെങ്കടേഷ് സംഗീതം നൽകി ചിത്രയോടൊപ്പം പാടിയ ഗാനം ചിത്രം സരോവരം. വരികൾ കൈതപ്പുറം.
4: മൂവണ്ടി പെണ്ണിനു മുത്തണി മൂക്കുത്തി കൊണ്ടുവന്നാട്ടേ.
5: അപ്പടി ഇല്ലമ്മ, നാ പാടേ കേള്. തന്താന തന്താന തന്താന തന്താന താന തന്താന. പുരീതമ്മ
6: ഒന്നുകൂടെ പാടിത്തരാമോ?
5: മൂവന്തി പെണ്ണിനെ മുത്തണി മൂക്കുത്തി കൊണ്ടുവന്നാട്ടെ.
6: ഓഹോ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ഗംഗൈ അമരൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം പ്രേമാഭിഷേകം. യേശുദാസും വാണിജ്യറാമും പാടിയ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: പൂവച്ചൽ കാദറിന്റെ വരികൾക്ക് രഘുകുമാർ ഈണം നൽകി. ചിത്രയും യേശുദാസും പഴയ ഗാനം. ചിത്രം താളവട്ടം.

ചലച്ചിത്രഗാനം ഇനി 8:40 ആകാശവാണി കോഴിക്കോട്. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം.

0: ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻപാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിനു വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 8 കഴിഞ്ഞ് 34 മിനിറ്റ് 52 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റ്.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു.

0: സലീം കുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. അഡ്മിഷൻ VHSC പോർട്ടൽ kerala.gov.inലാണ് ഫലം ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 മണിവരെയാണ് നിരോധനം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ പശ്ചിമബംഗാൾ ഭാഗമാകുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും നാളെ ധാരണാപത്രം ഒപ്പുവയ്ക്കും. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ധാരണാപത്രം ഒപ്പുവയ്ക്കുക. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരവിരുദ്ധ ദൌത്യത്തിനിടെ മലയിടുക്കിലേക്ക് വഴുതി വീണാണ് ലഫ്റ്റനന്റ് ഗോസ്വാമി മരിച്ചത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഗൾഫ് സഖ്യകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പകരമായി ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ട് അമേരിക്കൻ ട്രഷറി വകുപ്പ്. ഇറാൻ ആക്രമണത്തിൽ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാനാണ് തീരുമാനം. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം തുടരുന്നു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കിഴക്കൻ സിയോളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം റാലി നടത്തി. അമേരിക്കയിലെ ഒഹായോയിൽ പ്രാദേശിക പരിപാടിക്കിടെയുണ്ടായ വെടിവയ്പിൽ 12 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ഓൾഡ് വെസ്റ്റേൺ ഫെസ്റ്റിവൽ എന്ന വാർഷിക പരിപാടിക്ക് സമീപമാണ് വെടിവയ്പ് നടന്നത്. അടുത്ത ഒരു ദശകത്തിനിടെ ആഗോള എണ്ണ ആവശ്യകതയിലെ വളർച്ചയുടെ ഏകദേശം പകുതിയും ആഗോള വൈദ്യുതി ഉപഭോഗത്തിലെ വർധനയുടെ 15% ഇന്ത്യയുടെ സംഭാവനയായിരിക്കുമെന്ന് റഷ്യൻ എണ്ണ ഉൽപ്പാദക കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ മേധാവി ഇഗോർ സെച്ചിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെ കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. IDFC ഫസ്റ്റ് ബാങ്ക് AU ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI ചണ്ഡീഗഡ്, പഞ്ച്കുല, ഡൽഹി NCR മേഖലകളിലെ 6 ഇടങ്ങളിൽ പരിശോധന നടത്തി. ഹരിയാന കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ, സ്വകാര്യ കൺസൾട്ടന്റ് സ്ഥാപന ഡയറക്ടറുടെയും വസതികളിലാണ് പരിശോധന നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഒരു ഗാനം കേൾക്കാം, ചിത്രം കളേഴ്സ്.

ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി 9 മണിക്ക്, ഇനി 8:45 സമാചാര സന്ധ്യ, 9 മണിക്ക് ന്യൂസ് 9 ഡൽഹിയിലെ.

0: കോൾ ഗവൺമെന്റ് ടു ഡെവലപ് ഡാർജിലിംഗ്, മിറിക്, കർസിയോങ്, കാലിംപോങ് ആൻഡ് സിലിഗുഡി ആസ് ഹിമാലയൻ സിറ്റീസ് ടു ബൂസ്റ്റ് ടൂറിസം ആൻഡ് റീജിയണൽ ഇക്കോണമി. സൗത്ത് വെസ്റ്റ് മോൺസൂൺ ഫർദർ അഡ്വാൻസസ് ഇൻ ടു വെസ്റ്റ് സെൻട്രൽ ആൻഡ് എൻറ്റയർ നോർത്ത് ഈസ്റ്റ് ബേ ഓഫ് ബംഗാൾ. ഇന്ത്യൻ റെസ്ലേഴ്സ് വിൻ 2 gold ആൻഡ് 2 bronze ഇൻ മെൻസ് ഫ്രീ സ്റ്റൈൽ കാറ്റഗറി അറ്റ് ഉലൻ ബാട്ടാർ ഓപ്പൺ ഇൻ മംഗോളിയ. And in cricket, Afghanistan trails against India by 451 runs in first innings at stumps on second day of one-off test in New Chandigarh. The 8th India-Indonesia Joint Commission meeting was held in New Delhi today. External Affairs Minister Dr. S. Jayashankar and his Indonesian counterpart Sugiono co-chaired the meeting. During the meeting, the two leaders reviewed the entire spectrum of bilateral relations under their comprehensive strategic partnership. More from our correspondent.
1: During the meeting, India and Indonesia discussed avenues for further strengthening cooperation in various fields.

0: നമുക്ക് കേൾക്കാം. ഇന്ന് കൂട്ടുകാർക്ക് കഥ പറഞ്ഞു തരുന്നത് റൂബി ബാബു.
1: അങ്ങനെ വില്ലാളി വീരനും ബുദ്ധിമാനുമായ ഒഡീസിയൂസ് എങ്ങനെയാണ് ട്രോയ് നഗരത്തെ കീഴടക്കുവാൻ കഴിയുന്നതെന്ന ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ യാദൃച്ഛികമായി ഒരു മനുഷ്യനെ കണ്ടു. അയാളോടുള്ള സംഭാഷണത്തിൽ നിന്ന് ചില രഹസ്യങ്ങൾ ഒഡീസിയൂസിന് വെളിപ്പെട്ടു. എന്താണെന്നല്ലേ? അഥീനി ദേവിയുടെ ഒരു പ്രതിമ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിമ ട്രോയിലുണ്ടായിരിക്കുന്ന കാലമെല്ലാം ട്രോയി നഗരം സുരക്ഷിതമായിരിക്കുമത്രേ. ഒരു ശത്രുവിനും അതിനെ കീഴടക്കാനാവില്ല. ഇതായിരുന്നു അപരിചിതനിൽ നിന്ന് ഒഡീസിയൂസ് മനസ്സിലാക്കിയ വൃത്താന്തം. പ്രതിമ കൈവശപ്പെടുത്തുവാൻ തന്നെ ഒഡീസിയൂസ് നിശ്ചയിച്ചു. കൂട്ടുകാരനായ ഡയോമീസിനെയും തന്നോടൊപ്പം ചേർത്തു. ഒഡീസിയൂസ് എന്താ ചെയ്തതെന്നറിയാമോ? ഒഡീസിയൂസ് ഒരു യാചകന്റെ വേഷം കെട്ടി. കോട്ടയ്ക്കുള്ളിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഡയോമീസിനെ നിർത്തിയിട്ട് രഹസ്യ സംഗീതത്തിലേക്ക് ഒഡീസിയൂസ് നടന്നു. ഒഡീസിയൂസ് ഒരു യാചകനാണെന്ന് കരുതി ആരും ശ്രദ്ധിച്ചതുമില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ അദ്ദേഹം നടന്നു. ഹെലൻ താമസിക്കുന്ന കൊട്ടാരത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. ഹെലൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൾ ഒഡീസിയൂസിനെ തിരിച്ചറിഞ്ഞു. അത്ഭുത പരതന്ത്രയായ ഹെലൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒഡീസിയൂസ്, താങ്കൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു? എന്ത് അപകടകരമാണിത്! എങ്ങനെയാണ് ഗ്രീക്കുകാർ ട്രോയ് നഗരം കീഴടക്കാൻ പോകുന്നതെന്ന് പറയൂ. ഗ്രീക്ക് സൈന്യം കോട്ട കീഴടക്കിയാൽ എന്നെ അവർ കൊല്ലോ? മെനലാവൂസ് വീണ്ടും എന്നെ സ്വീകരിക്കൂ. ട്രോയിൽ വെച്ച് മരണമടയുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെലൻ പൊട്ടിക്കരയുകയായിരുന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒഡീസിയൂസ് പറഞ്ഞു, ഹെലൻ കരയാതിരിക്കൂ. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അഥീനി ദേവിയുടെ പ്രതിമ അവിടെ ഉള്ളിടത്തോളം കാലം ഗ്രീക്കുകാർക്ക് കോട്ട കീഴടക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിമയാണത്. ആ പ്രതിമ കൈവശപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ കപടവേഷം ധരിച്ച് എത്തിയിട്ടുള്ളത്. എന്റെ ആത്മസുഹൃത്തായ ഡയോമിസ് വഴിയിൽ കാത്തുനിൽപ്പുണ്ട്. ഗ്രീസിന്റെ അഭിമാനഭാചനമായ ഹെലൻ, നീ സഹായിച്ചാൽ പ്രതിമ ഞങ്ങൾ സമ്പാദിക്കും. എങ്ങനെയും ഈ കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരണം. ഹെലൻ കണ്ണുനീർ തുടച്ചു. ഒഡീസിയൂസിന്റെ ധൈര്യവും ബുദ്ധിയും ഓർത്ത് അവൾ ഉള്ളിൽ സന്തോഷം പൂണ്ടു. കൂട്ടുകാരെ, നിങ്ങൾക്കും സന്തോഷമായില്ലേ? അല്പനേരം ആലോചനയിൽ മുഴുകിയ ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിവേകശൂന്യമായി പെരുമാറി. ഈ അവസ്ഥയിൽ ഇവിടെ എനിക്ക് വരാൻ ഇടവരാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അജ്ഞേയമായ വിധിയുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചു. സ്പാർട്ടയിലെ സൗഭാഗ്യപൂർണമായ ദിവസങ്ങളെല്ലാം ഒരു സ്മരണ മാത്രം. പാരീസ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോന്നപ്പോൾ ഞാനൊരു ഭ്രാന്തിയെപ്പോലെ ആയിരുന്നു. വരും വരായികകളെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഇനി ഗ്രീക്കുകാർ ട്രോയ് നശിപ്പിക്കുകയാണെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുകയെന്നത് ഒരു മനുഷ്യനും പറയാനാവില്ല. എന്തു തന്നെയായാലും താങ്കൾ ഒരു ഗ്രീക്കുകാരനാണ്, ഞാൻ ഗ്രീസിന്റെ പുത്രിയാണ്. താങ്കൾ ആവശ്യപ്പെട്ട കാര്യം ചെയ്യേണ്ടത് എന്റെ കടമയായി ഞാൻ കാണുന്നു. ഒഡീസിയൂസ്, താങ്കൾ എന്നോടൊപ്പം വരൂ, പ്രതിമയെടുക്കുവാൻ ഞാൻ സഹായിക്കാം. അങ്ങനെ അന്തപുരത്തിന്റെ പിൻവാതിലിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് ഹെലൻ നടന്നു. പിന്നാലെ ഒഡീസിയൂസും. ഡയോമീസിനെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഒഡീസിയൂസ് വിളിച്ചു. അദ്ദേഹവും കൂടെ വന്നു. ഹെലൻ അവരെ രണ്ടുപേരെയും ക്ഷേത്രത്തിന്റെ ഉള്ളറയിൽ എത്തിച്ചിട്ട് അതിവേഗം കൊട്ടാരത്തിലേക്ക് പോയി. ഡയോമീസും ഒഡീസിയൂസും ക്ഷേത്രത്തിലെ ഇരുളടഞ്ഞ വഴികളിലൂടെ നടന്നു. അഥീനി ദേവിയുടെ പ്രതിമയുടെ സമീപത്തെത്തി. അവിടെ കാവൽക്കാരിയായി ഒരു പുരോഹിത നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഒഡീസിയൂസ് അവിടെയൊരു കൗശല പ്രയോഗം നടത്തി. അഥീനി ദേവിയുടെ പ്രതിമ അങ്ങനെ ഒഡീസിയൂസ് കൈവശപ്പെടുത്തി. പകരം ഒരു കളിമൺ പ്രതിമയും തൽസ്ഥാനത്ത് വെച്ചു. ഒഡീസിയൂസും ഡയോമിയൂസും അതിവേഗം പ്രതിമയും കൊണ്ട് ഓടി കോട്ടയുടെ കവാടം കടന്ന് ഗ്രീക്ക് താവളത്തിലെത്തി. ഗ്രീക്കുകാരുടെ നടുവിലെത്തിയ ഒഡീസിയൂസ് തന്റെ ഭാണ്ഡമഴിച്ചു. ഇതാ, ട്രോജൻകാരുടെ ഭാഗ്യം ഞാൻ അപഹരിച്ചിരിക്കുന്നു. ഗ്രീക്കുകാർ നോക്കി. അഥീനി ദേവിയുടെ പ്രതിമ! യുദ്ധത്തിൽ വിജയം വരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണമായി അവർ കാത്തു സൂക്ഷിച്ച പ്രതിമ! അഥീനി ഇനി മേലിൽ തങ്ങളോടൊപ്പമാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാം മതിമറന്നാഹ്ലാദിച്ചു. ട്രോയിയുടെ ഭാഗ്യം അപഹരിച്ച ഒഡീസിയൂസിനെ അവർ ഉള്ളഴിഞ്ഞ് അഭിനന്ദിച്ചു. എന്നാൽ ട്രോജൻകാരോ? തങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച പ്രതിമ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ട്രോജൻകാർ ദുഃഖിതരും നിരാശരുമായിത്തീർന്നു. ഗ്രീക്കു താവളങ്ങളിൽ വിജയാരവം മുഴങ്ങുകയായിരുന്നു.

വരുന്നു. അപ്പോൾ യാചകന്റെ വേഷത്തിൽ കോട്ടയ്ക്കുള്ളിൽ കടന്നത് ഒഡീസിയൂസ് ആയിരുന്നുവെന്ന് ട്രോജൻകാർ ഊഹിച്ചു. പക്ഷെ ഇപ്പോഴത് ഊഹിച്ചിട്ട് എന്ത് കാര്യം? അഥീനി ദേവിയുടെ പ്രതിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. പോയ ബുദ്ധി, ആന പിടിച്ചാ കിട്ടുമോ? ഫൈലോക്രിട്ടസിന്റെ വിഷശരമേറ്റ് പാരീസ് മരണമടഞ്ഞു. ട്രോയിയുടെ നാശകാരണമായ ആ തീക്കൊള്ളി അപ്രത്യക്ഷമായിട്ടും ചാരത്തിൽ തീ ഉറഞ്ഞുകിടന്നു. ട്രോജന്മാർ കീഴടങ്ങാൻ പക്ഷെ തയ്യാറായില്ല കേട്ടോ. പാരീസിന്റെ സഹോദരനായ ഡിയോഫോബസ് ഹെലനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അവശേഷിച്ച ട്രോജന്മാരിൽ കരുത്തനും പരാക്രമശാലിയുമായ ഏക വ്യക്തി ഡിയോഫോബസ് ആയിരുന്നു. ട്രോയി നഗരം തകർക്കുകയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാത്തതിൽ ഗ്രീക്കുകാർക്ക് കോപവും താപവും ഉണ്ടായി. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഗ്രീക്കുകാർ ഉപദേശം തേടുന്നത് കാൽക്കസ് എന്ന പ്രവാചകനോടാണ്. ഇത്തവണയും ഗ്രീക്കുകാർ അദ്ദേഹത്തോട് പോം വഴികൾ അന്വേഷിച്ചു. ദീർഘസമയത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രാപ്പിടിയൻ പ്രാവിനെ പിന്തുടരുകയായിരുന്നു. പ്രാവ് പാറയ്ക്കിടയിലുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രാവ് പുറത്തു വന്നില്ല. പിന്നീട് പ്രാപ്പിടിയൻ മറ്റൊരിടത്ത് പോയി ഒളിച്ചിരുന്നു. പ്രാവ് ഗുഹ വിട്ട് പുറത്തിറങ്ങി. പൊടുന്നനെ പ്രാപ്പിടിയൻ ആ പ്രാവിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു. കാൽക്കസ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഒഡീസിയൂസ് മനസ്സിലാക്കി. കൂട്ടുകാർക്ക് മനസ്സിലായോ? എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഒഡീസിയൂസ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ശുഭശകുനമെന്നോണം കാൽക്കസിന്റെ വലതുഭാഗത്തായി രണ്ടു പക്ഷികൾ പറക്കുന്നത് കണ്ടു. ഗ്രീക്ക് സൈന്യത്തിൽ ഉണർവും പ്രതീക്ഷയും ഉളവായി. നിയോട്ടോളമിസ് പറഞ്ഞു, നമുക്ക് നേരിട്ടൊരു ആക്രമണം കൂടി നടത്താം. ഉപായങ്ങളൊന്നും വേണ്ട. എന്നാൽ ഒഡീസിയൂസ് പറഞ്ഞു, നിങ്ങൾ പറയുന്നതുപോലെയല്ല കാര്യങ്ങൾ. വില്ലാളി വീരനും പുരുഷ സിംഹവുമായ അക്കിലസിന് പോലും ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ നിർദ്ദേശിക്കാം. എല്ലാവരും എന്നെ അനുസരിച്ചാൽ വേണ്ടത് ഞാൻ തന്നെ ചെയ്തുകൊള്ളാം. ഗ്രീക്ക് സമൂഹത്തിലെ ഏറ്റവും നല്ല മരപ്പണിക്കാരനായ APSനെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ ഒഡീസിയൂസ് നൽകി. പിറ്റേ ദിവസം ഗ്രീക്ക് പടയാളികൾ ഒരുമിച്ച് ഒഡീസിയൂസിന്റെ നേതൃത്വത്തിൽ ഐഡാമലകളിലേക്ക് പോയി. അവർ നല്ല വൃക്ഷങ്ങൾ മുറിച്ച് തടികൾ താവളത്തിലേക്ക് കൊണ്ടുവന്നു. പണികൾക്ക് സൂത്രധാരത്വം നൽകിയത് ഒഡീസിയൂസ് ആണ്. പലകകൾ അറുത്തുമുറിച്ച് പണികൾ തുടങ്ങി. മൂന്ന് ദിവസം ഇടതടവില്ലാതെ അവർ പണികളിലേർപ്പെട്ടു. ഐഡാമലയിലെ തടികൾ ഒരു പുതിയ രൂപം കൈക്കൊണ്ടു. ഒരു മരക്കുതിര. കാണാൻ ചന്തവും കൗതുകവും ഇല്ലാത്തതെങ്കിലും ആരും വിസ്മയിക്കുന്ന രൂപം അതിനുണ്ടായിരുന്നു കേട്ടോ. കുതിരയുടെ അകം പൊള്ളയായിരുന്നു. അതിന്റെ ഒരു വശത്തായി ഒരു വാതിലുമുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് ഗ്രീക്ക് സുഹൃത്തുക്കൾക്ക് സംശയം തോന്നിയിരുന്നു. നിങ്ങൾക്കും തോന്നുന്നില്ലേ? എങ്കിലും മഹാബുദ്ധിമാനായ ഒഡീസിയൂസാണ് പണികൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നതുകൊണ്ട് ആരും വിപരീതമായ അഭിപ്രായം പറഞ്ഞില്ല. ഒഡീസിയൂസ് ഗ്രീക്ക് സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാ നമുക്കാവശ്യമായ മരക്കുതിരയുടെ പണി മൂന്ന് ദിവസം കൊണ്ട് നാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ കുതിരയുടെ ഉള്ളിൽ കയറാൻ താൽപ്പര്യവും ധൈര്യവുമുള്ളവർ മുന്നോട്ട് വരട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഏത് കഷ്ടപ്പാടും സഹിച്ചിവിടെ തനിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ധീരനെ കൂടി വേണം. ആരാണ് അതിന് തയ്യാറുള്ളത്? രംഗം നിശബ്ദമായി. കഠിനമായ പരീക്ഷണം. ശത്രുക്കളുടെ ഇടയിൽ ഒറ്റയ്ക്ക് കഴിയണം പോലും. ധീരന്മാർ പോലും ചകിതരായി. എന്നാൽ ഒരു യുവാവ് മുന്നോട്ട് വന്നു. ഞാൻ നിന്നുകൊള്ളാം. ട്രോജന്മാർ എന്നെ ജീവനോടെ ചുട്ടരിച്ചാലും ഞാൻ ധൈര്യസമേതം എന്റെ കർത്തവ്യം ചെയ്യും. എല്ലാവരും വിസ്മയിച്ചു. അന്നുവരെ അയാളെക്കുറിച്ച് ആരും അധികമായി മനസ്സിലാക്കിയിരുന്നില്ല. മിണ്ടാപൂച്ചയും നാണം കുണുങ്ങിയുമായ യുവാവെന്നാണ് അയാളെക്കുറിച്ച് മറ്റുള്ളവർ ധരിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരന്റെ പേരെന്താണെന്നോ? സിനോൺ. വീരന്മാർ പോലും ശങ്കിച്ചു നിന്ന കാര്യത്തിന് തന്റെ അടുത്തോടെ മുന്നോട്ട് വന്ന സിനോണെ വിളിച്ച് മാറ്റി നിർത്തി അയാൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒഡീസിയൂസ് വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. വയോവൃദ്ധനായ നെസ്റ്റർ മരക്കുതിരയ്ക്കുള്ളിൽ കയറാൻ മുന്നോട്ട് വന്നു. നിയോട്ടോളമിസ് അദ്ദേഹത്തെ കളിയാക്കിയെങ്കിലും അദ്ദേഹം അത് ഗൗനിച്ചില്ല. എന്നാൽ ഒഡീസിയോസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മാറി നിന്നു. ട്രോയ് നഗരം വിട്ടുപോകുന്നതിനേക്കാൾ നന്ന് മരിക്കുകയാണെന്ന് പറഞ്ഞ വീരശൂരനായ നിയോട്ടോളമിസ് കുതിരയ്ക്കുള്ളിൽ കയറി. യുദ്ധക്കോപ്പുകൾ ഭാണ്ഡത്തിലാക്കി അദ്ദേഹം എടുത്തിരുന്നു. ഫെലോക്രിട്ടസും ഡയോമിസും ത്രേസിമിഡിസും ഇഡോമിനസും പിന്നാലെ മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. കുതിരയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ മെനലാവൂസ് ഒരുങ്ങി.

0: ഒഡീസിയൂസ് അദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തി. അവർ രണ്ടുപേരും മാത്രമായപ്പോൾ മെനലാവൂസ് പറഞ്ഞു, ബുദ്ധിമാനായ ഒഡീസിയൂസേ, ഗ്രീക്ക് സൈന്യം ട്രോയ് നഗരം പിടിച്ചടക്കുന്നുവെങ്കിൽ അതിന്റെ എല്ലാ ബഹുമതിയും താങ്കൾക്കുള്ളതാണ്. ഗ്രീസിൽ മടങ്ങിയെത്തുമ്പോൾ ഒരു നഗരം തന്നെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കും. നമ്മൾ തമ്മിൽ ഒടുങ്ങാത്ത സഖ്യം ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. ഒഡീസിയൂസ് പുഞ്ചിരി തൂകിക്കൊണ്ട് മെനലാവൂസിനോട് പറഞ്ഞു, മെനലാവൂസേ, താങ്കൾക്ക് നന്ദി. പക്ഷെ എനിക്ക് ഇഥാക രാജ്യമല്ലാതെ മറ്റൊരു രാജ്യവും വേണ്ട. അവിടെ നിന്ന് ഞാൻ പോകേയില്ല. നാം രണ്ടുപേരും ഈ രാത്രിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് യാതൊരു നഷ്ടവും വരാത്തൊരു സമ്മാനം ഞാൻ ചോദിക്കുന്നതാണ്. ആ സമ്മാനം എനിക്ക് നൽകിയാൽ മതിയാകും. ഒഡീസിയൂസും മെനലാവൂസും വികാരപരവശരായി അന്യോന്യം ആലിംഗനം ചെയ്തു. ഉടൻ തന്നെ ആയുധങ്ങളുമായി അവർ മൈതാനിയിൽ നിർത്തിയിട്ടുള്ള മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ആയുധങ്ങൾ തുണിയുറകളിൽ പൊതിഞ്ഞാണ് ശബ്ദമുണ്ടാകാതിരിക്കാൻ അവർ സൂക്ഷിച്ചത്. ഭീമൻ കുതിരയുടെ ഉദരത്തിൽ അവസാനമായി കയറിയത് ശില്പിയായ ഏപ്പിയസ് ആണ്. അദ്ദേഹം കയറിയ ഉടനെ പ്രവേശനദ്വാരം അടഞ്ഞു. വൃദ്ധനായ നെസ്റ്ററും അഗമെംനോണും അവശേഷിച്ച ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനായി താവളത്തിലെത്തി. സമ്പത്തെല്ലാം കപ്പലിൽ കയറ്റിയ ശേഷം അവർ തങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾക്ക് തീ കൊളുത്തി. ഗ്രീക്ക് കപ്പലുകൾ ട്രോയിയുടെ തീരം വിട്ടകന്നു. മൈതാനിയിൽ ഉയർത്തി നിർത്തിയിട്ടുള്ള ഭീമൻ മരക്കുതിരയുടെ സമീപം സിനോൺ എന്ന ഗ്രീക്കുകാരൻ മാത്രം നിലകൊണ്ടു.
1: ഗ്രീക്ക് ട്രോയ് യുദ്ധത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കൊച്ചുകൂട്ടുകാർക്ക് അറിയണ്ടേ? അപ്പോൾ പണ്ട് പണ്ടിന്റെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.
2: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രോജൻ യുദ്ധത്തിന്റെ കഥ കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞു തന്നത് റൂബി ബാബു.
3: പണ്ട്

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി
1: ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട.
2: ഡാൻസ് മാസ്റ്റർ വിക്രം സാർ,
3: ഇത്രക്ക് പോപ്പുലറായി എന്ന് കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തണ്ടി. ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം.
1: മലയാളിയുടെ നർമ്മബോധ മണ്ഡലത്തിലേക്ക് ചേഞ്ച് കൊണ്ടുവന്ന ആളായിരുന്നു സലീം കുമാർ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ടായിരുന്നു. ചിരിയുടെ ചിന്തയുടെ ആ കുമാരനു വിടാം.

0: തമാശയുടെ സ്ഥിരം നിർവചനങ്ങളിൽ നിന്ന് മാറി നടന്ന സലീം കുമാർ ഒരു ഹാസ്യ നടൻ മാത്രമായി ഒതുങ്ങിയില്ല. മിമിക്രി കലാകാരൻ, ടെലിവിഷൻ അവതാരകൻ, സ്വഭാവ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശോഭിച്ചു. 1969 ഒക്ടോബർ 10 നോർത്ത് പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനനം. സഹോദരനയ്യപ്പന്റെ ആരാധകനായിരുന്നു അച്ഛൻ. തന്റെ പേരിൽ ഒരുവിധത്തിലുള്ള ജാതിമത ചിന്തകളും പാടില്ല എന്ന നിർബന്ധത്തിലാണ് തനിക്ക് സലീം എന്ന് പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പേര് പിന്നീട് ചിരിയുടെ പര്യായമായി മാറി.
1: അപ്പൊ ശരിക്കും വക്കീല് തന്നെയാണല്ലേ?
2: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാള് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രം ഉള്ളല്ലേ.
0: ഏറ്റവും വലിയ തമാശ തന്നെ തന്നെ നോക്കിച്ചിരിക്കുമ്പോഴാണ്. സലീം കുമാറിന്റെ പല തമാശകളിലും ഈ ആത്മവിമർശനം കാണാം. പുറംപൂച്ചുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയായിരുന്നു അദ്ദേഹം. സ്വയം വിമർശിക്കുന്നവന് ആരെയും വിമർശിക്കാം, വേണമെങ്കിൽ ഈശ്വരനെ വരെ എന്ന് വിളിച്ചോതുന്നതായിരുന്നു സലീം കുമാറിന്റെ ആത്മകഥാകുറിപ്പുകളുടെ പേരും. ഈശ്വര വഴക്കില്ലല്ലോ. നോർത്ത് പറവൂരിലെ സ്കൂൾ പഠനത്തിന് ശേഷം ശ്രീനാരായണമംഗലം കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ നിന്ന് BA. ഗായകനാകാൻ മോഹിച്ചെങ്കിലും ശബ്ദകലയുടെ ലോകത്തേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു. തുടർച്ചയായി 3 വർഷവും മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അദ്ദേഹം വിജയിയായി. ഇതാണ് കലാഭവനിലേക്ക് വഴിതെളിച്ചത്. സലീം കുമാർ എന്ന സുഹൃത്തിനെ ഓർക്കുന്നു കലാഭവൻ റഹ്മാൻ.
3: സലീം കുമാറിനെ അവസാനമായിട്ടിപ്പോ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് കണ്ടു. സലീം കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോ കലാഭവനിൽ നിന്ന് ഞാനൊക്കെ പോകുന്നതിന് ശേഷം വന്ന ആർട്ടിസ്റ്റാണ് സലീം. അനുകരണ കലയിൽ തുടങ്ങി സിനിമയിലെത്തിയ അഭിനയത്തിൽ ദേശീയ അംഗീകാരം നേടിയ ആദ്യത്തെ വീലക്കാണ് സലീം. സലീം ഒരുപാട് നിലപാടുകളുള്ള വ്യക്തിത്വമാണ്. എന്തും തുറന്നു പറയാനുള്ള ഒരാത്മധൈര്യമുള്ള നടൻ. അദ്ദേഹം കൊമേഡിയൻ ആണെങ്കിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചതാണെങ്കിലും ഏത് വിഷയത്തെ കുറിച്ചും സലീമിനോട് സംസാരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. മലയാളത്തിൽ ബിരുദം നേടിയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം വായനാശീലവും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയ ഒരു നടൻ. നമുക്കറിയാം ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും സ്വന്തം സിനിമ സംവിധാനം ചെയ്തുമൊക്കെ നേടിയ ആളാണ്. ഇന്ന് സലീം നമ്മുടെ മലയാള സിനിമയിലില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനിയും ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കോമഡി അല്ലാതെ തന്നെ ശക്തമായ വേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സലീമിന്റെ പോക്ക്. പെട്ടെന്നുള്ള ഈ വേർപാട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇനി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സലീം എന്ന വ്യക്തിത്വം ആ നടൻ ഇല്ല. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒത്തിരി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യ നടനാണ് സലീം കുമാർ. മലയാള സിനിമയുടെ ചരിത്രം എന്നെഴുതുമ്പോഴും സലീം കുമാർ എന്ന നടന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ വേർപാടിൽ മനസ്സുകൊണ്ട് അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
0: കലാഭവനിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ആദ്യ സിനിമ 1996 ഇറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം.
4: സിനിമാ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ടു വരവും രജിസ്റ്റർ മാരേജും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ആയി കല്യാണം പൊടി പാറി. പാർട്ടി ആണെങ്കിൽ അതിഗംഭീരം.
5: പക്ഷേ എന്തോ ഒരു കുറവ് തോന്നിക്കുന്നുണ്ട്.
4: ചെറു പ്രസാദേ, തന്റെ കല്യാണം ആവുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. തന്റെ ഒരു പാട്ടേ എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഒരു യുക്ത ഡ്യുവറ്റ് തന്നെ ആയിക്കോട്ടെ. എങ്കിലും താമസിക്കണ്ട, അടിച്ചു പൊയ്യടോ ഒരു ദമ്പതികാലം എങ്കിൽ എടുത്തടിയടാ.

0: ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞ അദ്ദേഹം പക്ഷേ മിനി സ്ക്രീനിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി. കോമിക്കോള എന്ന ഹാസ്യപരിപാടിയിലൂടെ അദ്ദേഹത്തെ ഓർക്കുന്നു. കോമിക്കോള പരിപാടിയുടെ സംവിധായക ഡയാന സിൽവസ്റ്റർ.
1: എനിക്ക് സലീം എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഞങ്ങള് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ലായിരുന്നു. കാരണം സലീം ഏഷ്യാനെറ്റില് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലൂടെയാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. 94 or 95 എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നുള്ള അന്ന്. എന്റെ ഫാദറായിട്ടായിരുന്നു ആദ്യം പുള്ളിക്ക് കണക്ഷൻ, നാടകമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നീടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ സിനിമാലയില് മിമിക്രിക്ക് മഹാരാജാസ് കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയത് സലീമായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടി മിമിക്രി. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ വന്നിട്ട് അന്നത്തെ ആദ്യത്തെ സിനിമാലയില് അന്നൊരു സിംഗിൾ ആങ്കറിങ് ആയിരുന്നു, സിംഗിൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അന്ന് ആദ്യമായിട്ട് സലീമും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ആദ്യം സിനിമാലയിൽ വരുന്നത് ഈ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന സലീമായിരുന്നു. അപ്പോ അന്നത്തെ പെർഫോമൻസ് കൊണ്ട് ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ സലീമിനോട് പറഞ്ഞു, സലീം അടുത്ത എപ്പിസോഡിലും വരണം. അപ്പൊ സലീം അന്ന് സലീം ഞമ്മള കോളേജിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുള്ളൂ. എന്നിട്ട് പോലും സലീം പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല. അപ്പോ ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. കാരണം ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഈ എന്റെ കരിയറിൽ ഇതുവരെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം വന്ന അടുത്തതിന് വിളിക്കാതിരിക്കരുത്, എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് പറയുന്ന ആർട്ടിസ്റ്റാണ് എല്ലാവരും തന്നെ. അപ്പൊ സലീം പറഞ്ഞാൽ സലീമിന് ആ ക്വാളിറ്റി എപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് പുള്ളി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, അതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട് ദിവസങ്ങള് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോ അത്ര സ്റ്റാൻഡേർഡിലെ പുള്ളി ചെയ്യാറുള്ളു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുള്ളി ചെയ്ത എപ്പിസോഡ്സ് ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അന്നത്തെ ഞങ്ങളുടെ MD ആയ ശശികുമാർ സാർ പറഞ്ഞു, ധാരാളം ഈ ആർട്ടിസ്റ്റ് ഉണ്ട്, എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് പുള്ളിനെ പരിചയപ്പെടുത്തി. പുള്ളി പറഞ്ഞു, സലീമിനെ വെച്ച് നമുക്ക് ഇയർലി വൺസ് ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യണം, ഒരു 1 hour പ്രോഗ്രാം ചെയ്യണം. അന്ന് ഏഷ്യാനെറ്റിന്റെ തുടക്കമാണ്. അപ്പൊ ഒരു 1 hour പ്രോഗ്രാം ഒക്കെ റയറാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ ഓണത്തിന് അങ്ങനെ ഒരു 5-6 വർഷം സലാം സലീം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹിറ്റായിരുന്നു. അതിൽ ആദ്യം ചെയ്തത് അന്ന് എന്റെ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ചിന്താരവി സാറായിരുന്നു. അത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അങ്ങനെ ആ ഒരു ട്രാവലോഗായിരുന്നു. അപ്പോ ചിന്താരവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം ആദ്യം ചെയ്തത് ഈ സലാം സലീമിൽ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇന്നും ആളുകൾ അതിലെ ഓരോ ഷോർട്സ് വരെ ഇങ്ങനെ പറയാറുണ്ട്. അതിലെ ഇത്ര കറക്റ്റായിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ട ചിന്താരവി സാറാണെന്ന് തോന്നിപ്പോവും. പിന്നെ അതിൽ നമ്മളെ എല്ലാ 1 hour പ്രോഗ്രാം ചെയ്തതെല്ലാം ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഇന്നും സലീമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വന്ന എങ്ങനെയാണ് എന്നോട് ബിഹേവ് ചെയ്തിരുന്നത്, ആ റെസ്പെക്ടും ആ സ്നേഹവും ഇന്നും ഉണ്ട്. അതങ്ങനെ പല ഈ ഹൈറ്റ്സിലെത്തുമ്പോൾ മിക്ക ആർട്ടിസ്റ്റും പഴയതൊക്കെ മറക്കും. പക്ഷെ സലീം അങ്ങനെ അല്ലായിരുന്നു. ഇന്ന് എപ്പോഴും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ പോലും നമ്മളെ സിനിമയിലെ ഫുൾ ടീമിനെ വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താതെ ഇരിക്കൂല. പിന്നെ 50th ബർത്ത്ഡേ ഇതിനൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം, അതുപോലെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വരും. ഒരു എന്തൊരു നമ്മുടെ ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ല, ഞങ്ങൾ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ട് ചിലപ്പോ നമ്മൾ ആദ്യം കാണുമ്പോൾ മിസ് ചെയ്യണ ചില സലീമിനെ നന്നായിട്ട് അറിയണോണ്ട് ഞാൻ സലീം ഈ ഡയലോഗിൽ ഇത് ഇടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറ്. അപ്പൊ സലീമിനെ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും സലീമിന്റെ ഫിലിംസ് കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ സലീം എന്നോട് ചോദിക്കുകയും ചെയ്യും, ഈ സിനിമ കണ്ടിട്ട് എന്ത് തോന്നി എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ 200 പ്രാവശ്യം ഇട്ട് കാണും, അത് കാണും. എന്നിട്ട് ഞാൻ സലീമിനോട് പറയാറുണ്ട്. അപ്പൊ ഇന്നലെയും ഞാനിരുന്ന് സലീമിന്റെ പ്രോഗ്രാം കോമഡി സീൻസ് കുറച്ച് കണ്ട്. അപ്പൊ അതെനിക്ക് വളരെയധികം ഷോക്കായി പോയി. അത് ഇങ്ങനെ ഒരു ഇതേ ഓർത്തിട്ട് പോലും ഇല്ല. പിന്നെ സലീം ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഡൽഹി റിട്ടയേർഡ് പിള്ളേരെ കുറിച്ച് ഒരു ഫിലിം ചെയ്ത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അത് പുള്ളിയെടുത്ത ഇൻട്രസ്റ്റും ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ സിസ്റ്റർ അതിലാണ് വർക്ക് ചെയ്യണത്, ഫാക്കൾട്ടിയാണ്. അപ്പൊ എന്റെ സിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ വന്ന് പിള്ളേരെ കണ്ട് സ്കൂളിൽ പോയി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ അപ്പോൾ പുള്ളിനെ അഡ്മയർ ചെയ്ത് പോയി. കാരണം കോമഡി ഇത് മാത്രമല്ല പുള്ളിയുടെ ഇത് സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം പണ്ടേ എനിക്കറിയാം. എന്നാലും ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അന്നാണ് അറിയുന്നത്. അത് പക്ഷേ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. അതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സലീം ഈ ലോകത്തില്ല എന്നുള്ള കാര്യം ആക്സെപ്റ്റ്. അപ്പൊ എനിക്ക് ആദരാഞ്ജലികൾ വേർഡ് പോലും യൂസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാരണം സലീം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും

0: His soul rest in peace.
1: മിനി സ്ക്രീനിലെ അദ്ദേഹത്തിൻ്റെ പ്രകടന മികവിൽ സിനിമയുടെ വാതിൽ വീണ്ടും തുറന്നു. 2000 തെങ്കാശി പട്ടണത്തിൽ ശ്രദ്ധേയമായ പ്രകടനം. ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊടുത്ത സലിം കാലമായിരുന്നു പിന്നീട്.
2: വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്ക, താൻ ഏതാ?
3: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
3: കണ്ടത് നന്നായി. കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാനവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
2: ഐശ്വര്യമായിട്ട് കേറിക്കോ. ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
1: വൺ മാൻ ഷോയിലെ ഭ്രാന്തൻ, സൂത്രധാരനിലെ പെൺവേഷം കെട്ടിയാടുന്ന ലീലാകൃഷ്ണൻ, മീശമാധവനിലെ കേസില്ലാ വക്കീൽ മുകുന്ദനുണ്ണി, മഴത്തുള്ളിക്കിലുക്കത്തിലെ മായാണ്ടി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളായി വ്യത്യസ്ത ഗെറ്റപ്പിൽ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പല ഡയലോഗുകളും ഭാഷാശൈലി പോലുമായി. ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, ചേഞ്ച് വേണമത്രേ ചേഞ്ച്, ഇതൊക്കെ എന്ത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിക്കും ഉണ്ടാവില്ല.
4: ലാലു അലക്സ് സലിം കുമാറിനെ ഓർക്കുന്നു.
5: വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു കലാകാരനായിരുന്നു എനിക്ക് സലിം കുമാർ. പോലീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നതും അഭിനയം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതും. അതിനുശേഷം പല പടങ്ങളിലും ഒന്നിച്ച് വർക്ക് ചെയ്യാനെത്തു. അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കഥാപാത്രം ആണ്. ഒരു അതുല്യ കലാകാരൻ ആയിരുന്നു സലിം കുമാർ എന്നതിന് ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളും ഞാനും എല്ലാം മുന്നടങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം നല്ലൊരു സഹൃദയനായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു. സലിം കുമാറിന് സലിം കുമാറിൻ്റെതായ ഒരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു, ഒരു ക്യാരക്ടറുള്ള ആളായിരുന്നു. സങ്കടമുണ്ട്, മനസ്സിനൊരു വേങ്ങലുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
1: ചിരിപ്പിച്ചു നിന്ന സലിം കുമാർ പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമയായിരുന്നു 2005 അച്ഛനുറങ്ങാത്ത വീട്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായനായ അച്ഛനായി അദ്ദേഹം ജീവിച്ചപ്പോൾ ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ഹജ്ജിന് പോകാനുള്ള പണം സ്വരുക്കൂട്ടാൻ കഷ്ടപ്പെടുന്ന അബുവായി പകർന്നാടിയ ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രം 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. 2015 കമ്പാർട്ട്മെൻറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയുടെ പിന്നണിയിലേക്ക് പ്രവേശിക്കുന്നത്. 2017 അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് അക്കൊല്ലത്തെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.
6: മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിന് മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്നു. ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി, അവയ്ക്കുമേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്.
1: ഗൗരവ സ്വഭാവമുള്ള സിനിമകൾ മാത്രമല്ല തന്റെ തട്ടകമായ തമാശയും വഴങ്ങുമെന്ന് തെളിയിച്ചതായിരുന്നു 2018 സംവിധാനം ചെയ്ത ദൈവമേ കൈതൊഴാം കെ കുമാറാക്കണം എന്ന ആക്ഷേപഹാസ്യ സിനിമ.
7: എന്തുട്ടാ കാണിക്കണത്?

0: ലെഫ്റ്റിലേക്ക്
1: സ്വതസിദ്ധമായ ചിരിയും ശബ്ദവും സലീം കുമാറിന്റെ ട്രേഡ് മാർക്കായിരുന്നു. കോഫി അറ്റ് എം ജി റോഡ് എന്ന വിനീത് ശ്രീനിവാസൻ ആൽബത്തിൽ പലവട്ടം കാത്തുനിന്ന കാമുകനായി അദ്ദേഹം തൃത്തമാടി. അലമാര എന്ന ചിത്രത്തിൽ അലമാരയ്ക്കും ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിൽ കാക്കയ്ക്കും അദ്ദേഹം ശബ്ദമായിട്ടുണ്ട്. തല്ലുമാല എന്ന ചിത്രത്തിലെ ഓളെ മെലഡി എന്ന പാട്ടിലെ പ്രണയഗാധികനായി ജെൻസി കുട്ടികൾക്കും അദ്ദേഹം പ്രിയങ്കരനായി.
2: ചന്നം പിന്നം വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കൾ പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര് മലയാളം?
1: രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തെങ്കിലും സലീം കുമാർ ജീവിക്കും. വാട്സപ്പ് സ്റ്റിക്കറുകളായി, സോഷ്യൽ മീഡിയ മീമുകളായി, തമാശകളായി, ചിരിയായി മലയാളി ഉള്ളിടത്തോളം കാലം.
3: ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.
1: ചിരിയോടെ വിട. നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. നിർവഹണം റിയാസ് കളപ്പുരയിൽ, ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
4: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനങ്ങൾ. രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം മോഹൻ സിതാര.

യാഥാതന്യാവർത്തനം ജിസെ മൃദംഗം പർ പ്രസ്തുത കിയ വിദ്വാൻ ഡോക്ടർ വങ്കായല വെങ്കടരമണമൂർത്തിനെ ഔർ ഘടം പർ വിദ്വാൻ ശ്രീ എം ഹരിബാബുനെ. കാര്യക്രം കി അന്തിം പ്രസ്തുതി ഹൈ.

ആകാശവാണി കോഴിക്കോട്. ഒരു ലളിതഗാനം കേൾക്കാം. റെജി ജോസഫ് പാടിയത്. സംഗീതം ജോസ്, വരികൾ എ പി ഗോപാലൻ.

ലളിതഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി 11:05 ഇംഗ്ലീഷ് ന്യൂസ് ഡൽഹി റിലേ.